0: ഖദീജയ്ക്ക് പച്ചക്കറി നന്നായി വയ്ക്കാൻ അറിഞ്ഞുകൂടാ. സുലൈമാനാകട്ടെ, മീൻകറി വളരെ പ്രിയമല്ല താനും. ഒടുവിൽ അയാൾ തന്നെ അതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. ഞാൻ കാട്ടിത്തരാം, അതുപോലെ പാകം ചെയ്താൽ മതി, സുലൈമാൻ പറഞ്ഞു. ആ ഖദീജ ഒതുങ്ങി നിന്ന് മൂളി. അന്ന് എല്ലാവരും നല്ല സാമ്പാർ കൂട്ടി ഊണ് കഴിച്ചു. പിറ്റേന്ന് അവിയൽ, ഇനിയൊരു ദിവസം എരിശേരി. ഒരു മാസം കൊണ്ട് അയാൾ ഖദീജയെ ഒരു നല്ല പച്ചക്കറി വെപ്പുകാരിയാക്കി തീർത്തു. മൂപ്പരിക്ക് പച്ചക്കറിയുമ്പില പിടുത്തം, ഖദീജ മറ്റുള്ളവരോട് പറയാറുണ്ട്. പുതുവിശ്വാസിയാ? അയൽപ്പക്കക്കാരികൾ ചോദിച്ചു. എന്തോ ഏതോ, തൊള്ള തുറന്ന് ഭർത്താനം പറയലേയില്ല. എവിടാ മൂപ്പരുടെ നാട്? തെക്ക്. തെക്കോട്ടുള്ളൂലയുടെ തീറ്റയും കുടിയും പറച്ചിലും ഒക്കെ ഒരു ചേല് വേറിട്ടല്ലേ, തന്നേർക്കും. സുലൈമാനെ കാണുമ്പോഴും ഓർക്കുമ്പോഴുമെല്ലാം ഖദീജ വിചാരിക്കും, എവിടെ വെച്ചാ കണ്ടത്? ചാലിയത്ത് വെച്ചല്ല, എളാപ്പന്റെ നാടായ പട്ടമ്പിൽ വെച്ചാണോ, അതോ മൂത്താപ്പന്റെ നാടായ മഞ്ചേരിയിൽ വെച്ചോ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തീർച്ച. ഒരു ദിവസം സുലൈമാന് ചോറ് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഖദീജ ചോദിച്ചു, പച്ചക്കറി പൊടിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തിരുത്ത പച്ചക്കറിമ്പിയില് ഇത്തിരി പൊടുത്തം? സുലൈമാൻ ഒന്ന് മുഖമുയർത്തി നോക്കി, എന്നിട്ട് കനത്ത സ്വരത്തിൽ പറഞ്ഞു, എനിക്കിഷ്ടമാണ്. പിന്നെ എന്ത് ചോദിക്കണമെന്ന് ഖദീജയ്ക്ക് അറിഞ്ഞുകൂടാ. അവൾ സംഭാഷണത്തിന്റെ വഴിയൊന്നു മാറ്റി. നാട്ടിലേക്ക് പോണ്ടേ? വേണ്ട. നാട് പട്ടാമ്പിയില? അല്ല, മഞ്ചേരിയില. എന്താ വേണ്ടത്? തന്നെ സ്വൈരം കെടുത്താതിരിക്ക എന്നായിരുന്നു ആ ചോദ്യത്തിന് അർത്ഥം. അത് ഖദീജയ്ക്കും മനസ്സിലായി. അവൾ ഉടനെ തല വലിച്ചു കളഞ്ഞു, എന്നിട്ട് ഒരു മിനുസവാക്കും തട്ടിവിട്ടു. നല്ലോല് എല്ലാ നാട്ടിലുണ്ട്. അതിന് മറുപടി ഉണ്ടായില്ല. സുലൈമാൻ കൂട്ടിയുരുട്ടി അടിച്ചുവിട്ടു, കൈകഴുകി ചടുന്നിനെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ചോദിച്ചത് മൂപ്പരക്ക് പിടിച്ചില്ലായിരിക്കോ? ഖദീജ ആലോചിച്ചു. അത്തരം അന്വേഷണങ്ങൾക്ക് പോകേണ്ടായിരുന്നുവെന്നും തോന്നി. സുലൈമാൻ കണിശമായി കാശു കൊടുക്കുന്നവനാണ്, അതും അവൾ ആവശ്യപ്പെട്ട സംഖ്യ. ഒട്ടും ജാസ്തിയല്ല, ഒട്ടും കുറവുമില്ല. ആ മനുഷ്യന്റെ മട്ടുകളോട് അവൾക്കൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരന് മാതിരി കണ്ണുകൊണ്ടും കൈകൊണ്ടും അഭ്യാസമൊന്നും അയാൾ കാട്ടില്ല, വാക്കുകൾ കൊണ്ട് കല്ലേറ് നടത്തില്ല, മുടിക്ക് കടന്നു പിടിക്കാനോ കാലടി നക്കാനോ ഒരുങ്ങില്ല. നിലയ്ക്ക് നിൽക്കും, വിലയ്ക്ക് പോകും. ആ കനത്ത പെരുമാറ്റം ഖദീജയ്ക്ക് ഒരു മതിപ്പുണ്ടാക്കി. ഒരാണ
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും പ്രദീപ് പള്ളുരുത്തിയും പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
3: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
2: പക്ഷേ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
4: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
0: ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
5: സ്മൃതിമധുരം തുടരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കൂടി കേൾക്കാം. വെള്ളിമുങ്ങ എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ് പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാലൻ.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി, സമയം 8:45.
1: യോഗസൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
3: ഇന്ന് നമുക്ക് വീരഭദ്രാസനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി കാലുകൾ രണ്ടും ഏകദേശം 3 മുതൽ 4 അടി അകലത്തിൽ വെച്ച് നിൽക്കുക. പാദങ്ങൾ പൂർണ്ണമായും നിലത്ത് പതിഞ്ഞിരിക്കണം. കൈകൾ ഇരുവശങ്ങളിലൂടെയും തോളുകളുടെ ഉയരത്തിൽ ഉയർത്തി രണ്ടു വശത്തേക്കും നീട്ടി നിവർത്തി പിടിക്കാം. കൈകൾ തറയ്ക്ക് സമാന്തരമായിരിക്കണം. ഇനി ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് വലത് കാൽപാദം വലതുവശത്തേക്ക് 90 ഡിഗ്രി തിരിച്ചുവെക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കാൽമുട്ടും വലത് കണങ്കാലും ഒരേ ലെവലിൽ വരുന്ന രീതിയിലായിരിക്കണം കാൽമുട്ട് മടക്കേണ്ടത്. ഈ ലെവൽ വിട്ട് മുട്ട് അമിതമായി മടങ്ങാൻ പാടുള്ളതല്ല. ഇടത്തെ കാൽമുട്ട് നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തല മെല്ലെ വലതുവശത്തേക്ക് തിരിച്ച് വലത്തോട്ട് നോക്കുക. കൈകൾ മൃദുവായി വലതുവശത്തേക്ക് വലിച്ച് പിടിക്കുകയും ചെയ്യാം. 5 മുതൽ 10 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാം. സാധാരണ ശ്വാസം എടുത്തുവിടാം. വിശ്രമിക്കാനായി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് മുട്ട് നിവർത്തി വലതുപാദം നേരെ വച്ച് നേരെ വരാം. കൈകൾ വശങ്ങളിലൂടെ താഴേക്കിട്ട് വിശ്രമിക്കാം. ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്കും ആവർത്തിക്കാം. അതായത് ഇടതുപാദം ഇടതുവശത്തേക്ക് 90 ഡിഗ്രി ചരിച്ചു വയ്ക്കാം. ഇടത് കാൽമുട്ട് ഇടത് കണങ്കാലിൻ്റെ അതേ ലെവലിൽ കുറഞ്ഞ് മടക്കാം. ഇടത് വശത്തേക്ക് തല ചരിച്ച് ദൃഷ്ടി ഇടതുവശത്തേക്ക് മാറ്റാം. ബാലൻസിങ് വരുന്ന ഒരു യോഗ പോസ്ചർ ആയതിനാൽ തലകർക്കം വെറട്ടികോ പോലുള്ള ബാലൻസ് പ്രശ്നമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പ്രായാധിക്യമുള്ളവർ തുടങ്ങിയവർ ഈ ആസനം വളരെ കരുതലോടെ ചെയ്യേണ്ടതാണ്. പ്രധാനമായും അരയ്ക്ക് താഴോട്ടുള്ള മാംസപേശികളെയും സന്ധികളെയും ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് വീരഭദ്രാസനം. ഇത് യോഗാ തെറാപ്പിയായി മുട്ടുവേദന, ഇടുപ്പുവേദന, വെരിക്കോസ് വെയിൻ മുതലായവയിൽ നിർദ്ദേശിക്കാറുണ്ട്. ഗർഭിണികളിൽ അവസാനത്തെ മാസങ്ങളിൽ പരിശീലിക്കാവുന്ന ഒരു യോഗാസനം കൂടിയാണ് വീരഭദ്രാസനം.
2: വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പക്ഷെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ജോൺസൺ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയത്. ചിത്രം ഈ പുഴയും കടന്ന്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി.
6: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഖേലോ ഇന്ത്യ സംവാദവും രാജ്യത്തിന്റെ കായിക മുന്നേറ്റവും. ഭാരതം കായിക മേഖലയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ കുതിപ്പിന് ആക്കം പകർന്നുകൊണ്ടും അടിസ്ഥാനതലത്തിൽ കായിക സംസ്കാരം ഉറപ്പിക്കുന്നതിനുമായി കേന്ദ്ര ഗവൺമെന്റ് വിപ്ലവാത്മക പദ്ധതികൾ നടപ്പാക്കി വരുന്നു. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ ഡയലോഗ് എന്ന ചരിത്രപരമായ സംരംഭം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ കായിക രംഗത്തെ നൂതനാശയ ഉപജ്ഞാതാക്കൾ, വിദഗ്ധർ, പരിശീലകർ എന്നിവരുടെ പങ്കാളിത്തം, ദേശീയ കായിക ദിനത്തിന്റെ സന്ദേശം എന്നിവ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ഈ സംവാദം. നമ്മുടെ കായിക ചരിത്രത്തെ സ്മരിക്കുന്നതിനൊപ്പം പുതിയൊരു ദിശാബോധം നൽകുന്ന സന്ദർഭം കൂടിയായിരുന്നു ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് നടന്ന ഖേലോ ഇന്ത്യ സംവാദം.

0: രംഗത്ത് രാജ്യം പുതിയൊരു ശൈലി രൂപപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ ഖേലോ ഇന്ത്യ ഡയലോഗ് അഥവാ സംവാദം ഒരു നിർണായക നാഴികക്കല്ലാണ്. രാജ്യത്തെ കായിക സംസ്കാരം കൂടുതൽ ശക്തിപ്പെടുത്താനും ഗ്രാമീണ മേഖലകളിൽ നിന്നുൾപ്പെടെ പ്രതിഭകളെ കണ്ടെത്തി ഉചിതമായ പരിശീലനം നൽകാനും ഇത് വഴിയൊരുക്കുന്നു. കായിക താരങ്ങൾ, യുവ അക്കാദമീഷ്യന്മാർ, പരിശീലകർ, സ്പോർട്സ് മേഖലയിലെ വ്യവസായ പ്രമുഖർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഒരൊറ്റ വേദിയിൽ അണിനിരത്തുകയാണ് ഈ സംവാദത്തിലൂടെ സാധ്യമാക്കിയത്. മൈ ഭാരത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയോടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാണ് യുവാക്കളിലേക്ക് ഈ ദൌത്യം നേരിട്ടെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഖേലോ ഇന്ത്യ ഡയലോഗിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കായിക മേഖലയ്ക്ക് വലിയ കരുത്താണ് പകർന്നത്. ഭാരതത്തെ ആഗോള കായിക ശക്തിയാക്കി മാറ്റാനുള്ള വ്യക്തമായ ദീർഘവീക്ഷണമാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്.
1: जब मैं स्पोर्ट्स की बात करता हूँ तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
0: പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായത് കായിക മേഖലയോടുള്ള ഗവൺമെന്റിന്റെ മാറുന്ന കാഴ്ചപ്പാടാണ്. ഒളിമ്പിക്സ് പോലുള്ള ആഗോള കായിക വേദികളിൽ ഭാരതീയരുടെ സാന്നിധ്യം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഗ്രാമീണ തലത്തിൽ നിന്നുള്ള കായിക വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ കായിക രംഗം ഒരു ദേശീയ മുൻഗണനയായും യുവജന ശാക്തീകരണത്തിന്റെ പ്രധാന ഉപാധിയായും ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സൺഡേസ് ഓൺ സൈക്കിൾ തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യയുടെ കായിക മേഖല അടിസ്ഥാന സൌകര്യങ്ങൾക്കും മെഡലുകൾക്കും ഉപരിയായി വളരുകയാണെന്നും ഫിറ്റ്നസ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഭാരത് കാ സ്പോർട്സ് ഇക്കോ സിസ്റ്റം കേവൽ ഇൻഫ്രാസ്ട്രക്ചർ ഓർ മെഡൽസ് തക് സീമിത് നഹി ഹൈ. ഫിറ്റ് ഇന്ത്യ സേ കറോഡോ യുവാവോ കോ ജോഡ്നെ സേ ലേക്കർ സൺഡേ ഓൺ സൈക്കിൾ ജേസി പെഹലോ തക് ആപ്നെ ഫിറ്റ്നസ് കോ ലൈഫ് സ്റ്റൈൽ ഓർ സ്പോർട്സ് കോ നാഷണൽ മൂവ്മെന്റ് ബനാ ദിയ ഹൈ. സിർഫ് ഇത്നാ ഹി നഹി, നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ആക്ട് കെ മാധ്യം സേ ട്രാൻസ്പറൻസി, അക്കൗണ്ടബിലിറ്റി ഓർ ഫെയർ ഓപ്പർച്യൂണിറ്റി കോ മജബൂത് കർണേ കാ പ്രയാസ് സുനിശ്ചിത് കർത്താ ഹൈ കി പ്രതിഭാ കോ അപ്നാ ടാലന്റ് സാബിത് കർണേ കാ സമാൻ മഞ്ച് മിലേ.
0: കായിക നയങ്ങളിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും കൊണ്ടുവന്ന കാതലായ മാറ്റങ്ങളാണ് ഖേലോ ഇന്ത്യയുടെ വിജയം. ആധുനിക കായിക മേഖലയിൽ സാങ്കേതികവിദ്യയും ഡാറ്റ അധിഷ്ഠിതവുമായ പരിശീലനമാണ് തരംഗമാകുന്നത്. അത്ലറ്റുകളുടെ കഴിവുകൾ മുൻകൂട്ടി നിരീക്ഷിക്കാനും വിലയിരുത്താനും ഇത് സഹായിക്കും. ലോക നീന്തൽ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗവും കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലുമായ ശ്രീ എസ് രാജീവ്.
3: ദേശീയ കായിക ദിനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കായിക താരങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികളുടെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം വളരെ അർത്ഥവത്തായ പല കാര്യങ്ങളും അദ്ദേഹം അതിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും സ്പോർട്സ് കായിക രംഗത്തേക്ക് കടന്നു വരുന്ന അവരുടെ സ്പോർട്സിൽ മത്സരിച്ച് മെഡൽ നേടുന്നതിന് ഉപരിയായി ഒരു ജീവിതക്രമം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അച്ചടക്കത്തോടെയുള്ള ജീവിതം നിലനിർത്തുവാനും സ്പോർട്സ് ഒരു അനിവാര്യ ഘടകമാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പ്രധാനമായ കാര്യം. കാരണം നമ്മൾ ഇന്ന് സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലർ ആയ ആക്ടിവിറ്റി ആയി എടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കായാലും വിദ്യാർത്ഥിനിക്കായാലും അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കായിക രംഗത്തിലൂടെ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അർത്ഥം. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന പലതരത്തിലുള്ള ചീത്തായ പ്രവണതകൾക്ക് മാറ്റം വരുത്തുവാനും അവരെ കായിക രംഗത്ത് തന്നെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നല്ല ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ഊന്നൽ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമുക്കറിയാം 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുപോലെ 2038 ഏഷ്യൻ ഗെയിംസും ഇന്ത്യയിൽ നടത്തണമെന്നുള്ള ഒരു മോഹം ഗവൺമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ, അതായത് ചെറു പ്രായത്തിൽ തന്നെ 5-നും 15-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ കായിക രംഗത്തേക്ക് അവരെ ആകർഷിപ്പിച്ചുകൊണ്ട് അവരെ വിവിധ തരത്തിലുള്ള കായിക ഇനങ്ങൾ, ഇന്നിപ്പം ഇന്ത്യ എല്ലാ കായിക ഇനങ്ങളിലും ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ഏഷ്യൻ തലത്തിലോ അല്ലെങ്കിൽ ലോകതല നിലവാരത്തിലോ ഒളിമ്പിക്സ് നിലവാരത്തിലോ ഇന്ത്യ എത്തിയിട്ടില്ല. അപ്പോ എല്ലാ കായിക ഇനങ്ങളിലും, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കായിക ഇനങ്ങൾ പോലും ഡെവലപ്പ് ചെയ്യണമെന്നുള്ള വലിയൊരു ആശയത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കായിക രംഗത്തേക്ക് കടന്നു വരാനും അവർ ഈ രംഗത്തേക്ക് വന്ന് മെഡൽ നേടുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതക്രമം കെട്ടിപ്പടുക്കുവാനും ഇതൊരു കരുതലായി കാണണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം.
0: ഖേലോ ഇന്ത്യ ഡയലോഗ് 4 വിഷയങ്ങളിലൂന്നിയാണ് വിദഗ്ധർ ചർച്ച ചെയ്തത്. അടിസ്ഥാന തലത്തിൽ നിന്നുള്ള സജ്ജീകരണവും അടിസ്ഥാന സൗകര്യങ്ങളും എന്നതായിരുന്നു ഒന്നാമത്തെ വിഷയം. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ പുതിയ ഗ്രൌണ്ടുകൾ, സ്പോർട്സ് സമുച്ചയങ്ങൾ, പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആഴത്തിൽ ചർച്ചകൾ നടന്നു. അത്ലറ്റുകൾക്കുള്ള സമഗ്ര പിന്തുണയും സ്പോർട്സ് സയൻസ് എന്നതായിരുന്നു രണ്ടാമത്തെ വിഷയം. ആധുനിക സ്പോർട്സ് ഫിസിയോളജി, ന്യൂട്രീഷ്യൻ, മാനസികാരോഗ്യം, പരിക്കിനെ പ്രതിരോധിക്കൽ എന്നിവയിൽ അത്ലറ്റുകൾക്ക് നൽകേണ്ട ശാസ്ത്രീയ പിന്തുണയെക്കുറിച്ച് വിദഗ്ധർ ആശയങ്ങൾ പങ്കുവച്ചു. ഖേലോ ഇന്ത്യ സംവാദത്തിന്റെ ഭാഗമായി ചർച്ചയായ മൂന്നാമത് വിഷയം കായിക മേഖലയിലെ തൊഴിൽ സംരംഭക സാധ്യതകൾ എന്നതായിരുന്നു. കായികരംഗത്തെ കേവലം മത്സര ഇനമായി മാത്രമല്ല സ്പോർട്സ് മാനേജ്മെന്റ്, ഫിസിയോതെറാപ്പി, ടൂറിസം, ഉപകരണ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉപാധിയായി കാണണമെന്ന് ഈ ചർച്ച അടിവരയിട്ടു. സാങ്കേതികവിദ്യ, ഡിജിറ്റൈസേഷൻ, സദ്ഭരണം എന്ന വിഷയത്തിലാണ് മറ്റൊരു ചർച്ച നടന്നത്. മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാനും പരിശീലനത്തിൽ കൃത്യമായ വിശകലനം ഉറപ്പാക്കാനും ഡിജിറ്റൽ സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വിദഗ്ധർ ഈ സെഷനിൽ വ്യക്തമാക്കി. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ റോയ് ജോൺ.
4: ജനസംഖ്യയുടെ എണ്ണത്തിലും അതിൽ തന്നെ യുവജനങ്ങളുടെ എണ്ണത്തിലും ലോകത്ത് ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒളിമ്പിക് മെഡലുകളുടെ എണ്ണം നോക്കിയാൽ മാത്രം മതി ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു സ്ഥിതിവിവര കണക്കിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മുടെ കായിക രംഗത്തെ കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും നടക്കേണ്ടത്. നമ്മുടെ കായിക രംഗം അടിമുടി ഉടച്ചു മാർക്കലിന് നാം തയ്യാറാകണം. അതായത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ കായിക താരങ്ങളുടെ തെരഞ്ഞെടുപ്പിലും അവർക്ക് ലഭ്യമാകുന്ന കോച്ചിങ്, കോച്ചുമാരുടെ പ്രാഗൽഭ്യം, ശാസ്ത്രീയമായ ഭക്ഷണത്തിന്റെ ലഭ്യത, മനഃശാസ്ത്ര സമീപനം, സ്പോർട്സ് മെഡിസിന്റെ ലഭ്യത, കോച്ചിങ് രംഗത്ത് അനുവർത്തിക്കേണ്ട മറ്റ് ശാസ്ത്രീയ അടിത്തറ, ഉദാഹരണത്തിന് ബയോമെക്കാനിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ അപ്രോച്ച്, കോച്ചിങ് രംഗത്തും മത്സര രംഗത്തും ഉപയോഗിക്കുന്ന ഗ്രൗണ്ടുകളുടെയും ഉപകരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഗുണനിലവാരം തുടങ്ങിയവ. മേൽ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും നാം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഏതൊരു രാജ്യത്തെയും നാം താരതമ്യം ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയും സാങ്കേതിക മികവും മാത്രമല്ല പരിഗണിക്കപ്പെടുക, ആ രാജ്യത്തെ യുവജനങ്ങളുടെ എണ്ണവും കായികക്ഷമതയും ഏറെ പ്രധാനമാണ്. ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ നമ്മുടെ രാജ്യത്തിന്റെ പതാകവാഹകരാകേണ്ടത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കായിക പ്രവർത്തനങ്ങളിലൂടെ സ്വായത്തമാകുന്നത് കേവലം കായികക്ഷമത മാത്രമല്ല, ഇതിലൂടെ പൗരബോധമുള്ള, സേവന സന്നദ്ധമായ യുവ നേതൃനിരയെ തന്നെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തുടക്കമാവട്ടെ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഖേലോ ഇന്ത്യ ഡയലോഗ് എന്ന ഈ ആശയം.
0: രാജ്യം ലക്ഷ്യമിടുന്ന ആഗോള കായിക മുന്നേറ്റങ്ങൾക്ക് ഇത്തരം സംവാദങ്ങൾ അടിവരയിടുന്നു. ഫിറ്റ് ഇന്ത്യ എന്ന സന്ദേശം കേവലം കായിക താരങ്ങൾക്ക് മാത്രമുള്ളതല്ല, ജനതയുടെ സമഗ്രമായ ആരോഗ്യവും ക്ഷമതയും ലക്ഷ്യമിടുന്ന ഒന്നാണ്. സ്കൂളുകളിൽ കായിക വിനോദങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നത് വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് നിർണായകമാണ്. കായിക രംഗത്തെ ചാമ്പ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ കുടുംബങ്ങളുടെയും പരിശീലകരുടെയും പങ്ക് ചെറുതല്ല. സ്കൂൾ തലത്തിലും പ്രാദേശിക തലത്തിലും പ്രതിഭയുള്ള വ്യക്തികളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഖേലോ ഇന്ത്യ പോർട്ടൽ വഴിയും മൈ ഭാരത് ആപ്പ് വഴിയും സ്വന്തം കഴിവുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യം വിവര സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗമാണ്. ഇതിലൂടെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കപ്പെടുന്നു. ഗ്രാമീണ മേഖലയിലുള്ള പ്രതിഭകൾക്ക് അർഹമായ ശ്രദ്ധ ലഭിക്കാതെ പോകുന്നു എന്ന പരാതിക്ക് ഇതോടെ അവസാനമാകും. മാത്രമല്ല കായിക മേഖലയെ ഒരു മികച്ച കരിയറായി കാണാൻ പുതിയ തലമുറ മുന്നോട്ട് വരുന്നുണ്ട്. കോഴിക്കോട് NIT സ്പോർട്സ് സെക്രട്ടറിയായ ശ്രീ മുഹമ്മദ് റബീ.
5: കഴിഞ്ഞ ദിവസം നടന്ന ഖേലോ ഇന്ത്യ സംവാദ് ഖേൽ കി ബാത് പ്രധാനമന്ത്രിക്ക് സാത്ത് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറെ പ്രചോദനമായാണ് തോന്നിയത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ യുവാക്കളെയും കായിക താരങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കായിക രംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും യുവാക്കളുടെ പങ്കിനെക്കുറിച്ചും സംസാരിച്ചത് ഏറെ പ്രചോദനം നൽകി. കായികം വെറും മെഡലുകളിലേക്ക് ഒതുങ്ങുന്നതല്ലെന്നും യുവാക്കളുടെ ഊർജവും ഇന്ത്യയുടെ കായിക ശക്തിയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രസ്ഥാനമാണെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കായിക മേഖലയോടുള്ള ഗവൺമെൻറ്റിൻ്റെ മാറുന്ന കാഴ്ചപ്പാടുകളും വ്യക്തമായിരുന്നു. ഒളിമ്പിക്സ് പോലുള്ള ആഗോള കായിക വേദികളിൽ ഭാരതീയരുടെ സാന്നിധ്യം കൂടുതൽ കരുത്താക്കാൻ ഗ്രാമീണ തലങ്ങളിൽ തന്നെയുള്ള വികസനം അത്യാവശ്യമാണെന്നും അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. ദേശീയ കായിക ഇനങ്ങളിൽ വീണ്ടെടുപ്പും പ്രോത്സാഹനവും ഇതിൽ പ്രധാനമാണ്. നമ്മുടെ പരമ്പരാഗത കായിക ഇനങ്ങളിൽ വീണ്ടും ജനപ്രിയമാക്കുന്നതുമായി പുതിയ തലമുറകളിൽ കായിക ബോധവും ആരോഗ്യകരമായ മത്സര ബുദ്ധിയും വളർത്താൻ ഇതിന് ശരിക്കും സാധിക്കുന്നു.
0: കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തോടൊപ്പം തന്നെ പരിശീലകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. വിദേശ പരിശീലകരുടെ സേവനം ലഭ്യമാക്കുന്നതിനും നമ്മുടെ തദ്ദേശീയ പരിശീലകർക്ക് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ഗുണനിലവാരമുള്ള പരിശീലനം നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം വർക്കല ഞെക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയായ കാശിനാഥ്.
6: ഞാനൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണല്ലോ ഖേലോ ഇന്ത്യ എന്നത്. നമ്മുടെ രാജ്യത്തെ താഴെത്തട്ടിൽ കായികരംഗം വളർത്തുന്നതിനുള്ള ഇന്ത്യയുടെ ദേശീയ പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. ഈ പദ്ധതി 2018 തുടക്കം കുറിച്ചത്. മുൻകാലങ്ങളിൽ പഠിച്ചാൽ മാത്രമായിരിക്കും നല്ലൊരു ഭാവി എന്നതായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ ഇന്ന് ആ ചിന്താഗതി പൂർണ്ണമായും മാറി. കായിക മേഖലയെ തികച്ചും സുരക്ഷിതവും തിളക്കമുള്ളതുമായ കരിയറാക്കി തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിൽ ഖേലോ ഇന്ത്യ പോലുള്ള ഗവൺമെന്റ് സംരംഭങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ എന്നെ പോലെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കായിക മേഖലയിൽ കഴിവ് തെളിയിക്കാൻ ഒരു വേദി ലഭ്യമാവുകയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലൂടെയും മൈ ഭാരത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ഗ്രാമീണ തലത്തിൽ നിന്ന് പോലും പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്നു. സ്കൂൾ തലം മുതൽ തന്നെ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നത് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന കായിക താരങ്ങൾ സാമ്പത്തിക സഹായവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും ഗവൺമെന്റ് ഉറപ്പു നൽകുന്നു. ഈ മികച്ച അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠനത്തോടൊപ്പം കായിക രംഗത്തും മുന്നേറാൻ എല്ലാവരും മുന്നോട്ട് വരണം.
0: ഭാരതത്തിന്റെ പരമ്പരാഗത കായിക ഇനങ്ങളായ കബഡി, ഖോഖോ, കളരിപ്പയറ്റ്, മല്ലക്കം തുടങ്ങിയവയ്ക്ക് ആഗോള ശ്രദ്ധ നേടാൻ കഴിഞ്ഞത് ഖേലോ ഇന്ത്യയുടെ നിരന്തര പരിശ്രമം മൂലമാണ്. ഇതിലൂടെ നമ്മുടെ സാംസ്കാരിക പൈതൃകവും കായിക പാരമ്പര്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. തദ്ദേശീയ കായിക ഇനങ്ങൾ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന ചടുലതയും ചാതുര്യവും ചെറുതല്ല. അതെ, ഖേലോ ഇന്ത്യ ഡയലോഗ് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ഓരോ കുടുംബത്തിൽ നിന്നും കായിക താരങ്ങൾ ഉയർന്നു വരണം. കായികരംഗം നൽകുന്ന അച്ചടക്കം, കഠിനാധ്വാനം, പരാജയങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടും. വരാനിരിക്കുന്ന ആഗോള കായിക മത്സരങ്ങളിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക കൂടുതൽ ഉയരത്തിൽ പാറിക്കാൻ നമ്മുടെ കായിക താരങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ആരോഗ്യ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആശ എസ് കുമാർ. തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആശ നിലവിൽ കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സിമെറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ 25 വർഷത്തെ ദീർഘമായ പ്രവർത്തന പരിചയവും കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് അംഗം എന്ന നിലയിലുള്ള ഭരണപാഠവും ഒത്തിണങ്ങിയ വ്യക്തിത്വമാണ് അവരുടേത്. അധ്യാപിക, ഗവേഷക, ഭരണാധികാരി എന്നീ നിലകളിൽ തിളങ്ങുന്ന ഡോക്ടർ ആശ തന്റെ പ്രിയഗാനങ്ങൾക്കൊപ്പം ജീവിതാനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. മാഡത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം.
4: താങ്ക് യു. നമസ്കാരം.
3: നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘമായ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ മാഡം. അപ്പൊ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കുട്ടിക്കാലത്തെ ഇഷ്ടമായിരുന്നു നഴ്സിംഗ്? അല്ല, ആരെങ്കിലും ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് വന്നതാണോ അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ?
4: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് പറയേണ്ടത്. കാരണം 1992 ഞങ്ങളൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതി എല്ലാവരെയും പോലെ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചു. മെഡിക്കൽ എൻട്രൻസ് എഴുതി. അന്ന് മെഡിക്കൽ എൻട്രൻസിന്റെ റാങ്കിന്റെ ബേസിസിലാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അന്ന് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠനം ആരംഭിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് വീടായതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്.
3: മാഡം, സാധാരണഗതിയിൽ നഴ്സിംഗ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഒരു ജസ്റ്റ് ഇപ്പം BSc നഴ്സിംഗ് ആണെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ തുടർ പഠനം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. MSc നഴ്സിംഗിന് പോവുകയോ അല്ലെങ്കിൽ ഒരു PhD ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമിക്സിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്?
4: തുടക്കം മുതൽ തന്നെ നമുക്ക് സാധാരണ നഴ്സിംഗ് വിദ്യാഭ്യാസം രണ്ട് തരത്തിൽ, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന 3-ഇയർ ഡിപ്ലോമ പ്രോഗ്രാമും 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാം ബിരുദ പഠനവും ആണുള്ളത്. അപ്പൊ ഈ ബിരുദം നേടുന്ന ആൾക്കാർക്ക് അത് ചെറിയൊരു നമ്പറേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് 3 നഴ്സിംഗ് കോളേജുകൾ മാത്രം ഗവൺമെന്റിലുള്ള ഒരു സമയത്താണ് ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, നഴ്സിംഗ് കോളേജിൽ അധ്യാപകരാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു പരമപ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യ 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷം MSc നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നേടി. അതിനുശേഷം പിന്നെ കുറച്ചുകാലം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെല്ലാം നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ ഒരു സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിൽ ഒമാനിൽ പോയി അവിടെ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നഴ്സിംഗിൽ ഹയർ ഡിഗ്രികളുടെ ഒരു സിഗ്നിഫിക്കൻസ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്ന് അവിടെ വെച്ച് എനിക്ക് ഹയർ ഡിഗ്രീസ് ഉള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനവും അവർക്ക് നഴ്സിംഗ് മേഖലയിൽ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പുതിയ ആ മേഖലയിലെ ഒരു വികസന കാഴ്ചപ്പാടൊക്കെ കിട്ടിയ ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ PhD എൻട്രൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ക്ലിയർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. തിരിച്ച് ഞാൻ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജോലി കിട്ടിയതുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഗവൺമെന്റ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ PhD പഠനം ന്യൂറോളജിയിൽ സ്ട്രോക്ക് എന്ന വിഷയത്തിലാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അത്ര മികച്ച പേഷ്യൻസും റിസോഴ്സസും ഒക്കെ ഉള്ള ആ മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കുറച്ച് പേർക്ക് തന്നെ കേരളത്തിൽ PhD ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ PhD നേടി 2015. അതിനുശേഷമാണ് നഴ്സിംഗ് മേഖലയിൽ നമ്മൾ പല കോളേജുകളിലുമൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഈ അടുത്തിടയിൽ ഒരു ഫെലോഷിപ്പ് നേടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അയർലൻഡിലെ പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് സർജൻസ് അവിടെയാണ് ഞാനൊരു ഫെലോഷിപ്പ് ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന ഒരു പട്ടം 2025 എനിക്ക് കിട്ടി. അതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ ഉദ്യോഗത്തിലൊരു ഉയർച്ചയോ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു എക്കണോമിക് ബെനിഫിറ്റോ ഒന്നുമില്ല. പക്ഷേ അതൊക്കെ എത്രത്തോളം മുന്നിൽ പോകാം, അത്രത്തോളം ഉയരങ്ങളിൽ വിദ്യാഭ്യാസപരമായി മുന്നേറണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹവും മറ്റുള്ളവർക്കത് പ്രചോദനമാകട്ടെ എന്ന് കരുതിയുമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ നൽകാൻ കഴിയുന്നത് കീഴടക്കാൻ പറ്റുന്നതുമായ ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല.
3: പക്ഷേ മാഡത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു മേഖലയിൽ മുന്നേറാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ഒരു എപ്പിറ്റോമിൽ നമുക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ മാഡം പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോലി കിട്ടുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പേരും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൽ പഠിക്കുക, പി എച്ച് ഡി എടുക്കുക എന്നുള്ളതിന് അപ്പുറം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഒരു വരുമാനം ഉണ്ടാക്കുക, ജോലി ചെയ്യുക, ഇപ്പോൾ ഒന്നുകിൽ വിദേശത്ത് പോവുക അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുക. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതാണ് മിക്കവരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഇവര് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
4: നമ്മളിപ്പോൾ ഇവരെ ഒരു ബി എസ് സി നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഒരു ജനറൽ നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഇവരെന്ത് തന്നെ വിദ്യാഭ്യാസം നേടിയാലും നമുക്ക് ഇവരിൽ ഈ പ്രൊഫഷന്റെ വിശാലമായ അനന്ത സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ബി എസ് സി നഴ്സിംഗ് കരിക്കുലത്തിൽ വരുമ്പോൾ അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമയം മുതൽ പിന്നെ നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ടോക്സ്, അതായത് എങ്ങനെ നമുക്ക് ഈ പ്രൊഫഷണൽ ഒരു കരിയർ ലാഡറിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളും റിസർച്ചിന്റെ പ്രാധാന്യവും എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ, അതുപോലെ തന്നെ നഴ്സിംഗ് സർവീസിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് ബൈഫർക്കേറ്റ് ചെയ്ത് പോകാം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും വിദേശ എക്സ്പേർട്സിനെയൊക്കെ വെച്ചിട്ട്, വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്, അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സും മറ്റുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് പല വെബിനാറുകളും മറ്റുമൊക്കെ നടത്തി, കോൺഫറൻസും ഒക്കെ നടത്തി കഴിയുന്ന എത്ര അവരെ ഉയർത്താനും അവരിൽ അതിൽ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്.
3: മാഡം കേരള ആരോഗ്യ സർവകലാശാലയുടെ സെനറ്റ് അംഗം കൂടിയാണ്. ആ നിലയിൽ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് മാഡം നൽകുന്ന ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതൊന്നും വ്യത്യസ്തമായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത്?
4: ആരോഗ്യ സർവകലാശാലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം കോളേജുകൾ നഴ്സിംഗിനാണ്. 160+, ഏകദേശം 167 കോളേജുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. 160+ കോളേജ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്രയധികം നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 3 നഴ്സിംഗ് കോളേജായിരുന്നു. അവിടെ നിന്ന് ഇത്രയധികം നഴ്സിംഗ് കോളേജുകളും ഒരുപാട് ഒരുപാട് നഴ്സിംഗ് സീറ്റുകളും ഒക്കെ വന്നപ്പോൾ നമുക്ക് ശരിക്കും അർഹിക്കുന്ന ഒരു പരിഗണന അവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പിന്നെ പല മേഖലയിലെ ഉയർന്ന തസ്തികകളിലൊക്കെ, ഉയർന്ന പോസ്റ്റുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്നുള്ളവരാണ് പ്രധാനമായിട്ടും. അവരുടെ ഇടയിലും അവരെ നഴ്സിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാലും നഴ്സിങ്ങിനൊരു നല്ലൊരു വളർച്ച കിട്ടണമെങ്കിൽ ഒരു നഴ്സിങ്ങിനായി ഇത്രയധികം സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി വന്നാൽ നല്ലതായിരിക്കുമെന്നും, പിന്നെ നഴ്സിംഗ് ഒരു സെനറ്റ് അംഗം, നഴ്സിംഗ് മേഖലയിലെ ടീച്ചർമാരുടെ പ്രതിനിധി എന്ന രീതിയിൽ, ഗവൺമെന്റ് ടീച്ചേഴ്സിന്റെ പ്രതിനിധിയാണ് ഞാൻ, പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും ഈ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്ക് ഇവിടെ സർവീസ് സൈഡിലൊക്കെ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന കോഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവരാനായി പല വിധത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ റിസൾട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നഴ്സിങ്ങിന് നല്ല ഊന്നൽ ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോമിനൻ്റ് ആയ ഒരു പോസ്റ്റ് നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ളവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നഴ്സിങ്ങിനായി പ്രത്യേകം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ
3: സഹായിക്കും. മെഡിക്കൽ കോഴ്സിനും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ നഴ്സിംഗ് വരുന്നത്. അപ്പോൾ അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം, ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടത്ര ശ്രദ്ധ,
4: അത് ഒരുപാടധികം നമ്പർ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വാസ്തവമായ കാര്യമാണ്. പിന്നെ എല്ലാ കുട്ടികളും ശരിക്കും അഭിരുചിയോടുകൂടിയാണോ വന്ന് പഠിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. എന്നാലും സ്റ്റിൽ ഒരു ജോലി സാധ്യത വളരെ കൂടുതലും, അല്ലെങ്കിൽ അവർക്കൊരു ഗ്ലോബൽ പ്ലേസ്മെന്റിന് സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മോഹത്തിലും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള മോഹത്തിലും ഒക്കെ വരുന്നവർ ധാരാളമാണ്. പക്ഷേ ആരും വെറുതെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓപ്ഷനലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി വേണ്ട എന്ന് തീരുമാനിച്ചവരേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നല്ലൊരു വിദ്യാഭ്യാസവും നല്ല ഒരു എക്സ്പീരിയൻസ് നേടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു 60% ഓഫ് ദ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമോ എന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ ജോലി നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സങ്കല്പത്തിൽ നഴ്സസ് എന്നും ബെഡ് സൈഡ് നഴ്സസ് ആണ്, പക്ഷേ അതല്ല. അതിനേക്കാളൊക്കെ ഉപരി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊരു വികസനം നമ്മുടെ നാട്ടിലും കൂടെ ഉണ്ടാവണം, അതാണ് നമുക്ക് വേണ്ടത്.
3: ഇപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവെക്കാവുന്നതാണ്. ഇപ്പൊ മാഡത്തിന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഒന്ന് പറയാമോ? ആദ്യത്തെ പാട്ട് ഏതാണെന്ന് നോക്കാം.
4: ഞാൻ മ്യൂസിക് എപ്പോഴും ഒരു സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കുന്നതാണ്. കഠിനമായ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ഞാൻ ഇയർഫോൺ വെച്ചൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് മൂഡ് ഓക്കെ ആക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെലഡി റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്ന പഴയ ഒരു സിനിമയിലെ ഈ ദീലി ബദൽ ചാരുതയിൽ ആ പാട്ട് ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് മെലഡീസ് എല്ലാം കേൾക്കാറുണ്ട്. എസ് ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം. ഇതെല്ലാം ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ രാത്രി എന്ന സിനിമയിലെ സോങ്ങാണ്. ഇളയരാജയാണ് അതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് എസ് ജാനകി, യേശുദാസ്.
3: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരൻസോ. അപ്പം അഭിരുചിയോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ രോഗി പരിചരണത്തിൽ ഇടപെടുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ, വളരെ സ്നേഹത്തോടെ. ഒന്നാമത് രോഗത്തിൽ വളരെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയൊക്കെ പെരുമാറണം എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുക. മെജോറിറ്റി ഓഫ് ദ നേഴ്സസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ വളരെ കുറച്ച് പേരെങ്കിലും അങ്ങനെ അല്ലാതെ ഇപ്പോൾ ദീർഘനാൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ചിലർ അതിനോടൊക്കെ ഒരു വിരക്തി വന്നിട്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വളരെ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് വളരെയധികം എംപതറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ചെറിയ കുട്ടികളാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ട്രെയിനിംഗ് ആയിട്ട് കയറുമ്പോൾ പോലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതായിട്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നേരിട്ട് എക്സ്പീരിയൻസസും ഒക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലൊരു രോഗി പരിചരണം അല്ലെങ്കിൽ വയോജനങ്ങളെ പരിചരിക്കുമ്പോൾ, കുട്ടികളെ പരിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വീണ് കിടക്കുന്ന ആൾക്കാരെ പരിചരിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ ഒരു എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലല്ലോ. അപ്പോൾ അത് അത്തരം ആൾക്കാരെ ശുശ്രൂഷിക്കാനായിട്ട് ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർ എന്ന നിലയിൽ നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്തായിരിക്കും?
1: നമ്മൾ ശരിക്കും നമ്മുടെ സിലബസും കരിക്കുലും ഒക്കെ കെയർ, കോമ്പിറ്റൻസ്, കമ്പാഷൻ ഇതിലൊക്കെ ബിൽറ്റപ്പ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പേഷ്യൻസിന് പേഷ്യൻ സേഫ്റ്റി, കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സിലബസ്. ഓഫ് കോഴ്സ് നമുക്ക് വിജ്ഞാനം, പലതരത്തിലുള്ള നോളജ് ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ പേഷ്യൻ റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സുരക്ഷ അത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല, അതൊരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ്. എസ്പെഷ്യലി ഇന്റൻസീവ് കെയർ യൂണിറ്റിലും എമർജൻസി വാർഡിലും ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാവട്ടെ, അവർക്കൊരിക്കലും ഇരിക്കാൻ പറ്റില്ല. അവർ എപ്പോഴും അവരുടെ ടോസിലാണ്. ഇന്നത്തെ നഴ്സിംഗ് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഭയങ്കരമായ ബേൺ ഔട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്ന ആ അവസ്ഥയും അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അവരുടെ ഒരു ബേൺ ഔട്ട് കുറയ്ക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്സും അവർക്ക് തെറാപ്പിയും സെഷൻസും ഒക്കെ കൊടുത്ത് അവരെ ആ ജോലിയിൽ വീണ്ടും വീണ്ടും അവരെ സജീവമായി നിലനിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നതും, പേഷ്യൻസിനോട് അവര് ഇംപ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഒത്തിരി ക്ലാസ്സുകൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, പേഷ്യൻറ്റിനോടൊപ്പം നിന്ന് നമ്മൾ, എന്നാൽ പേഷ്യൻറ്റിന്റെ വിഷമങ്ങൾ താങ്ങുമ്പോൾ നമ്മളിൽ ആ കമ്പാഷൻ ഫറ്റീഗ് ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേഴ്സസിന് അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള തെറാപ്പി സെഷൻസും ഒക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഇടയ്ക്കൊരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കമ്പൽസറി ആയിട്ട് അവരോട് എടുക്കാൻ പറയേണ്ടതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ ഫീൽഡിൽ ഊർജത്തോടു കൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ.
0: ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല നഴ്സിനെയും സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടില് ബാക്കി ശ്രദ്ധ അർഹിക്കുന്ന വയോജനങ്ങളോ കിടപ്പ് രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയിട്ട് പല ഷിഫ്റ്റ് ആയിരിക്കും, നൈറ്റ് ഷിഫ്റ്റ്, ഉറക്കം ശരിയാവില്ല, റെസ്റ്റ് കിട്ടില്ല. ഒരു ദിവസത്തിന്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലെത്തി, വീട്ടിലെ പണിയും കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ നെക്സ്റ്റ് ഡേ അഗൈൻ പോകേണ്ടി വരുന്നു. ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രിയിലും അർഹിക്കുന്ന രീതിയിലുള്ള വേതനം കിട്ടണമെന്നില്ല, അധ്വാന ഭാരം കൂടുതലായിരിക്കും, പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, പിന്നെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പലതരം വൈകാരികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ്, കൂടുതൽ സ്ത്രീകളാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ ഈ സമൂഹത്തിന് മാഡം പറഞ്ഞ പോലെ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നുമില്ല. വേതനമെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഒരു യൂണിഫോമിറ്റി കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നഴ്സസിനൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്കൊരു നഴ്സസിന് വേണ്ടി കുറച്ച് ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ സമരം ചെയ്തു. അപ്പം ഇവർക്കൊരു മിനിമം വേതനം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയെങ്കിലും അവർ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന എഫേർട്ട്, അവർ 4 വർഷം പഠിക്കുന്ന ആ ഒരു ഏകദേശം നല്ല രീതിയിൽ മെഡിക്കൽ കണ്ടീഷൻസും അതിൻ്റെ നഴ്സിംഗ് മാനേജ്മെന്റും ഒക്കെ പഠിച്ചിട്ടാണ് അവർ വരുന്നത്. ഇപ്പൊ പ്രൈവറ്റ് മേഖലയിലൊക്കെ തൊഴിൽ ചൂഷണം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ നല്ല രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്ലേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലുണ്ട്. അതുപോലെയുള്ള എക്സ്പീരിയൻസും കഴിവുള്ളവരെ ഒരു മാനേജറിയൽ സെക്ടറിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. തരക്കേടില്ലാത്തൊരു മിനിമം വേജസ് അവരുടെ ഹാർഡ് വർക്കും ലേബറും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കത് ലഭ്യമാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് പോകുമ്പോൾ മാഡം പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന വളരെ വ്യത്യസ്തമാണ്. ഒരു വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്, വളരെ റെസ്റ്റ് കിട്ടുന്നുണ്ട്, വർക്ക് അവേഴ്സിനൊക്കെ വളരെയധികം കൃത്യതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് അവിടെ ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ നിൽക്കേണ്ടി വരും, അതിന് പൈസ കിട്ടണമെന്നൊന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തത കൊണ്ടാണോ അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ ഡിഫറൻസും പേ പാരിറ്റിയുടെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വിദേശത്തോട്ട് പോകുന്നത്? നമ്മുടെ നാട്ടിലെ ജോലിക്ക് അവസരങ്ങൾ കുറവല്ലല്ലോ, പക്ഷേ ആൾക്കാർ കൂടുതലും പുറം രാജ്യങ്ങളിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ പേയുടെ പ്രശ്നങ്ങളും ജോലി അന്തരീക്ഷത്തിലെ വ്യത്യാസങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കുമോ?
1: അതെ, ഉറപ്പാണ്. കാരണം നല്ല രീതിയിലുള്ള അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ജോലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുള്ള രാജ്യത്താണ് ഇവരെല്ലാവരും കുടിയേറി പാർക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബാച്ചിൽ ഒരു 45 കുട്ടികൾ അന്ന് പാസ്ഔട്ടായെങ്കിൽ അതിനകത്ത് ഒരു ഏകദേശം 30 പേര് UK, US പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യണം. അപ്പൊ അവരെല്ലാവരും ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവരെല്ലാം നേഴ്സ് പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നേഴ്സ് അനസ്തെറ്റിസ്റ്റുമാരുണ്ട്, അങ്ങനെ പല മേഖലയിലും റിസർച്ചേഴ്സ് ആയിട്ടുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. അവിടെ അവരർഹിക്കുന്ന പരിഗണന അവർക്കവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നഴ്സിംഗിന് ഏറ്റവും അധികം മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കേരളത്തിലാകട്ടെ അവരെ ശരിക്കും ഉപയോഗിക്കുന്നില്ല. ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു പ്രൊഫഷനാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഹെൽത്ത് റിക്വയർമെന്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ ഈ ഹെൽത്ത് കെയർ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഈ നഴ്സസിനെ ഫലവത്തായി നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം പുതിയ സ്ഥലങ്ങൾ തേടി പോകുന്നത്. പിന്നെ കുറച്ചു പേര് നാട് ഇഷ്ടപ്പെടുന്നവരും വീട്ടുകാരും ഒക്കെ ആയിട്ട് വളരെ ബൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നാട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. എന്നാലും പൊതുവിൽ ഒരു മൈഗ്രേഷൻ സ്വപ്നം കാണുന്നവരാണ് പലരും.
0: നഴ്സസിനെ രൂപപ്പെടുത്തി വിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേരളം. പക്ഷേ മാഡം പറഞ്ഞ പോലെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അവർ നിൽക്കുന്നില്ല, കേരളത്തിന്റെ അന്തരീക്ഷം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹത്തിൽ നഴ്സസിന് അംഗീകാരമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവരെ ഫലവത്തായി നമ്മുടെ നാട് ഇന്ത്യ തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെ ഒന്നുകൂടി ആലോചിക്കണം. ബിക്കോസ് നമ്മുടെ നഴ്സിംഗ് മാൻ പവർ ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളിൽ വലിയ റിസോഴ്സായി മാറുകയാണ്. അപ്പം നമ്മളവരെ ഫലവത്തായി ഉപയോഗിക്കാമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ജെറിയാട്രിക് കെയർ സർവീസസ്, ഇന്നും നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിൽ നമുക്ക് ഫുൾ ടൈം എംപ്ലോയിഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജെറിയാട്രിക് നഴ്സ് കൺസൾട്ടൻ്റോ ജെറിയാട്രിക് നഴ്സ് സ്പെഷ്യലിസ്റ്റുകളോ ആയിട്ടുള്ള നഴ്സസിനെ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് അവരെ നിയമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയോജന പരിപാലനം, എന്തായാലും നമ്മുടെ സ്റ്റേറ്റ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല അതായിരിക്കും ആരോഗ്യരംഗത്ത്. ബിക്കോസ് വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്, യങ് ജനറേഷൻ ഒരു നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഏജ് എക്സ്പെക്ടൻസി കൂടുതലാണ്. അപ്പം നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഗാനമേളയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവരുമായി സംവദിക്കുമ്പോൾ എപ്പോഴും മോഹനരാഗത്തെ പറ്റി പറയാറുണ്ട്. അപ്പോൾ മോഹനരാഗത്തിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ്. ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു എന്ന പാട്ട് ഇഷ്ടമാണ്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ ഗാനമാണ്. കൈതപ്രം തന്നെ രചിച്ച് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഗാനം വളരെ ഇഷ്ടമാണ്.
0: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മൾ വിദേശത്തോട്ട് നഴ്സസിന്റെ മൈഗ്രേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ പല രാജ്യങ്ങളിലും നമ്മുടെ ഭാഷയല്ല. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ, പല ഭാഷാ പരീക്ഷകൾ പാസ്സാകേണ്ടി വരും. ഇപ്പം അന്താരാഷ്ട്ര ലൈസൻസിങ് വേണം, അല്ലെങ്കിൽ ഈ ഭാഷ പരീക്ഷകൾ പാസ്സാകുന്നത് വിദേശത്ത് പോകുന്നവർക്ക് പ്രധാന വെല്ലുവിളിയായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പരിശീലന കാലയളവിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പിന്തുണ നൽകുന്നുണ്ടോ?
1: ഞങ്ങൾക്ക് 2025 കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സംരംഭമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒരു കരാറ് ഒപ്പിടുകയും അതനുസരിച്ച് സ്കിൽ പാർട്ണർഷിപ്പാണ് ആ കരാറിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. അതനുസരിച്ച് നഴ്സിംഗ് മേഖലയിൽ നിന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജർമ്മൻ ഭാഷ ഇവരെ പഠിപ്പിച്ച് ആദ്യം ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യും. അതിനുശേഷം ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക, ഏകദേശം 2 വർഷത്തോളം എടുക്കും ജർമ്മൻ ഭാഷ ഈ സിലബസിനോടൊപ്പം പഠിപ്പിച്ചു പോകാൻ. അപ്പോൾ അത് അവരുടെ ഒരു കോളേജിന്റെ പഠന സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ കോളേജുകളിൽ തന്നെ ജർമ്മൻ ഭാഷാ പഠനം നടത്തി, എല്ലാം പരിപൂർണമായിട്ടും ഫ്രീ ആണ്. അങ്ങനെ ഒരു പഠനം നടത്തി അവരെ ജർമ്മൻ ഭാഷ B2 ലെവലിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജർമ്മൻ കരിക്കുലവുമായിട്ട് നമ്മൾ ഒത്തു നോക്കിയപ്പോൾ ഏകദേശം ഒരു 400 മണിക്കൂറിന്റെ ഒരു ജെറിയാട്രിക് നഴ്സിംഗ് അവേഴ്സും കൂടി അവർക്ക് പ്രാക്ടിക്കൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ അവേഴ്സും കൂടി അവർക്ക് ലഭിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും അവർ പാസ്ഔട്ട് ആവുന്ന സമയത്ത് അവർക്ക് 2 രജിസ്ട്രേഷനുകൾ, അതായത് ജർമ്മനിയിലും ഒരു രജിസ്റ്റേർഡ് നഴ്സായി മാറും, ഇന്ത്യയിലെയും രജിസ്റ്റേർഡ് നഴ്സായി മാറും. അങ്ങനെ ആ രീതിയിൽ എവിടെ വേണോ ജോലി ചെയ്യാനുള്ള, അതായത് അത് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യണമെന്ന് കമ്പൽസറി പറയുന്നില്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാം. അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമെറ്റാണ് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെ കരാറൊപ്പിട്ടത്. അപ്പോൾ സിമെറ്റിൽ അത് തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാം.
0: സിമെറ്റിലെ എത്ര കോളേജുകളാണ്?
1: 2 കോളേജുകളിലാണ്. സിമെറ്റിന് 12 കോളേജുകളുണ്ടെന്ന്. അതിൽ തിരുവനന്തപുരത്തുള്ള 2 കോളേജിൽ, മുട്ടത്തറയിലും നെയ്യാറ്റിൻകരയിലുള്ള കോളേജിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതുവഴി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുമായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി കരാർ ഒപ്പിടുന്നു, അതനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ഓരോ വർഷവും 50 കുട്ടികൾ വീതം അവിടെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത. ഈ കരാർ ഒരു 3 വർഷത്തേക്ക് തുടരും. അപ്പം നമ്മുടെ ഒരു 150 കുട്ടികൾക്ക് വരെ, പ്രൊവൈഡഡ് അവർ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ ക്ലിയർ ചെയ്ത് ഈ അഡീഷണൽ ജെറിയാട്രിക് നഴ്സിംഗ് ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ എടുക്കാമെങ്കിൽ അവർക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മൈഗ്രേഷന് വേണ്ടി പോയി ചതിക്കുഴികളിൽ വീഴുന്നവരുണ്ട്. ഈ ഒരു പരിപാടി വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ലേബർ മൈഗ്രേഷനും കൂടിയാണ്. പിന്നെ സ്കിൽ പാർട്ണർഷിപ്പ് വഴി നമുക്കും അവിടുന്ന് അധ്യാപകർ ഇവിടെ വരും, ഇവിടുന്ന് 2 പേരെ അവർ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമും കൂടെ സാധ്യമാകുന്ന തരത്തിലൊരു പാർട്ണർഷിപ്പ് പ്രോഗ്രാമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് സിമെറ്റിന്റെ കോളേജിൽ തുടങ്ങിയപ്പോൾ ജർമ്മനിയിലുള്ള സാർലാൻഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് സിമെറ്റ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനി ഗവൺമെന്റ് കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെ ചെയ്യാനൊരു അനുവാദം സർക്കാർ ഉത്തരവുമായിട്ടുണ്ട്.
0: മുൻകാലങ്ങളെ അപേക്ഷിച്ച് നഴ്സിംഗ് മേഖലയിലെ ലിംഗസമത്വം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന പെൺകുട്ടികളാണ് നഴ്സിംഗ് ഫീൽഡിൽ പോകുന്നത്. ഒരു 50 പേരുള്ള കുട്ടികളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും, കൂടുതലും പെൺകുട്ടികളായിരിക്കും. ഇപ്പൊ ഈ രംഗത്തേക്ക് ചില ഹോസ്പിറ്റൽസ് തന്നെ മെയിൽ നഴ്സിനെ പ്രിഫർ ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോൾ അവര് ആശാസ്യകരമല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പ്രതികരിക്കും, സ്ട്രൈക്ക് ഉണ്ടാവും, പേ ഹൈക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പർപ്പസ്ഫുള്ളി മെയിൽ നഴ്സസിനെ മാറ്റി നിർത്തുന്നത്, അവരെ ഫീമെയിൽ നഴ്സസിനെ മാത്രം എടുക്കുന്നതായിട്ടുള്ള പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ടല്ലോ. ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നേരിടുന്ന സാമൂഹികമായ ഒരു കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ?
1: പൊതുവിൽ ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികൾക്ക് റിസർവേഷൻ ഉള്ള ഒരു കോഴ്സായിരുന്നു BSc നഴ്സിംഗ് കോഴ്സും ജനറൽ നഴ്സിംഗിലെ പണ്ടുകാലത്ത് ആൺകുട്ടികളെ ഉണ്ടായിരുന്നില്ല. പിന്നെ കാലം മാറി ആൺകുട്ടികളൊക്കെ വന്നു തുടങ്ങി. BSc നഴ്സിംഗ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 6 പേരാണ് ബോയ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്കൊരു 10-15 ആൺകുട്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിടയ്ക്ക് വീണ്ടും അത് എണ്ണം കുറഞ്ഞു. പക്ഷേ മെയിൽ നഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല റിസോഴ്സാണ് എന്ന് തന്നെയാണ്. എസ്പെഷ്യലി അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, ICU, അവിടെയൊക്കെ ഒരുപാട് അധ്വാനം വേണ്ട സ്ഥലങ്ങളിലൊക്കെ, ട്രോമ ICU അല്ലെങ്കിൽ ട്രോമ കെയർ യൂണിറ്റിലൊക്കെ നമുക്ക് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് മെയിൽ നഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. അവരെ ഈ തൊഴിലിന്റെ ഒരു മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൈപിടിച്ചുയർത്താം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിലൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. അത് ഇപ്പോഴും അതിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് ഇത് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷെ മെയിൽ നഴ്സസിന് എന്നും എല്ലാ സ്ഥലങ്ങളിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ പുറം രാജ്യങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതായിട്ടും അത് ശരിക്കും ഒരു റിയൽ റിസോഴ്സസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ട എന്ന സിനിമയിലെ പാട്ട് വളരെ ഇഷ്ടമാണ്.

സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ശങ്കരാഭരണം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. രചന വെട്ടൂരി സുന്ദരരാമമൂർത്തി, സംഗീതം കെ വി മഹാദേവൻ.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10:00. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
5: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
6: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
7: നമസ്കാരം
6: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
7: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ

0: ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല, ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാലജി, ആ കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ ബോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ ബോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാലജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അത് കണക്ക് മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന, ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ ബോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരും എന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിനുണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോംബിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ, ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ, കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോൺടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ എസ് ശോഭന പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പ്രണവാകാരം എന്ന് തുടങ്ങുന്നു രാഗം ആരഭി. ആദിതാളം ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യർ കൃതി.

ഇതുവരെ കേട്ടത് എസ് ശോഭന പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. ഇനി രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച ത്യാഗരാജ കൃതികൾ കേൾക്കാം. മനവ്യാള കിംചര എന്ന് തുടങ്ങുന്നു രാഗം. നളിനകാന്തി ആദിതാളം.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്. എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
5: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:00. രവിവാസരീയ അഖില ഭാരതീയ സംഗീത് സഭയിൽ ജി രാഘവേന്ദ്ര പ്രശാന്ത് അവതരിപ്പിച്ച വയലിൻ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം.
6: ദിസ് ഈസ് ആകാശവാണി. ടുണൈറ്റ് ഇൻ രവിവാസരി അഖില ഭാരതീയ സംഗീത് സഭ, വി ബ്രിങ് യു എ വയലിൻ റിസൈറ്റൽ ബൈ ജി രാഘവേന്ദ്ര പ്രസാദ്. ജി രാഘവേന്ദ്ര പ്രസാദ് ഇസ് എൻ എ ഗ്രേഡ് വയലിൻ കർണാട്ടിക് ആർട്ടിസ്റ്റ് ഓഫ് ആകാശവാണി ആൻഡ് ദൂരദർശൻ. He has done his masters in Carnatic music from Delhi University. He has learnt basics of violin recital by Kalaima Mani Shri V. S. K. Chakrapani. He is recipient of scholarship to young artist awarded in the year 2019-20 by Ministry of Culture for Carnatic instrumental violin. He was awarded scholarship by Center for Cultural and Resources Training in the field of Carnatic music instrument violin in 2010. Awarded Gandharva Vignaya jointly by Ministry of Culture, Government of India and Art of Living Bengaluru in January 2023, he has performed violin concerts in India International Center, Harivalla Festival Jalandhar, Rashtrapati Bhavan Delhi, Tamil Sangam, Lok Kala Manch, Bharatiya Vidya Bhavan Chennai and many places in Delhi and Chennai. He has been a part of prestigious Festival of India in Russia. Performed in Redberg Museum, Switzerland, and has performed in various countries all over the world. He has also accompanied leading artists like Padma Bhushan and Sangeet Kalanidhi, Shri T.N. Shesh Gopalan, Malladi Brothers, Shri Vishnu Dev, Neyveli Shri Santhan Gopalan, Shri O.S. Arun, Mambalam Sisters, Dr. Manda Sundarani, Dr. K. Vagish, Dr. T.V. Manikandan, Dr. Kannakumar, and other renowned artists. Accompanied in various places like Sangeet Natak Academy, Sri Sankat Mochan Hanuman Temple in Varanasi, Spik Make, IGNCA, Andhra Bhavan, India International Center, India Habitat Center, Chinmay Mission, Telugu, and Malayali Associations, etc. Today, he is accompanied on Mridangam by Yashwant Hampi Holi, and on Ghatam by Varun.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
5: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 5.

ആകാശവാണി സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സാഫല്യം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം MG രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന് വിധു പ്രതാപും സുജാതയും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി. ഇപ്പോൾ അനന്തു സി ശേഖർ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജൻ കോസ്മിക്. ആദ്യം കസവുടുത്ത് നിൽക്കുന്ന കല്യാണി മുല്ലയ്ക്ക് എന്നു തുടങ്ങുന്നു. രചന ശശി മാവിൻമൂട്.

0: ആനന്ദു സി ശേഖർ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സംഗീതം രാജൻ കോസ്മിക്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:22. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീല സമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീല സമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
4: Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today.
3: ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗതം.

0: നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47-അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23-അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 പേർ കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തുന്നതിനും സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 മുതൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി. ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി SR സംസാരിക്കുന്നു.
5: ആർത്രൈറ്റിസ് എന്നാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, വീക്കം, നീർക്കെട്ട് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. ആർത്രൈറ്റിസ് പല അസുഖങ്ങൾ കാരണം ഉണ്ടാകാം. ഇത് ഒരു രോഗലക്ഷണമായാണ് കണക്കാക്കുന്നത്. ആർത്രൈറ്റിസ് പ്രായമായവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിൽ ഉള്ളവരെയും ബാധിക്കാം. 100-ൽ ആർത്രൈറ്റിസ് ഉണ്ട്. പ്രധാനമായും ഇതിനെ 2 തരത്തിലാണ് വകഭേദപ്പെടുത്തിയിരിക്കുന്നത്. 1 ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, മറ്റൊന്ന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം പോലുള്ള അസുഖം. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൌട്ട് എന്നിവ. പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസും അതിന്റെ ലക്ഷണങ്ങളെയും ചികിത്സകളെയും പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ സന്ധിവാദം ആയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു വാദരോഗമാണ്. ശരീരത്തിന്റെ വാദദോഷത്തിലെ അസന്തുലിത അവസ്ഥയായിട്ടാണ് ആയുർവേദം ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കാണുന്നത്. ഇത് സന്ധികളിലെ അസ്ഥിബന്ധനങ്ങളെ സംരക്ഷിക്കുന്ന കുഷൻ പോലുള്ള തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന കേടുപാടുകളാണ്. ഈ തരുണാസ്ഥി തകരുമ്പോൾ സന്ധികളും അസ്ഥികളും പരസ്പരം ഉരസുകയും അതിന്മൂലം വേദനയും വീക്കവും ഉണ്ടാകുന്നു. ഇത് ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് അഥവാ തേയ്മാനം എന്നാണ് കണക്കാക്കുന്നത്. സന്ധിവാദം ശരീരത്തിലെ ഏത് സന്ധിയെയും ബാധിക്കാം. എന്നാൽ കൂടുതലും കൈകൾ, കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടെല്ല്, കഴുത്ത് എന്നിവയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണം: ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു. സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക, സന്ധികളിൽ പൊട്ടുന്നതോ ഞെരുങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക, പരിമിതമായ ചലനം, ബലഹീനത എന്നിവയെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സൂചനയാണ്. ഇനി പറയുന്ന ഘടകങ്ങൾ കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സാധാരണയും 40-കളുടെ അവസാനം മുതലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആരംഭിക്കുന്നത്. പ്രായമാകും തോറും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ രോഗം കൂടുതലും കാണപ്പെടുന്നത്. അമിതഭാരം, കായിക പരിക്കുകളോ അപകടങ്ങളോ ACL അഥവാ മെനിസ്കൽ പരിക്കുകളോ എല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഉപാപചയ രോഗങ്ങളായ പ്രമേഹം ഉള്ളവരിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗനിർണയത്തിൽ ഏറ്റവും പ്രധാനമായത് ശാരീരിക പരിശോധനയാണ്. ഇതിന് പുറമെ X-ray, MRI, CT സ്കാൻ എന്നിവ ഉപയോഗിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നിർണയിക്കാൻ പ്രത്യേകിച്ചുള്ള രക്തപരിശോധനയൊന്നും ഇല്ല. എന്നാൽ ESR, CRP പോലുള്ള രക്തപരിശോധന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിനെ തിരിച്ചറിയാൻ സഹായിച്ചേക്കും. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ചികിത്സയിൽ പ്രധാനമായും അഭ്യംഗം, കിഴി, പിഴിച്ചിൽ, ജാനുപസ്തി, ഉപനാഹനം, സ്വേദനം, വിരേചനം തുടങ്ങിയ ചികിത്സാരീതികൾ വാദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി അടങ്ങിയ ആഹാരം, പച്ചക്കറികൾ, പഴങ്ങൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം സേവിക്കാം. ആർത്രൈറ്റിസിൽ വരുന്ന അടുത്ത വകഭേദമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. ആയുർവേദം അനുസരിച്ച് ഇവിടെ വാദദോഷം വർദ്ധിക്കുകയും ശരീരത്തിലെ വിവിധ സന്ധികളിൽ ആമദോഷത്തിന്റെ സംഭരണം ഉണ്ടാവുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ആമ എന്താണെന്നാൽ ദഹനം മന്ദഗതിയിൽ ആകുന്നത് മൂലം ആമാശയത്തിൽ രൂപം കൊള്ളുന്ന അപക്വമായ പോഷകസത്താണ്. ഇത് ശരീരത്തിലെ കലകളിലും സന്ധികളിലും അടിഞ്ഞുകൂടുന്നു. അതിനാൽ തുടക്കത്തിൽ ആമവാദം ഒരു കുടൽ രോഗമായാണ് ആരംഭിക്കുന്നത്. സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതായത് സ്വന്തം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രോഗം എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചികിത്സ താമസിക്കും തോറും സന്ധികൾക്ക് സ്ഥിരമായ നാശം ഉണ്ടാകുന്നു. ലക്ഷണങ്ങൾ: സന്ധികളിലെ വേദന, വീക്കം, ചൂട്, ചുവപ്പ്, കാഠിന്യം, പ്രത്യേകിച്ചും രാവിലെ ഏറെ സമയം നീണ്ടു നിൽക്കാം. കൈത്തണ്ടകൾ, കൈകാലുകളിലെ ചെറിയ സന്ധികളിൽ രോഗം ആരംഭിക്കാം. 6 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന സന്ധിവേദന പ്രധാന ലക്ഷണമാണ്. ചിലരിൽ അതിയായ ക്ഷീണം, പനി എന്നിവയും കാണപ്പെടാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലപ്പോഴും മറ്റു അവയവങ്ങളെയും ബാധിച്ചേക്കാം. ചിലരിൽ ചർമ്മം, ശ്വാസകോശം, ഹൃദയത്തെ വരെ ബാധിക്കുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സാധാരണയായി 30-50 ഇടയിൽ പ്രായം ഉള്ളവരിലാണ് ആരംഭിക്കുന്നത്. എങ്കിലും ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്കും വരാം. രക്തപരിശോധനയായ C-reactive protein, ESR, സെറോളജിക്കൽ ടെസ്റ്റായ റുമാറ്റിക് ഫാക്ടർ, ASO, ANA, ANF എന്നിവയാണ് രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. രോഗം പൂർണമായും ഭേദമാക്കാൻ സാധ്യമല്ല. പക്ഷേ സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ആയുർവേദ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ആദ്യം ദഹനവും അഗ്നിയും വർദ്ധിപ്പിച്ച് ആമദോഷത്തെ പുറന്തള്ളി ദോഷങ്ങളെ സന്തുലിതമാക്കുന്നു. ഇതിനായി വിരേചന, വസ്തി എന്നീ ചികിത്സകൾ ചെയ്യാം. നീർക്കെട്ട്, വീക്കം കുറയ്ക്കാനായി അഭ്യംഗം, ചൂർണക്കിഴി, കായസേക എന്നീ ക്രിയകൾ ഉപകാരപ്രദമാണ്. ദശമൂല, രാസ്ന, അശ്വഗന്ധ, ഗുൽഗുലു, ശല്ലകി പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള കഷായം, ഗുളിക എന്നിവ വളരെ ഫലപ്രദമാണ്. അടുത്ത് പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസ് വിഭാഗമാണ് ഗൗട്ട്. ഗൗട്ടി ആർത്രൈറ്റിസ് എന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ കടുത്ത വേദനയും വീക്കവും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഗൗട്ടി ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഠിനമായ വേദന, സന്ധികളിൽ വീക്കം, ചുവപ്പ്, സ്പർശിക്കുമ്പോൾ ചൂട്, കത്തുന്ന സംവേദനം, സന്ധികൾക്ക് ചലിപ്പിക്കാൻ പ്രയാസമാകുക എന്നിവ ഇതിന്റെ ലക്ഷണമാണ്. ഗൗട്ട് പലപ്പോഴും പെരുവിരലിന്റെ മധ്യസന്ധിയിലാണ് ബാധിക്കുന്നത്. പക്ഷേ ഇത് കാൽ, കണങ്കാൽ, കാൽമുട്ടുകൾ, കൈകൾ എന്നിവയെല്ലാം ബാധിക്കാം. വേദന ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 12 മുതൽ 24 മണിക്കൂർ വരെയും വേദന ഏറ്റവും രൂക്ഷമായിരിക്കും. ചുവന്ന മാംസാഹാരം, സീഫുഡ്, അമിതമായ മദ്യപാനം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഉദാസീനമായ ജീവിതശൈലിയും ഇതിന്റെ പ്രധാന കാരണമാണ്. 30 നും 50 നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അമിതഭാരം, മെഡിക്കൽ അവസ്ഥകളായ BP, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം എന്നീ രോഗികൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൗട്ടി ആർത്രൈറ്റിസിന്റെ രോഗം നിർണയിക്കാൻ സാധാരണമായ രക്തപരിശോധനകളായ WBC പരിശോധന, ESR, RFT എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ എക്സ്റേയും സഹായകരമാകും. ചികിത്സാരീതികൾ: ആദ്യഘട്ടമായി ഉയർന്ന പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നത് നല്ലതാണ്. പഞ്ചകർമ്മ ചികിത്സാരീതികളായ കഷായധാര, ധാന്യാമ്ലധാര, അഭ്യംഗം, പിഴിച്ചിൽ, വസ്തി എന്നിവയെല്ലാം പിത്തവാദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ത്രിഫല, ചിറ്റമൃത്, വേപ്പ്, തഴുതാമ, ശതാവരി, ആവണക്ക് എന്നീ ഔഷധങ്ങൾ നീർ കുറയ്ക്കാനും രക്തം പ്രസാദനം കൂട്ടാനും ഉപയോഗിക്കാം. ഈ പറഞ്ഞതിൽ ഉപരി പല വിധത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിക്കുക.
4: ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി SR.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% ത്തിലധികം വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപ്പുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
1: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7% ത്തിലധികം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലെടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2-ാമത്തെ കപ്പലായ INS നിപ്പുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപ്പുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപ്പുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70-ാം വാർഷികം. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കു വഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794 ആയി. വിശദാംശങ്ങളിലേക്ക്.
4: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100-ലധികം പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബീഹാറിലെ ഗന്ധക്, കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ, കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25-ാമത് ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ

0: 64,060 രൂപയും ഗ്രാമിന് 14,370 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഗാനസല്ലാപം.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ മുതൽ പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കൾക്കൊപ്പം എൻ ജെ ജോഷിലാൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗാനസല്ലാപത്തിൽ നാം പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടുകയാണ്. ഇന്ന് ഗാനസല്ലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. അക്കോള് കണക്റ്റ് ആകുന്നില്ല. നമുക്ക് ഒരു ഗാനം കേട്ടുകൊണ്ട് ഗാനസല്ലാപം തുടരാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: എൻ്റെ പേര് ബാബു.
0: ആ
1: പറവൂർ വടക്കകര.
0: എവിടെ നിന്നാണ്?
1: നോർത്ത് പറവൂർ വടക്കകര.
0: ആ നോർത്ത് പറവൂർ വടക്കകര അല്ലേ?
1: അതെ.
0: കെ ഡി ബാബു ആണോ?
1: അതെ അതെ അതെ.
0: ആ നോർത്ത് പറവൂർ വടക്കേക്കര എന്ന് കണ്ടപ്പോഴാണ് നമുക്ക് പേര് ഓർമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ. ആ അതെ. അന്ന് എന്നോട് എന്തോ പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യുന്നു ബാബു?
1: ഞാനിപ്പോ പച്ചക്കറികളുടെ പരിപാടിയാണ്. ഇപ്പൊ മാർക്കറ്റിലെ ബിസിനസ് കണ്ടക്ടർ ആയിരുന്നു.
0: ആ പച്ചക്കറി ബിസിനസ് അല്ലേ? ഓണത്തിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു? നന്നായിരുന്നു. അപ്പൊ ഇന്ന് പോയില്ലായിരുന്നോ?
1: ഇന്ന് പോയി, രാവിലെ കഴിയും.
0: ആ രാവിലെ തീരുമല്ലേ ജോലി?
1: ഞങ്ങൾ വെളുപ്പിനെ ഒരു 2 മണി 3 മണിക്ക് തുടങ്ങും.
0: ആ ആ ആ ഓ അപ്പം രാത്രി ഉറക്കില്ല അല്ലേ?
1: രാത്രി ഉറക്കില്ല.
0: വെളുപ്പിനെ 2 മണിക്കൊക്കെ അവിടെ എത്തണ്ടേ?
1: ഞാൻ 2 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. 2:30 അവിടെ എത്തും.
0: പിന്നെ വന്നിട്ട് വേറെ എന്താണ്? ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ
1: വന്നിട്ട് വേറെ പരിപാടി. സോഡ പണിയുണ്ട്, എനിക്ക് സോഡയുണ്ട്.
0: ആ അങ്ങനെ നിർമ്മിച്ച് കൊടുക്കുമോ അതോ വീട്ടിൽ ഉണ്ടാക്കുന്നു? വീട്ടിലുണ്ടാക്കുന്നു. യൂണിറ്റ് ഉണ്ടോ?
1: അലുമിഷ്യം വീട്ടിലുണ്ട്.
0: ഉണ്ടല്ലേ. ശരി ശരി. എങ്ങനെ സാധാരണ പേരെന്തെങ്കിലും ഉണ്ടോ? പേരെന്തെങ്കിലും ഉണ്ടോ കടയ്ക്ക്?
1: ഇല്ല, അത് മാത്രമേ ഉള്ളൂ.
0: അത് മാത്രമേ
1: അങ്ങനെയുള്ള അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല.
0: അങ്ങനെ ലോക്കലായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ്. ശരി ശരി ശരി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇനി ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഞാൻ ദുബായിലെ ചിത്ര

0: യദുവം
1: യദുവംശ
0: ചെയ്യാമിനി എന്നുള്ള പാട്ട്.
1: യാമിനി അല്ലേ,
0: ആ
1: വനമോഹിനി എന്ന്
0: അതെ
1: തുടങ്ങുന്ന ഗാനം അല്ലേ,
0: അതെ അതെ
1: നല്ലൊരു
0: അതെ
1: പാട്ടാണ്, നല്ലൊരു ഗാനമാണ്.
0: ആ
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, ചിത്ര പാടിയത്.
0: അതെ അതെ അതെ
1: പിന്നെ
0: കേൾക്കാം.
1: ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഓണം സൂപ്പറാണ് സാറേ.
1: ഇത്തവണത്തെ ഓണം നമ്മ
0: രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്. അപ്പൊ ഓണത്തിന്റെ അന്ന് അവരിവിടെ വന്നു പറഞ്ഞ എല്ലാവരും കൂടി
1: അപ്പൊ കുടുംബം എല്ലാം
0: മക്കള്
1: ഒത്തുചേർന്നു
0: അവർ
1: അല്ലേ?
0: മക്കള് ഹസ്ബൻഡ്
1: ഓ,
0: രണ്ടായി
1: ഒരു കുടുംബ സംഗമം
0: അത്തു
1: കൂടെ
0: ദിവസം
1: ആയിരുന്നു അല്ലേ?
0: അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം അവര് മുകളിലെ വീട്ടിലേക്ക് പോയി.
1: നല്ല
0: ഇനി
1: കാര്യം.
0: വേളയമുള്ള കുട്ടിയുടെ ബർത്ത്ഡേ നിന്ന്,
1: അത് ശരി.
0: അതിന് വൈകുന്നേരം അങ്ങോട്ട് പോകും അവിടുത്തെ
1: ഓഹോ,
0: പരിപാടി.
1: അപ്പം നമുക്ക് ഒത്തുചേരാൻ എപ്പോഴെപ്പോഴും കാരണങ്ങളുണ്ടാവും അല്ലേ? നല്ല കാര്യം കേട്ടോ. കാര്യം കുടുംബങ്ങളെല്ലാം ഒത്തുകൂടുന്ന ഈ ഒരു അവസരം, എപ്പോഴും ഒത്തുകൂടുന്ന
0: തന്നെയാണ്.
1: അപ്പോഴൊക്കെ ഓണമാണ് അല്ലേ?
0: ആ 7-12 പേരോളം ഉണ്ടായി വീട്ടിൽ എല്ലാവരും,
1: ആ
0: മക്കളും
1: നല്ല,
0: പരിമക്കളും
1: വലിയ
0: ഞങ്ങളും.
1: കുഴപ്പം, മോശമില്ലാത്ത അംഗസംഖ്യയാണല്ലോ.
0: അതെ അതെ അതെ
1: ശരി, അപ്പോൾ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലേ? ഹലോ.
0: തിരക്ക്.
1: ശരി,
0: ഹലോ.
1: അപ്പം ഗാനം കേട്ടാലോ? വിളിച്ചതിന് നന്ദി, ഇനിയും വിളിക്കണം കേട്ടോ.
0: ആ ശരി, വിളിക്കാം.
1: ശരി എന്നാൽ. അപ്പോൾ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, ചിത്ര പാടിയ ഗാനം, ചിത്രം ദുബായ്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
3: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. ഓ, പേര് പറയൂ. പത്തനംതിട്ട ജില്ല അല്ലേ? ശോഭനകുമാർ. അവിടെ റേഡിയോ വെച്ചേക്കാണോ ശോഭനകുമാർ? ഹലോ, അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? ഹലോ,
4: റേഡിയോ ഇപ്പം മാറി.
3: ആ ശരി, നല്ല കാര്യം. എന്ത് ചെയ്യുന്നു ശോഭനകുമാർ?
4: ഞാനൊരു കടയിലാണ് വർക്ക് ചെയ്യാറ്. ഇന്ന് പോയില്ല ഞാൻ കടയില്.
3: ഓ, കടയില.
4: ആ, ഒരു കടയില. കടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോട്ടല്, സ്റ്റേഷനറി, ബേക്കറി, ഹോസ്പിറ്റൽ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു
3: കടയാണ്.
4: അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ. ജോലി ചെയ്യുന്നത് ഇന്നലെ
3: ഉത്രട്ടാതി വള്ളംകളികൾ. പേര് കേട്ട വള്ളംകളിയാണല്ലോ അല്ലേ? അപ്പോ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
4: തൃക്കാർത്തിക്ക് തിരികൊടുക്കാൻ വന്ന നക്ഷത്രക്കന്യകൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
3: സിനിമ ഏതാണെന്ന് അറിയാമോ?
4: സിനിമ കടത്തുകാരൻ.
3: കടത്തുകാരൻ, അത് തന്നെ. കെ പി ഉദയഭവനും പീലിയിലെയും പാടിയത് അല്ലേ? ആ ഗാനം കേൾപ്പിച്ചു തരാം കേട്ടോ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ശോഭനകുമാർ?
4: വീട്ടിൽ ഞാൻ, എന്റെ വൈഫ്, എന്റെ മോളും. മോള് ഇപ്പം പിന്നെ ജോലിയാണ്, ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിലെ വക്കീലാണ് മോള്. മോള് ഓണത്തിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തേക്കാണ് ഹൈക്കോടതി എറണാകുളത്ത് പോകും.
3: അപ്പൊ ഓണത്തിന് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? ഓണമൊക്കെ ആഘോഷിച്ചു. ആഘോഷിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പുതു വസ്ത്രം കഴിഞ്ഞു അല്ലേ? നമ്മള് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വിഭവങ്ങൾ കൂട്ടി വെച്ച് നമ്മൾ കഴിക്കുന്നു. അങ്ങനെയൊക്കെ വേണമെന്നേ, നമ്മൾ കൂടെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. കാര്യം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരൊറ്റ ഇതിലെ കൂടെ ഇങ്ങനെ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ പങ്കെടുക്കുകയും ഒക്കെ ആഘോഷിക്കുന്നത് നല്ലതാ. മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആകും അല്ലേ? അതെ അതെ അതെ അതെ അതെ അതെ. നന്ദിയുണ്ട്, നന്ദി, നന്ദിയുണ്ട്. റേഡിയോ രാവിലെ മുതൽ റേഡിയോ കേൾക്കുമോ?
4: രാവിലെ മുതൽ മിക്കവാറും ഞാൻ ഉള്ള സമയങ്ങളിലെല്ലാം റേഡിയോ കേൾക്കും. എല്ലാം റേഡിയോ കേട്ടു. എനിക്ക് റേഡിയോയാണ് പ്രധാനം. റേഡിയോയിൽ കൂടെ വരുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ
3: സുഖമാണ്. അതാണ് കാര്യം. നമുക്ക് മൊബൈലിലേക്ക് നമുക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ് അല്ലേ? ശരി, അപ്പോ നമുക്ക് ഈ ഗാനം കേട്ടാലോ. കടത്തുകാരൻ എന്ന ചിത്രത്തിന് വേണ്ടി കെ പി ഉദയഭാനും പീലിയിലെയും പാടിയത്. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നു?
4: ആകാശവാണിയിലെ എല്ലാ ആൾക്കാർക്കും, പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും.
3: എന്താ, പഴയ ഗാനങ്ങളോട് മാത്രമാണ് ഇഷ്ടം താങ്കൾക്ക്?
4: പ്രത്യേകിച്ച് പുതിയ ഗാനത്തിനോട് താല്പര്യമില്ല, പഴയ ഗാനങ്ങൾ കേൾക്കാനാണ്.
3: അല്ല, പുതിയതിൽ നല്ല നല്ല നല്ല നല്ല നല്ല ഗാനങ്ങൾ ഉണ്ട് കേട്ടോ പുതിയ. നമ്മൾ പലപ്പോഴും കേൾക്കാതെ
4: എങ്കിലും പഴയ ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ എത്ര കേട്ടാലും
3: അതെ
4: വരത്തില്ല.
3: നമ്മള് പല പുതിയ ഗാനങ്ങൾ നമ്മൾ കേൾക്കാതെ അങ്ങ് ആ പുതിയതല്ലേ കേൾക്കണ്ട എന്ന് കരുതി പോകുന്നതാണ് കേട്ടോ. പഴയ ഗാനങ്ങൾ പോലെ തന്നെ ആസ്വാദ്യകരമായ നല്ല ഗാനങ്ങളുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം. വയലാർ എഴുതി, MS ബാബുരാജ് സംഗീതം നൽകി, ഉദയഭാനും പീലിയിലെയും പാടിയ ഗാനം, ചിത്രം കടത്തുകാരൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ.
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആ സ്വാഗതം. ആ നമസ്കാരം. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു. പേര് പേര് പറയൂ, പേര് പറയൂ.
1: പേര് ശാന്തകുമാരി. കുഞ്ഞുമോൾ എല്ലാരും വിളിക്കുന്ന.
0: ആ കുഞ്ഞുമോൾ അല്ലേ? ആ ആ പേരിനൊരു ഓമനത്തുണ്ട് കേട്ടോ. കുഞ്ഞുമോളാണോ വീട്ടിലെ? സ്ഥലം സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല.
1: സ്ഥലം ഹരിപ്പാട്.
0: ആ
1: ഹരിപ്പാട് കഴിഞ്ഞ് എരിക്കാവുന്ന ഞങ്ങൾ.
0: ആ എരിക്കാവ്. ശരി, എന്തുണ്ട് എരിക്കാവിലൊക്കെ വിശേഷം?
1: എരിക്കാവിലൊക്കെ ഓണം കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്റെ അമ്മ മരിച്ചിട്ട് 2 മാസമായുള്ളു.
0: ഓ അത് ശരി. ആ
1: അമ്മ റേഡിയോ ശ്രോതാവായിരുന്നു.
0: അതുകൊണ്ട് ഓണപ്പം ഓണം അങ്ങനെ ഒന്നും ആഘോഷിച്ചില്ല അല്ലേ?
1: ഓണം ആഘോഷിച്ചില്ല.
0: ശരി, വീട്ടിലാരൊക്കെ ഉണ്ട് ശാന്തകുമാരി?
1: വീട്ടിൽ അന്നൻ ചേട്ടനുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാരും ഉണ്ട്.
0: അപ്പോ ആദ്യമായിട്ടാണോ ഗാനശലാപത്തിൽ പങ്കെടുക്കുന്നത്?
1: അല്ലല്ല, വിളിക്ക്, ഞാൻ
0: നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ.
1: പക്ഷെ
0: നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കാൻ തോന്നി. കുഞ്ഞുമോൾ എന്നുള്ള പേര് നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് പറഞ്ഞിട്ട് നമുക്ക് വേറെ വിശേഷങ്ങളിലേക്ക് പോവാം.
1: സ്കൂൾ മാസ്റ്റർ എന്ന സിനിമയിലെ സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ.
0: സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ പോകാൻ പോകാൻ കൊതിക്കാത്തവരുണ്ടോ, അങ്ങനെ ഗാനമല്ലേ? ആ അത് അത് സ്കൂൾ മാസ്റ്റർ അല്ല കേട്ടോ, അത് ഏകാന്തം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടോ. സോറി, അല്ലല്ല, മധ്യവേനൽ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി. ആ മധ്യവേനൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടോ.
1: എന്റെ അമ്മയുടെ ഇതിന് വേണ്ടി, അമ്മയാണെങ്കിൽ ഓണത്തിന് പരിപാടിക്കൊക്കെ അമ്മ ഒക്കെ പോകുന്നതായിരുന്നു, അതിനു വേണ്ടി 2 വരിപ്പാട്ട് ഞാൻ.
0: ഓ പാടിക്കോളൂ, പാടിക്കോളൂ.

0: เป็นบาคูตารามูเป็นเนบาคูตารามูปูมารังลปูตุนจิตุมดาลันดุลุมโบกิลีเอปูนีรุลรุปาตูปาเดนัมเป็นเนปาตูปาเดนัม
1: കേട്ടു കേട്ടു കേട്ടു, നല്ല രസമായിട്ട് പാടുന്നുണ്ടല്ലോ. അമ്മ സ്ഥിരമായിട്ട് പാടുന്ന പാട്ടായിരുന്നു.
0: അമ്മ പാടുന്ന, അമ്മ ഈ ഓണപ്പരിപാടിയിൽ അങ്ങനൊക്കെ പാടുന്ന പാട്ടാണ്.
1: അത് ശരി, അമ്മയുടെ ഒരു ഓർമ്മയും കൂടെ ഉണ്ടല്ലേ ഈ പാട്ടില്.
0: ഓർമ്മ ഉണ്ട്.
1: അതെ, അപ്പൊ നമുക്ക് ഈ മധ്യവേനൽ എന്നുള്ള ചിത്രത്തിൽ ഈ ഗാനം കേട്ടാലോ. ഈ ഗാനം എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ, യേശുദാസാണ്
0: പാടിയത്.
1: ഗാനം സമർപ്പിക്കുന്നു അല്ലേ. ശരി, ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ.
0: ആ
1: ശരി, എന്നല്ലേ ഗാനം കേൾക്കാം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
4: ഹലോ, നമസ്കാരം സാറേ. സാറേ, ഞാൻ പുന്നപ്രേന ഷാജി സുധീന്ദ്രനാണ് സാറേ.
3: ഷാജി സുധീന്ദ്രൻ അല്ലേ?
4: അതെ അതെ അതെ സാർ.
3: സ്ഥലം എവിടെന്ന് പറഞ്ഞ? പുന്നപ്ര അല്ലേ?
4: പുന്നപ്ര, പുന്നപ്ര, ആലപ്പുഴ പുന്നപ്ര.
3: ആ ശരി, ആലപ്പുഴ പുന്നപ്ര. പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
4: എനിക്ക് ആദ്യമായിട്ട് ഞാൻ എത്ര നാളായി ഞാൻ ശ്രമിക്കുന്നു സാറേ.
3: എനിക്ക്
4: ഒത്തിരി സന്തോഷമായി സാറേ, ഒത്തിരി സന്തോഷം. പിന്നെ പാട്ട് ഞാൻ ആദ്യം പറയാം.
3: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: പെട്ടെന്ന സിനിമയില് ഇണക്കം പിണക്കം എന്നും പറഞ്ഞു.
3: ഇത് മനുഷ്യകഥയുടെ തുടക്കം അല്ലേ?
4: അതെ അതെ.
3: യേശുദാസ് പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.
4: അതെ സാർ, അതെ സാർ.
3: ശരി, ഈ പറഞ്ഞോളൂ ഷാജി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡും ഇളയ മോനും, മൂത്ത മോൻ അങ്ങ് ചെന്നൈയിലാണ്. ഫാമിലി ആയിട്ട് അവരവിടാണ്. ഞങ്ങൾ ഓണത്തിന് സാറേ ചെന്നൈയിലേക്ക് പോയിരുന്നു, ഓണം അവിടെ ആഘോഷിച്ചത്. മൂത്ത മോന്, ആ ഇളയ മോന്, മൂത്ത മോന്റെ മോൾക്ക്, അവള് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്, മോൾക്ക് അവധി കിട്ടൂല, അവരവധി എടുക്കുന്ന ഉദ്ദേശം. അത് കാരണം ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത് സാറേ.
3: അപ്പൊ ഓണം, നമ്മുടെ ഓണം തമിഴ്നാട്ടിലായിരുന്നു അല്ലേ? അല്ല, അതിൽ കാര്യമില്ല. കാര്യം നമ്മുടെ, നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമല്ലോ അല്ലേ?
4: ആഘോഷിച്ചു സാറേ, അതെ ആഘോഷിച്ചു. അത്തപ്പൂവൊക്കെ എല്ലാ വിഭവങ്ങളും നിരത്തി.
3: നല്ല കാര്യം, നല്ല കാര്യം. കുടുംബമെല്ലാം, കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടുകയും ഇങ്ങനെയൊക്കെ. നേരത്തെ നമ്മളൊരു പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് അല്ലേ? ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നതും ആഘോഷം, അത് തന്നെയാണ് ആഘോഷം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ, ഞാൻ കഴിഞ്ഞ നമ്മുടെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞ പോലെ എപ്പോഴും ഒത്തുകൂടുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഓണമാണ് അല്ലേ? ആ ഒരു സന്തോഷത്തിന്റെ ഒരുമയുടെ ഒക്കെ പ്രതീകം അല്ലേ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? തെറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം
4: സമർപ്പിക്കുന്നത് എന്റെ ഭർത്താവിനും.
3: എന്ത് ചെയ്യുന്നു അദ്ദേഹം? അദ്ദേഹം എന്ത് ചെയ്യുന്നു?
4: ഹസ്ബൻഡ് റിട്ടയർഡ് ആയി,
3: എവിടെയായിരുന്നു?
4: റിട്ടയർഡ് ആയിട്ട് PSC ഓഫീസിൽ റിട്ടയർഡ് ആയിട്ട് 12 വർഷമായി. ഇപ്പം ഒരു പാർക്കിൻസൺസ് അസുഖമായിട്ട് കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ച് പോകും, എല്ലാ വർക്കൊക്കെ ചെയ്യും. ക്ഷീണം വരുമ്പോ സാറേ അങ്ങ് ഉച്ച കഴിയുമ്പോ അങ്ങ് ക്ഷീണം, അല്ലാത്തപ്പോ നല്ല ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തോളൂ.
3: പിന്നെ അങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ശരീരത്തിന് ഒരു ഒരു ഇതൊക്കെ തോന്നുന്നു. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
4: അങ്ങനെ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട്.
3: ശരി, നടക്കട്ടെ കാര്യങ്ങളെല്ലാം. അതെ, അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ? വിളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിച്ചതിന്റെ ആ ഒരു സന്തോഷം എല്ലാം ശബ്ദത്തിലുണ്ട് കേട്ടോ. അപ്പോ വീട്ടിലുള്ള എല്ലാവരെയും, എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. ഇനിയും നമുക്ക് ഇതേപോലെ ഒത്തുകൂടാനും ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ശരി, എന്നാൽ ഗാനം കേൾക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം.
0: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
1: ഞാൻ അഭിലാഷ്, പാറക്കാടി, കണ്ണൂർ.
0: ആ അഭിലാഷ് പാറക്കാടി, പറഞ്ഞോളൂ.
1: കുറച്ചു കാലമായി സാറിനോട് സംസാരിച്ച ആ ഒരു
0: പിന്നെ നമ്മൾ
1: ഉദ്ദേശത്തിന് വിളിച്ചതാണ്.
0: പാറക്കാടി എന്നാണല്ലേ സ്ഥലത്തിന്റെ പേര്?
1: അതെ അതെ, ഞാൻ കത്തുകളൊക്കെ എഴുതാറുണ്ട്.
0: കത്തുകൾ എഴുതാണ്, അതിൽ പക്ഷെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് സംശയം ഉണ്ടായിരുന്നു, പാറക്കടിയാണോ പാറക്കാടിയാണോ എന്നുള്ളത്. ഇപ്പൊ തീരുമാനമായി പാറക്കാടി. ശരി, ഇന്ന് ജോലിക്ക് പോയില്ലായിരുന്നോ?
1: ഇന്ന് ലീവാ സാറേ, ഇന്നൊരു ദിവസം ലീവ് എടുത്തു.
0: ഓണത്തിന്റെ ആ ഒരു ക്ഷീണം ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല.
1: അതെ അതെ,
0: അതുകൊണ്ടാണ് ലീവ് എടുത്തത്.
1: ഇന്നൊരു ദിവസം അങ്ങനെ ലീവ് അങ്ങനെ വെച്ചു.
0: ശരി ശരി, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് എനിക്ക് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ആകാശം ഭൂമിയെ വിളിക്കുന്നു.
0: നല്ല ഗാനം.
1: ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി,
0: അതെ,
1: ദക്ഷിണാമൂർത്തിയുടേതാണ് ഈണം, യേശുദാസിന്റെ
0: ആലാപനം. ശരി, ഇനി വേറെ ഡീറ്റെയിൽസ് വല്ലതും പറയാനുണ്ടോ? എനിക്ക് പിന്നെ തീർച്ചയായിട്ടും പാടിക്കോളൂ, പാടിക്കോളൂ.
1: ആകാശം ഭൂമിയെ വിളിക്കുന്നു, അനുരാഗ നക്ഷത്ര കണ്ണുകൾ ചിമ്മി. ആകാശം ഭൂമിയെ വിളിക്കുന്നു. ഹലോ സാറേ.
0: ഓ, ഇനി ഞാൻ പാട്ടിന് കൊടുക്കണോ? രസമായിട്ട് പാടി കേട്ടോ. നല്ല നല്ല
1: സാറിന്റെ വാക്കുകൾക്ക് നന്ദി.
0: ഓ, നല്ല നല്ല നല്ല ശബ്ദമാണല്ലോ അഭിലാഷ്. ഗാനമേളയ്ക്ക് പോകുന്നുണ്ടോ?
1: പോകാറുണ്ട്.
0: ആ, എനിക്ക് കേട്ടപ്പോ തോന്നി നല്ല ആ പാട്ട് പാടി തന്നെ ആ ഒരു പിച്ചിലാണല്ലോ പാടിയിരിക്കുന്നത്. അതിന്റെ ദാസ് എങ്ങനെയാണോ
1: പാടിയത്? സാറേ, ഈ ആകാശവാണി കേൾക്കുന്ന ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം,
0: അതെ,
1: ഈ പഴയ പാട്ടുകൾ നമ്മൾ കേട്ടുകയായിട്ടിരിക്കുമ്പോൾ നമ്മളത് മനസ്സിലത് തറക്കും.
0: പിന്നെ
1: അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതന്നെ ആ ഒരു ശ്രുതി തന്നെ അത് നമുക്ക്
0: ആ ശ്രുതിയിൽ തന്നെ പാടി തുടങ്ങിയതും അല്ലേ? നല്ല രസമാണ്, കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ആ പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സിൽ തറയ്ക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളത് ഒരു തവണ, നമ്മൾ ഈ ഒരു പാട്ടൊക്കെ നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊരു എണ്ണമില്ല. എത്രയോ തവണ. അതെ അതെ അതെ അതെ അതെ അതെ, സീനിയർ
1: അഭിനയിക്കുന്ന
0: പാടുന്നതായിട്ടാണ്.
1: ആകാശം ഭൂമിയെ വിളിക്കുന്നു പറയുമ്പോ അദ്ദേഹം ആകാശം നിലതേ
0: മറക്കത്തില്ല, നമുക്ക് മനസ്സിൽ നിന്ന് അങ്ങനെ വിട്ടുപോകത്തില്ല.
1: ഇതിലും നല്ല നല്ല പാട്ടുകൾ വേറെ ഉണ്ടല്ലോ അല്ലേ സാറേ? വൈക്കത്തഷ്ടമി,
0: എല്ലാം നല്ല പാട്ടുകളാണ്, എല്ലാം നല്ല
1: പാട്ടുകളാണ്. ഓ, ആ ഒരു കാലം ഒരു സുവർണ, മലയാള സിനിമയുടെ സുവർണ കാലം.
0: അതെ, പാട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം.
1: അതെ അതെ,
0: അത് നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് അങ്ങനെ നമുക്ക് തുടച്ചു കളയാനൊന്നും പറ്റാത്ത ഒരു കാലമായിരുന്നു.
1: ഓ, സുവർണകാലം.
0: നമ്മൾ അതിനെ കുറിച്ച് നന്ദിയുണ്ട് കേട്ടോ. കാര്യം നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറയാനിരുന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ പറയുകയും പാടുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു സംഭവമാണിത്. തീർച്ചയായിട്ടും നടക്കട്ടെ. എല്ലാം നമ്മൾ മനസ്സിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മൾ അതിനെ ഇങ്ങനെ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട്

0: ആയിരിക്കും അല്ലേ?
1: തീർച്ചയായും തീർച്ചയായും.
0: വരികൾ വരികൾ അതിലും അപ്പുറമാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല
1: ഓ
0: അല്ലേ? ശരി,
1: ചില
0: അപ്പൊ നമുക്ക്
1: കോമ്പിനേഷനുകൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല.
0: ഒരിക്കലും മാറ്റി നിർത്താൻ
1: കുമാരൻ
0: പറ്റില്ല.
1: തമ്പി ദക്ഷിണാമൂർത്തി എന്നൊക്കെ പറയുന്നത്
0: അതെ,
1: അവര് എന്താ അവരെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും
0: ഈ കോമ്പിനേഷന്റെ ഈ അതെ ഈ കോമ്പിനേഷൻ അതെ ഈ കോമ്പിനേഷൻ കണ്ണിയിൽ നമ്മൾ കൂടെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം.
1: അതെ അതെ സത്യം സത്യം.
0: ശരി, നമ്മളൊരു കേൾവിക്കാരനാകുക മാത്രമല്ല, കൂടെ കൂടെ നമ്മൾ അഭിലാഷ് നേരത്തെ പാടിയതുപോലെ നമ്മൾ അങ്ങ് പാടുകയും ചെയ്യും. ശരി, അപ്പൊ
1: നമുക്ക്
0: പാട്ട് കേൾക്കാം, ഇനിയും വിളിക്കണം കേട്ടോ.
1: വളരെ
0: ശരി
1: എന്നാൽ,
0: ശരി, പാട്ട് കേൾക്കാം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഗാനശലാപം തത്സമയ ഫോണിനും ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ, നമസ്കാരം സാർ. ഞാൻ സതീഷ് നെടുമ്പങ്ങാട്.
2: ആ, സതീഷ് നെടുമ്പങ്ങാട്, പറഞ്ഞോളൂ.
3: അപ്പോ എനിക്ക് തീർത്ഥയാത്രയിലെ മാരിവില്ല് പന്തലിട്ട എന്നുള്ള ഗാനമാണ് കേട്ടത്.
2: എന്നിട്ട് അതെല്ലാം പറഞ്ഞിട്ട് പോവാണോ?
3: ഇല്ല, പോകുന്നില്ല. ആകാശവാണി ഞാൻ അത്രത്തോളം,
2: പിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. ഈ ഒരു തിരക്കിനിടയിൽ നമ്മൾ വിളിച്ച് നമ്മൾ പാട്ട് ചോദിക്കുന്നത് അല്ലേ?
3: എനിക്ക് മൺഡേ ഫ്രൈഡേ വിളിക്കാൻ പറ്റില്ല, ഞാൻ ഓഫീസിലായിരിക്കും. എനിക്ക് കാണേണ്ട ഒരു ഫ്രാക്ചറായി.
2: ശരി, കോടതി എവിടെ വർക്ക് ചെയ്യുന്ന? കോടതിയിലല്ലേ? കോടതി റിട്ടയർ ചെയ്തല്ലേ? ഇപ്പൊ എവിടെയാണ്?
3: ദർശന സ്കൂളിൽ. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു.
2: അത് ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു കോടതിയിൽ?
3: കോടതിയിൽ ഞാൻ 26 വർഷം.
2: 26 വർഷം അവിടെ തന്നെ. നെടുമ്പങ്ങാട് കോടതിയിലാണോ? പലയിടത്തായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? ശരി,
3: നമുക്ക് ഡിസ്ട്രിക്റ്റ്.
2: ശരി, മനസ്സിലായി മനസ്സിലായി.
3: അപ്പൊ നെയ്യാറ്റിൻ കര മാത്രം ഇരുന്നിട്ടില്ല,
2: ബാക്കി നമ്മളെ ഈ ജില്ലയിലുള്ള മിക്കവാറും എല്ലായിടത്തും ഇരുന്നിട്ടുണ്ട് അല്ലേ? ശരി. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ? ഓ, അത് ശരി. ഇപ്പൊ വീട്ടിലെത്താ, വീട്ടില് വിശ്രമത്തിലാണോ അല്ലെ?
3: ഓണമൊക്കെ ഇങ്ങനെ ആകാശവാണിയും
2: പിന്നെ നമ്മള് ഓണം ആകാശവാണിയോടൊപ്പം ഉള്ള ഓണമല്ലേ കുറച്ചുകൂടെ ഹൃദ്യമായിട്ടുള്ളത് അല്ലേ? അപ്പോ ചോദിച്ച ഗാനം തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ മാരിവില്ല് പന്തലിട്ട അല്ലേ? പി ഭാസ്കൻ എഴുതി, ഏറ്റവും ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
3: വൈഫ് ശ്രീകല, അവള് ദർശനയിലെ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. മകളുടെ ഡോക്ടർ ഐശ്വര്യ ഹോമിയോ, കൊല്ലം ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മകൻ വിഷ്ണു സഞ്ജയ് ടാറ്റയിൽ.
2: അപ്പൊ ഗാനം സമർപ്പിക്കുകയാണ് അല്ലേ? പറഞ്ഞോളൂ.
3: കൊച്ചുമോളി
2: ഇഷ്ടായിരുന്നു. കൊച്ചുമോളെ പേരെന്താ പറഞ്ഞു, ഒന്നും കൂടെ പറയാമോ? കൊച്ചുമോളുടെ പേരൊന്നും കൂടെ പറയാമോ? ഇഷ. ശരി ശരി. അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, നമുക്ക് ഗാനം കേട്ടാലോ? ശരി, എന്നാൽ ഇനിയും വിളിക്കണം കേട്ടോ. ശരി ശരി, ഗാനം കേൾക്കാം.

0: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ. ആ
1: ഓണമൊക്കെ കഴിഞ്ഞല്ലോ.
0: ഓ, നമ്മളെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് പേര് പറയൂ.
1: എന്റെ പേര് സോമൻ.
0: ആ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ചെങ്ങന്നൂർ ലോട്ടറി ബിസിനസ്.
0: ആ, ചെങ്ങന്നൂർ അല്ലേ? ലോട്ടറി ബിസിനസ്.
1: എന്നെ അറിയുന്നത് ഉണ്ട് സാറേ, ഞാൻ സിനിമാറ്റ് വിളിക്കുന്നതാ ഇപ്പം 6 മാസമായി.
0: പിന്നെ നമ്മൾ അറിയുന്നവരല്ലേ, ആകാശവാണി അങ്ങനെ നമ്മൾ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: സാറേ എനിക്ക് സല്ലാബ് എന്ന ചിത്രത്തിലെ
0: ആ ഓ ആ പാട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ, നമുക്ക് കേട്ടാലോ. അത് കുറച്ച് വലിയ പാട്ടാണ് കേട്ടോ, നീണ്ടൊരു പാട്ടാണ്. നമ്മൾ ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ അത് മുഴുവനായിട്ടെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് സോമൻ? ഓ ആ ആ
1: അപ്പം ഞങ്ങൾ ഞാൻ ലോട്ടറി ബിസിനസ് ചെയ്താ ജീവിക്കുന്നു. പിന്നെ ഞാൻ എന്റെ എന്റെ ഈ പാട്ട് എന്റെ ടിക്കറ്റ് എടുക്കുന്ന ആറന്മുള കിടങ്ങന്നൂര് പിന്നെ പെള്ളശ്ശേരി മുളക്കുക പിന്നെ ആകാശവാണിയിലുള്ള എന്റെ എന്റെ നിലയ അംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
0: ഗാനം സമർപ്പിക്കുന്നു. അപ്പോ കച്ചവടമൊക്കെ ഇങ്ങനെ നന്ന, ഈ ലോട്ടറി വിൽപ്പനയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഓ, നടക്കട്ടെ നടക്കട്ടെ, തകർക്കട്ടെ നമുക്ക്. ഒന്നാം സമ്മാനമൊക്കെ ആർക്കൊക്കെയാണെന്നും നമുക്ക് അറിയില്ല അല്ലേ. ഏതായാലും ഭാഗ്യം. എന്റെ പേര് ജോഷിലാൽ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ. ഇപ്പോഴെങ്കിലും പാട്ട് കേട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങ് ചോദിച്ച പാട്ടിന്റെ കുറച്ചെങ്കിലും നമുക്ക് കേൾക്കണ്ടേ? അപ്പം പാട്ട് കേട്ടോളൂ.

0: സ്വാമിജി, എന്തൊരു സ്നേഹമാണ് എന്നോട്! ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് തോന്നും. ആ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ തേജസ്! പക്ഷെ ഇന്ന് യോഗം കഴിഞ്ഞ് വെറുതെ സ്വാമിജിയെ കാണാൻ പോയിരുന്നു. കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. വായിച്ചെടുക്കാനാവാത്ത എന്തോ ഒന്ന് സ്വാമിജിയുടെ കണ്ണുകളിൽ കണ്ടു. ഒന്ന് പകച്ചുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പതിവുള്ള സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്?
1: ഈ കാണുന്നതൊന്നുമല്ല കുട്ടി സത്യങ്ങൾ, എല്ലാം കാപട്യമാണ്. നിനക്കറിയണ്ടേ യാഥാർത്ഥ്യം? വേണോ? എങ്കിൽ എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്ക്. അഗ്നിദേവനെ നീ കാണുന്നില്ലേ? ഈ അഗ്നിയാണ് നിന്റെ സത്യം. ഇന്ന് നിന്റെ മേൽ ഇവർ വാരിയെറിഞ്ഞ പൂവുകളല്ല. നീ അറിയാതെ നിന്നിലൊരു കളങ്കമുണ്ട്. എനിക്കത് കാണാം. ഞാനത് ശുദ്ധി ചെയ്യാം. എനിക്കേ കഴിയൂ അതിന്.
0: പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹം. പക്ഷെ ഞാനൊന്നും ചെവിക്കൊണ്ടില്ല. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇന്നത്തെ സന്തോഷം മുഴുവൻ അലിഞ്ഞില്ലാതെയായി. എന്തായിരിക്കും ആ വാക്കുകളുടെ അർത്ഥം?

ഏതാണ്ട് ഇതേ സമയം ഈ പാതിരാവിൽ പൂജയുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ പോന്ന ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിക്കപ്പെട്ട സംഭവ പരമ്പരകളിലെ അടുത്ത രംഗം അരങ്ങേറുകയായിരുന്നു അമ്പലമുറ്റത്ത്.

0: ഈശ്വരാ, എന്താ ഈ കാണേ? അബു, എടോ അബു, ഒന്ന് ഓടി വാടോ.
1: പോറ്റി, എന്താ എന്തു പറ്റി?
0: ഏ, അവിടെ അമ്പലമുറ്റത്ത് നമ്മുടെ സ്വാമിജി ബോധമില്ലാണ്ട് കിടക്കണു, തലയ്ക്ക് അടി പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ അമ്പലം തുറക്കാൻ വന്നപ്പോ കണ്ടതാ. ഈ വെളുപ്പാൻ കാലം 4:30 തന്റെ ചായക്കട മാത്രമല്ലേ തുറക്കൂ, അതാ നേരെ ഇങ്ങോട്ട് ഓടിയേ. ഞാനൊന്ന് കുരുക്കി നോക്കി, ജീവനുണ്ട്. ഓടി വാടോ, രക്തം ഒരുപാട് പോയേക്കണു.
1: നാരായണ, ചായയൊക്കെ പിന്നെ കുടിക്കാം. ഓറ്റി പറഞ്ഞത് കേട്ടില്ലേ? നമുക്കൊന്ന് പോയി നോക്കാന്ന്. 3 പേരും കൂടെ ആയോ?
2: ഛേ, വെള്ളം തളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ലല്ലോ. നല്ല അടിയാ കിട്ടിയിരിക്കുന്നത്. എന്താ പറ്റിയത്? താഴെ വീണതോ മറ്റോ ആണോ?
3: ആയിരിക്കണം, അല്ലാതെന്താ?
2: ആരെങ്കിലും കാറൊന്ന് വിളിച്ചോണ്ട് വാ, ഇത് ആശുപത്രി കൊണ്ടുപോയേ പറ്റൂ. അല്ല, ആശുപത്രി പോകണമെങ്കിലും 10-20 കിലോമീറ്റർ ഓടണമല്ലോ.
3: ഏ, ഇത് വീണതൊന്നുമല്ല. ഏ, അപ്പുറത്ത് കിടക്കുന്ന കസേരക്കാലുണ്ടോ? അതിന്റെ അറ്റത്ത് ചോര പറ്റിയിട്ടുണ്ട്. ഇത് ആരോ അതുകൊണ്ട് അടിച്ചു വീഴ്ത്തിയതാ.
2: കാറിന് ആള് പോയോ?
3: പോയി പോയി, നമുക്ക് പോലീസിൽ അറിയിക്കണ്ടേ?
1: പിന്നെ അറിയിക്കണ്ടേ? ദാ ചന്ദ്ര, നീ സൈക്കിൾ എടുത്തോണ്ട് നേരെ സ്റ്റേഷനോട്ട് വിട്ടോ.
0: അല്ല, കമ്മിറ്റി ആഫീസിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുകയാണല്ലോ. ഇതപ്പോ മോഷണ ശ്രമമോ? ആ മാഷ് എത്തിയല്ലോ. നമ്പ്യർ മാഷേ, ഇത് കണ്ടുവോ? പൂട്ട് പൊളിച്ചിട്ടുണ്ടേൽ ഇത് മോഷണമാ, ഉറപ്പ്. മാഷ് ഒന്ന് അകത്ത് കയറി നോക്കിയാട്ടെ, എന്തേലും പോയിട്ടുണ്ടോന്ന്.
4: അയ്യോ, അലമാരം തുറന്നു കിടക്കുകയാണല്ലോ. എന്റെ ഭഗവാനെ, ഇതിനുള്ളിലായിരുന്നു ഉത്സവ രൂപം മുഴുവൻ സൂക്ഷിച്ചിരുന്നത്. അത് മൊത്തം പോയി. ഭഗവാനെ,
3: കാറ് വന്നു.
0: എടുക്കോ.

0: സ്വാമിജിക്ക് ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു എന്റെ കൃഷ്ണ.
1: നല്ല അടിയാ മാഷേ, കണ്ടില്ലേ അവിടെ ചോര തളം കെട്ടി കിടപ്പുണ്ട്. ഏത് ഹിമാറാണോ എന്തോ ഇത് ചെയ്തത്.
2: ഭഗവാന്റെ പണവും പോയി.
1: പോലീസ് എത്തിയല്ലോ. സാറേ സാറേ, സ്ഥലമുണ്ട്.
3: എല്ലാവരും ഒന്ന് മാറിയുന്നേ, ഞങ്ങൾ നോക്കട്ടെ.
1: സാറേ, സ്വാമി ആശുപത്രി കൊണ്ടുപോയി.
3: നീ ഇന്നലെ എത്ര മണിക്കാ കട അടച്ചത് അബു?
1: ഞാന് ഒരു 11 മണി.
3: അന്നേരം ഈ പരിസരത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ?
1: കവരയിൽ 5-8 പേരുണ്ടായിരുന്നു സാറേ. പിന്നെ സ്റ്റേ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും അവരുണ്ടായിരുന്നു.
3: എന്നിട്ട് ബസ് എവിടെ?
1: അത് വെളുപ്പിന് 4 മണിക്ക് തന്നെ പോയി സാറേ.
3: നീ കട തുറന്നത് എപ്പോഴാ?
1: പതിവ് പോലെ തന്നെ സാറേ, 4 മണിക്ക്.
3: പ്രദീപേ, ഇന്നലെ രാത്രി 11:30 ശേഷവും രാവിലെ 4 മുൻപും ആയിരിക്കണം കൃത്യം നടന്നത്. ഒഴുകിയ ചോര കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോ മിക്കവാറും രാത്രി തന്നെ ആയിരിക്കും.
0: ജയരാജ് സാറേ, നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണല്ലോ. ആ പാവം സ്വാമിജിക്ക് നല്ല പരിക്കും പറ്റി.
3: അതെ, ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം.
0: സാറേ, ഞാൻ ആ കണക്കൊക്കെ ഒന്ന് നോക്കട്ടെ. ഇന്നലെ ബാങ്ക് അവധിയായിരുന്നതുകൊണ്ട് നല്ലൊരു തുക അലമാരിയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതറിയാവുന്ന ആരോ ആണ് ഇത് പറ്റിച്ചത്. ഭഗവാനെ, ഉത്സവത്തിന് ഇനി ദിവസങ്ങളില്ല. ഞാൻ എന്ത് ചെയ്യും ഈശ്വര?
1: മാഷേ, നിങ്ങൾ ബേജാറാവണ്ട് അകത്ത് കയറി നോക്കി.
3: സാർ വന്നു.
0: നമസ്കാരം സാർ.
4: നമസ്കാരം മാഷേ. സ്വാമിയെ കൊണ്ടുപോയി അല്ലേ?
0: അതെ സാർ.
4: എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ?
0: കുറെ രൂപ പോയിട്ടുണ്ട് സാർ. ഉത്സവപ്പിരിവിന്റെ എത്രയാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല.
4: അതൊക്കെ നോക്കിയിട്ട് വ്യക്തമായ ഒരു പരാതി എഴുതരൂ മാഷേ.
0: ശരി സാർ.
4: ജയരാജ്, ഒരു കോൺസ്റ്റബിളിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കണം. സ്വാമിക്ക് ബോധം വന്നാൽ ഉടൻ മൊഴിയെടുക്കണം. ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റി നോക്കട്ടെ. ഇതിനകം എല്ലാവരും എല്ലാം ചവിട്ടി മെതിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ

0: ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ്
1: നടക്കുന്നു സാർ. പക്ഷേ ആർക്കും ഒന്നും അറിയാവുന്ന ലക്ഷണമില്ല. കാര്യമായിട്ട് ഒരു റൗണ്ട് കൂടി ചോദ്യം ചെയ്യണം.
0: ജയരാജ്, അമ്പലവും പരിസരവുമാണ്, കാര്യങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാൻ പോലീസിനോട് പറയണം.
1: ശരി സാർ.
0: പിന്നെ 10 മണിക്കൊരു എസ്കോർട്ട് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടൻ നമുക്കിറങ്ങണം. ഓക്കെ
1: ഓക്കെ സാർ.
2: പോലീസുകാരും നാട്ടുകാരും ഒക്കെ പോയപ്പോഴേക്കും നേരം നന്നേ വെളുത്തിരുന്നു. മാഷിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് 5000 രൂപ കളവ് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഉത്സവം ഓടികൾക്ക് വലിയ കോട്ടമൊന്നും സംഭവിക്കില്ല. ബാങ്കിലുള്ളതുകൊണ്ട് ഉത്സവം കേമമായി നടത്താം. ഇതിനിടയിൽ ആശുപത്രിയിൽ പോയിരുന്നവർ മടങ്ങിയെത്തി. സ്വാമിജിക്ക് ബോധം തെളിഞ്ഞുവെങ്കിലും അടുത്ത ദിവസമേ ആശുപത്രി വിടാനാവൂ. ഇന്ന് തന്നെ പോകണമെന്ന് സ്വാമിജി നിർബന്ധം പിടിച്ചുവെങ്കിലും ഡോക്ടർമാർ അനുവദിച്ചില്ല. തലേ രാത്രിയിലത്തെ കാര്യങ്ങൾ ഏതാണ്ട് പോലീസ് ഊഹിച്ചതുപോലെ തന്നെ. പക്ഷേ സ്വാമിജിക്ക് മോഷ്ടാവിനെ കാണാനായില്ലത്രേ. അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ടുണർന്ന് പുറത്തു വന്ന് നോക്കിയപ്പോൾ കമ്മിറ്റി ഓഫീസ് തുറന്നു കിടക്കുന്നത് കണ്ട് ചെന്ന് നോക്കിയതാ. അകത്തേക്ക് കയറാൻ തുടങ്ങിയതും തലയ്ക്ക് പ്രഹരമേറ്റതും ഒരുമിച്ചായിരുന്നു അത്രേ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പൂജ മിന്ന രഞ്ജിത്ത്, ക്ഷേത്രം പൂജാരി മുടവൻ മുഗൾ ശശി, അബു ഹസിം അമരവിള, നാട്ടുകാർ ശിവരാമയ്യപ്പ ചന്ദ്രൻ, എസ് രാജേന്ദ്രൻ കെ പി എ സി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
5: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
6: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
5: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
6: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.

0: नमस्कार।
1: नमस्कार। उमंग उमंग उमंग उमंग।
2: CIET സ്പോൺസർഡ് പരിപാടി ഉമംഗ് ആണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. തട്ടകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. ഗാനരചന, സംഗീതം കൈതപ്രം.

വെച്ചൽ ഖാദർ വരികളെഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ആൺകിളിയുടെ താരാട്ട്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496593 ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ബിജു നാരായണനും ചിത്രയും പാടിയ ഒരു ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അച്ചു, ചിത്രം ത്രീ മെൻ ആർമി.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം അർത്ഥന.

0: ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.
1: ഗാനോപഹാരത്തിൽ ഇനി കുങ്കുമച്ചെപ്പ് എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം വരികളെഴുതി SP വെങ്കിടേഷ് ഈണം പകർന്ന് MJ ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ONV യുടെ വരികൾക്ക് SP വെങ്കിടേഷ് ഈണം പകർന്നിരിക്കുന്നു. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം തുടർ കഥ.

0: മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗാനോപഹാരത്തിൽ ഇനി ചിത്രപാടിയ ഗാനം. രചന ഐ എസ് കുണ്ടൂർ, സംഗീത സംവിധാനം കണ്ണൂർ രാജൻ, ചിത്രം വാർദ്ധക്യ പുരാണം.

ജയചന്ദ്രനും സുജാതയും പാടിയ ഒരു ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം ജൂനിയർ സീനിയർ.

0: ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഗാനോപഹാരം തുടരുന്നു. യൂസഫ് അലി കേച്ചേരി വരികളെഴുതി രവി ബോംബെ ഈണം നൽകി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സർഗം.

മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഈ ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി, വിനയൻ എന്നിവർ വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കെ എൽ ശ്രീറാം സംഗീതം നൽകിയിരിക്കുന്നു. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം ചിത്രം മേൽവിലാസം ശരിയാണ്.

രാധിക തിലക് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രം ആയിരത്തിൽ ഒരുവൻ.

0: ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി, സമയം 4 മണി.
1: രശ്മി

ഓണമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോകുമ്പോൾ ഓണം കഴിഞ്ഞല്ലോ എന്നൊരു ചെറിയ സങ്കടം എല്ലാവരുടെയും മനസ്സിൽ കാണും, അല്ലേ? ഓണം കഴിഞ്ഞെങ്കിലും ആ ആഘോഷത്തിന്റെ സന്തോഷം നിറയ്ക്കുന്ന ഒരു കൂട്ടം ഓണപ്പരിപാടികളാണ് ഇന്ന് രശ്മിയിൽ. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കുന്നംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൂട്ടുകാരാണ്.

0: ഓണത്തിന്റെ ഐതിഹ്യം പറയുന്ന കഥയാണ് ഇന്ന് ആദ്യം. കഥ പറഞ്ഞു തരുന്നു വേദിക എസ്.
1: എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. അദ്ദേഹം വളരെ നീതിമാനും നല്ലവനുമായ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിന്നു. പ്രജകളെല്ലാം സമാധാനത്തോടെയും ഒത്തൊരുമയോടെയും ജീവിച്ചു. മഹാബലിയുടെ പ്രശസ്തിയും ജനപ്രീതിയും കണ്ട ദേവന്മാർക്ക് അസൂയ തോന്നി. അവർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമനാവതാരത്തിൽ മഹാബലിയുടെ മുന്നിലെത്തി ദാനമായി 3 അടി സ്ഥലം ചോദിച്ചു. ദാനശീലനായ മഹാബലി അത് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ ആകാശത്തോളം വളർന്ന വാമനൻ തൻ്റെ പാദം കൊണ്ട് ആദ്യത്തെ അടി ഭൂമിയും 2-ാമത്തെ അടി ആകാശവും അളന്നെടുത്തു. 3-ാമത്തെ അടി എവിടെ വെക്കണമെന്ന് വാമനൻ ചോദിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു ആണെന്ന് മനസ്സിലായ മഹാബലി സന്തോഷത്തോടെ തൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്നാൽ വർഷത്തിലൊരിക്കൽ പ്രജകളെ വന്ന് കാണാനുള്ള അനുവാദം നൽകി. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മളെ കാണാനെത്തുന്ന മാവേലിയെ വരവേൽക്കാനാണ് നാം ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. നമ്മൾ പൂക്കളം ഒരുക്കിയും ഓണക്കോടി ധരിച്ചും ഓണസദ്യ ഉണ്ടാക്കിയുമാണ് മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹം, സമത്വം, പങ്കുവെക്കൽ, നന്മ എന്നിവയുടെ മഹത്വമാണ്.
0: ഓണം വസന്തോത്സവമാണ്. ഓണക്കാലത്ത് നമുക്ക് ചുറ്റും എന്തുമാത്രം പൂക്കളാണ് അല്ലേ. ഓണക്കാലത്തെ പ്രകൃതി ഭംഗിയെ കുറിച്ചുള്ള ഒരു ലളിതഗാനമാണ് അടുത്തത്. പാടുന്നത് നിയ അനൂപ്.

ഓണത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഓണനാളുകളെ കുറിച്ച് ഏറ്റുമാനൂർ സോമദാസന്റെ കവിതയായ ഓമനയുടെ ഓണം എന്ന കവിത ചൊല്ലുന്നു അവന്തികാടി.

ഓണക്കാലം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ജോലിയുടെ ആയാസം കുറയ്ക്കാൻ വയലുകളിൽ കർഷകർ പാട്ടുകൾ പാടിയാണ് ജോലികൾ ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു നാടൻ പാട്ടാണ് ഇനി പാടുന്നത്. ആദിത്യ കണ്ണൻ.

ഉദിച്ചു കണ്ടേ തീരാതീനന്താരാ, നേരം പുലർന്നു പോയേ താരാതീനന്താരാ. സൂര്യനുദിച്ചു കണ്ടേ തീരാതീനന്താരാ, നേരം പുലർന്നു പോയേ താരാതീനന്താരാ. ഒരു പിടിനാറെടുത്തേ തീരാതീനന്താരാ, നട്ടിട്ടും തീരുന്നില്ലേ.

അന്താരാ ആദിത്യൻ കതിരു നോക്കേ തേയാതീനന്താരാ ആദിത്യൻ കതിരു കണ്ടേ താരാതീനന്താരാ ആദിത്യൻ കതിരു നോക്കേ തേയാതീനന്താരാ.

തമ്പുരാൻ വന്നല്ലോ താരാ തിനന്താരാ, ദൈവത്തെ കൈയെടുത്തേ തെയ്യ തിനന്താരാ, തമ്പുരാൻ വന്നല്ലോ.

നമ്മുടെ കേരളക്കരെ ആകെ സന്തോഷവും ഒത്തൊരുമയും നിറയ്ക്കുന്ന നല്ല നാളുകളാണ് ഓണക്കാലം. ഈ ഒരു ഓർമ്മ ഉണർത്തുന്ന സംഘഗാനമാണ് അടുത്തത്. ശ്രീനിധിയു, നിയ അനൂപ്, ആവണി ജിയെ, നിവേദ്യ ആർ നായർ, മീര വിജയകുമാർ, റയാഡി എന്നിവരാണ് പാടുന്നത്.

ഇന്നത്തെ രശ്മി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൂട്ടുകാരാണ്.

ഓണക്കാലവും കടന്നു പോകുന്നത്, അടുത്ത ഓണത്തിനായുള്ള മനോഹരമായ കാത്തിരിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറച്ചുകൊണ്ടാണ്. വരുന്ന ആളുകളിൽ വീണ്ടും ആ പൂവിളികളും പൂക്കളങ്ങളും ഓണക്കോടിയുമൊക്കെ നമ്മളെ തേടിയെത്തും. അതുവരെ ആ സന്തോഷവും സ്നേഹവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വരാനിരിക്കുന്ന നല്ല നാളുകളെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 15, ശകവർഷം 1948 ഭാദ്രം 9, 2026 ഓഗസ്റ്റ് മാസം 31 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 45 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ഏത് കമ്പനിയാണ് പുതിയ AI മോഡലുകളായ സോൾ, ടെറ, ലൂണ എന്നിവ പുറത്തിറക്കിയത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം OpenAI. ഇനി ഇന്നത്തെ ചോദ്യം: ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമേത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമേത്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനീസൈ. ആദ്യം ചിന്നതമ്പി പെരിയ തമ്പി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മാദംപട്ടി ശിവകുമാർ, സംഗീതം ഗംഗയമരൻ.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115125.
8: വാലിയുടെ വരികൾക്ക് ദേവ ഇണ പകർന്ന് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവ.

0: നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു.
2: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: തേനിസയിൽ ഇനി എന്നോയിർ കണ്ണമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ ഇണം പകർന്ന ഒരു ഗാനം കേൾക്കാം. പാടിയത് ചിത്ര, ഗാനരചന വാലി.

ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ധർമ്മശീലൻ എന്ന ചിത്രത്തിന് വേണ്ടി പുലമൈപ്പിത്തൻ രചിച്ച് ഇളയരാജ ഇണം പകർന്ന് ചിത്രപാടിയത്.

എൻ ശ്വാസക്കാറ്റ്രേ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന വാലി, സംഗീതം എ ആർ റഹ്മാൻ. തേനീസെ സമാപിച്ചു.

സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിച്ചോർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന, സംഗീതം രവീന്ദ്രജി.

മാൻ അഭിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന സംഗീതം രവീന്ദ്ര ജെ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്ന് മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
3: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെൻ്റായിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവാകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ പോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ പോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിൻ്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിൻ്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
2: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, ആ കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിൻ്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിൻ്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പോൾ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പോൾ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിൻ്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിൻ്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക്കായിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിൻ്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിലേതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക്, ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിൻ്റെ ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷനാണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
2: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
3: ചിക്കൻ പോക്സിൻ്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിൻ്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷേ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിലുള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസാണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യൻറ്റിൻ്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷേ പകർച്ച ചിക്കൻ പോക്സിൻ്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
2: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
3: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിൻ്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആൻറ്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിയർ പോലുള്ള ആൻറ്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിൻ്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിയറൊക്കെ കഴിച്ചിട്ടുണ്ട്, ആൻറ്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആൻറ്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
2: മാഡം, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
3: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആൻറ്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആൻറ്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ പ്രധാനമായും ആൻറ്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
2: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
3: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിൻ്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സീനുണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ, ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പോൾ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
2: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
3: ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറേ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ, ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക. തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷേ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
2: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
3: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പോൾ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിൻ്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യൻ്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷേ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോൺടാക്റ്റ് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
2: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്കതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെൻ്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
2: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
4: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലിലക്കുരുവികൾ എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിതാര.

ധ്രുവം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്. മലയാള ചലച്ചിത്ര ഗാനങ്ങളിനി 8:40 കേൾക്കാം.

ഉൾപ്പെടുന്ന രാജ്യമേത്? ഉത്തരം: പാപ്പുവ ന്യൂ ഗിനിയ. ഓസ്ട്രേലിയയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് ഏകദേശം 840 ഭാഷകൾ സംസാരിക്കപ്പെടുന്നു. ഭൂപ്രകൃതിയും വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള ഒറ്റപ്പെടലും നിരവധി വ്യത്യസ്ത ഗോത്രസമൂഹങ്ങളും ഈ വലിയ ഭാഷാവൈവിധ്യത്തിന് കാരണമാണ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. ഇതിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളാംചാൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പുതുശ്ശേരിയിലുമായി അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണി. ഇന്നത്തെ യുവവാണിയിൽ ജിബിൻ, ജോബീന എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കേൾക്കാം. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ പങ്കെടുത്ത പരിപാടികളുടെ റിപ്പോർട്ട്. 10:00 സംഗീത കച്ചേരി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്രഗാനങ്ങൾ, 5:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സ്ത്രീകൾക്കായുള്ള പരിപാടി അങ്കണം, 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10:00 ഇസൈ തെണ്ടർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 22°C, കുറഞ്ഞ താപനില 16°C. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.
1: ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
3: LIC ഹർ പൽ ആപ്കെ സാത്ത്.
0: സമയം 5:00 കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഒരു കർഷകനെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് ചളിയൊക്കെ പേരുണ്ട്, ചെരുപ്പൊന്നും ഇടാതെ ഒരു കയ്യിലൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയോ പാളയോ അല്ലെ തോർത്തോ ഒക്കെ കെട്ടി, ആ ഒരു കൺസെപ്റ്റ് ഇരുന്ന് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നത്. കൃഷി എന്താന്ന്, കൃഷി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ആ കോട്ടും വെള്ള ഷർട്ടും ഇതൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഡോക്ടർ നമ്മൾ പറയുമ്പോൾ തന്നെ സ്റ്റെസ്കോപ്പ് കയ്യിൽ വരുന്ന പോലെ തന്നെ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഈ ചളിയും ഇതും വരുന്നത് കൊണ്ടാണ് എന്താണ് കൃഷി എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അങ്ങനെയല്ല, കൃഷിക്കാരനെ കണ്ടെന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ഞാനും നടക്കുന്നത്. അങ്ങനെ കണ്ടാൽ പോരാ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്.
1: ഇത് കണ്ണൂർ ഇരിട്ടിയിലെ മൺസൂൺ മഷ്റൂം ഉടമ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ വാക്കുകളാണ്. ഇന്നത്തെ യുവതലമുറയുടെ കർഷകൻ എന്ന നിർവചനത്തിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉന്നത ജീവിത നിലവാരവും അംഗീകാരവും ഉറപ്പുവരുത്തുന്ന ഉയർന്ന വരുമാനമുള്ള തൊഴിലായി കാർഷിക മേഖലയെ കാണുന്നതിന്റെ പ്രതിഫലനമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് മിന്നുന്ന വിജയം ഉറപ്പാക്കുന്ന വിവിധ സംരംഭങ്ങൾ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുണ്ട്. ഐടി മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിരവധി യുവജനങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഒരു വമ്പൻ സംരംഭമായി വളർന്നുവരുന്നത് ഈ രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി അറിവ് നേടി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകാം എന്ന ആത്മവിശ്വാസം കൊണ്ടുതന്നെയാണ്. കാർഷിക മേഖലയിലെ തൊഴിൽ ദാതാക്കളാകുന്ന ഇവർ കാലാനുസൃത മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ വിജയപഥങ്ങളിലേക്കെത്തുന്നു. ഇത്തരം യുവസംരംഭകരെയും യുവതലമുറയെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ കൃഷിവകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കി വരികയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ രാഹുൽ ഗോവിന്ദാണ്. മികച്ച ജോലിയും മികച്ച വരുമാനവും ഉപേക്ഷിച്ച് കൂൺ കൃഷി രംഗത്തേക്ക് വന്നത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നെയാണ്. 2018 ആരംഭിച്ച തന്റെ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 30-ലധികം പേർക്ക് തൊഴിൽ നൽകാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനുമൊക്കെയായത് അടിപതറാതെ ഈ രംഗത്ത് ചുവടുറപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. ശ്രീ രാഹുൽ തന്റെ സംരംഭകനിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ ഞാറ്റുവേലയുമായി പങ്കുവയ്ക്കുന്നു.
2: ബേസിക്കലി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2011 കപ്പലിൽ കയറിയതാണ്. 2016 ഇറങ്ങുന്നത്. 16-17 ടൈമിൽ തന്നെ അമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂണ് വീട്ടിൽ വിറക് പുരയിൽ ചെയ്ത് കൊടുത്താണ്. ഞാനതിന് ശേഷം സെക്കൻഡ് മാറ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോഴ്സുകളും പരീക്ഷകളും പൈസ ചിലവുള്ളൊരു ഇതാണ്. 2 വർഷം ചുരുങ്ങിയതുമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻകം എന്ന രീതിയിൽ അമ്മേൻ്റെ കൂണ് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഇൻകം ജനറേഷൻ കണ്ടപ്പോൾ, പിന്നെ വൈറ്റ് കോളർ ജോബിനേക്കാൾ നമ്മളെ മേലെ നിന്ന് ആരും നിയന്ത്രിക്കാതെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ആണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരാൾ വൈകുന്നേരം എന്തായി ചെയ്തോ ഇല്ലയോ എന്നിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു കേൾക്കുന്നതിലും സുഖം, നമ്മളോട് ആരും ചോദിക്കാനും പറയാതെ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ഫ്രീഡാണ് ഞാൻ കാണുന്നത്. വൈറ്റ് കോളറിനേക്കാൾ നല്ലത് ആ ഫ്രീഡമാണ് എല്ലാവർക്കും ഇല്ലാത്തത്. അത് സുഖിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം ആ ഒരു ചിന്തയിൽ നിന്നാണ്. ഇത് നല്ലതാണെങ്കിൽ ഈ മേഖലയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ ഈ രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡോക്ടർ ജയരാജ് സാറ്, കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹെഡായിരുന്നു, റിട്ടയർഡായി. ഞാനൊരു 3-4 കിലോ കൂണുണ്ടാക്കുമ്പോൾ എന്നോട് സാറ് ചോദിച്ചത് ഏഴിമല നാവിക അക്കാഡമി അല്ലെ CRPF ക്യാൻറ്റീൻ കണ്ണൂർ പോലീസ് അവിടെ ഇവിടെ ഒരു 50 കിലോ കൂണ് ഓർഡർ തന്നാൽ രാഹുൽ കൊടുക്കാൻ പറ്റില്ലേ എന്നില്ല ചോദിക്കുമ്പോൾ 3 കിലോ കൂണുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 50 കിലോ അല്ലെ 100 കിലോന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളും ആ നാട്ടിലും ഇല്ല എന്ന് പറയുമ്പോഴേ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം ഉണ്ടല്ലോ, അത് തരുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ആരും അതിന് മാത്രം ചെയ്യുന്നില്ല, നമുക്ക് പോകേണ്ട വഴിയിൽ ആരും ഇല്ല, തടസ്സങ്ങളില്ല എന്ന് കണ്ടപ്പോഴാണ് അതിലേക്ക് കൂടി നടക്കാമെന്ന് വിചാരിച്ചത്.
1: കർഷകൻ എന്നതിൻ്റെ നിർവചനം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് ശ്രീ രാഹുലിന്റെ അഭിപ്രായം. കൂടുതൽ വരുമാനം നേടുന്നതിന് കൃഷിക്കൊപ്പം അതിന്റെ അനന്ത സാധ്യതകൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണം.
2: ഒരു കർഷകൻ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക്കലി അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കലാണ് കർഷകന്റെ പണി എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് തേങ്ങയാണെങ്കിൽ തേങ്ങ ഉണ്ടാക്കുക, അത് കൊണ്ടായിട്ട് സംഭരണശാലകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൃഷി വകുപ്പിന് കൊടുക്കുന്നത്, അല്ലെ എഫ് പി ഒ കൊടുക്കുന്നത്, അല്ലെ കടകളിൽ കൊടുക്കുന്നത്, അവിടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതായിട്ടുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതിനപ്പുറം അങ്ങനെ ചിന്തിക്കുന്ന കർഷകരും അതിൻ്റെ നടുക്ക് നിന്ന് ഇത് വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ആക്കുന്നതോ വിൽക്കുന്നതോ ആയിട്ട് നടുക്കുള്ള ആളോ ആണോ വരുമാനം ഉണ്ടാക്കുന്നതോ നോക്കിക്കഴിഞ്ഞാൽ, വരുമാനം എന്നുള്ള കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വരുമാനം അവരാണ് ഉണ്ടാക്കുന്നത്. കൃഷി ഇഷ്ടമുള്ളവർ പാഷനായിട്ടും ആ സംതൃപ്തി അതൊക്കെ വേറെ, ഫിനാൻഷ്യലിയാണ് നമ്മൾ പലതും കാണുന്നതെങ്കിൽ വരുമാനം അവർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു മേഖല എന്ന് അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും, കൂണുണ്ടാക്കുമ്പോൾ അതിന് വേണം വിത്ത് കൊടുക്കണം, എന്നാൽ മാധ്യമം കൊടുക്കണം, അതിന് പാക്കിംഗ് കൊടുക്കണം, ലേബലിംഗ് കൊടുക്കണം, മാർക്കറ്റിംഗ് ഐറ്റംസ് കൊടുക്കണം, ഫാം കൺസ്ട്രക്ഷൻ ചെയ്യണം, ഇങ്ങനെ ഒരു കർഷകന് വേണ്ട എല്ലാം കൊടുക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ ഇൻകം ജനറേഷൻ എന്ന രീതിയിലൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ കർഷകൻ എന്നുള്ള രീതിയിലൊരു ഉൽപ്പന്നം കൃഷി ചെയ്യുക, അത് വിൽക്കുക, ഇത് മാത്രമുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒതുങ്ങാതെ നിന്നതുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നത്.
1: ആദ്യമായി കടന്നുവരുന്നവർ അധികം മുതൽ മുടക്കില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുക, പഠിക്കുക, പരീക്ഷിക്കുക, അതിനുശേഷം ചുവടുറപ്പിക്കുക. കൂൺ മേഖലയിൽ നല്ല സാധ്യതകളുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. കൂണുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ട്, നല്ല വില തരാനും ആളുണ്ട്.
2: ഇതിലേക്ക് ഇറങ്ങുന്നവരോട് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ പൈസയൊന്നും ചിലവാക്കാതെ കൃഷി തുടങ്ങുക, എന്നിട്ട് അതിനെ പരിപാലിക്കുക. ഒരു 2000 രൂപ 5000 രൂപ മാത്രം ചിലവാക്കിയിട്ട് അത് പരിപാലനം നടത്തിയിട്ട് അപ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് പറ്റിയ പണിയാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറ്. പിന്നെ സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇവിടെ കൂണില്ല. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരമായാലും എറണാകുളമായാലും ഏത് ജില്ലയിലെ ഒരു മെയിൻ ടൗണിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 10 ഹൈടെക് ഫാമുകളും കസ്റ്റമേഴ്സും എനിക്കുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വേറെ, ഹൈടെക് രീതിയിൽ ചെയ്യുന്ന 10 ഫാമുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 10 ഫാമിലും മിനിമം 5, 10, 15, 20 കിലോനുള്ളിലായിട്ട് ഓരോ ഫാമുകാരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറൗണ്ട് 150-200 കിലോസ് ഊണ് എനിക്ക് പരിചയമുള്ള അല്ലെ എൻ്റെ കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വൈകുന്നേരം ഒരു 5 കിലോ കൂണ് വാങ്ങാൻ എല്ലാ കടകളും കയറി ഇറങ്ങിയാലും 5 കിലോ കൂണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ഒരു 5 കിലോ കൂണ് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചാൻസ്. അത്രയേ ഉള്ളൂ ഇവിടെ വളർച്ച, അത്രയും വന്നിട്ടുള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാൽ മാത്രമേ ഉപയോഗിച്ച് തുടങ്ങുള്ളൂ. എല്ലാവരും പറയുന്ന കാര്യം ഉപയോഗിക്കില്ല എന്നാൽ, ഉൽപ്പാദിപ്പിച്ചാലല്ലേ ഉപയോഗിക്കുള്ളൂ. പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഞാൻ ഒന്ന് കൂണുണ്ടോ വിൽക്കാൻ? കൂണില്ല. കൂണില്ലാതെ വിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടെന്നാണ് വേണ്ടത്? ഒരു സാധനം ഉണ്ടാകുമ്പോഴല്ലേ അതിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.

കൂൺ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? പഠനത്തിന്റെ ഭാഗമായി റിസർച്ച് ചെയ്യണോ? എങ്കിൽ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂമിലേക്ക് വന്നോളൂ. അതിനുള്ള ലാബും മറ്റ് സജ്ജീകരണങ്ങളും തയ്യാർ. താമസിച്ച് പഠനം പൂർത്തിയാക്കി പോകാനുള്ള സംവിധാനങ്ങൾ വരെ ഇന്നിവിടുണ്ട്.

ഞങ്ങൾ റിസർച്ച് സെൻ്ററിൽ നിലവിൽ കേരളത്തിലെ കർഷക സർവകലാശാലയോ അല്ലെ ബാക്കിയുള്ള കോളേജുകളിലോ ബോട്ടണിയാണോ സുവോളജിയാണോ ആർക്കും വന്നിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയ ലാബും അക്കോമഡേഷൻ ഫെസിലിറ്റിയും കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാബുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ

0: ഗവൺമെന്റ് സെക്ടേഴ്സാണ് ഉള്ളത്. അവിടെ 10 മണി തുറക്കുന്നതിനുണ്ട്, 5 മണി അടക്കുന്നതിനുണ്ട്. ഇല്ലേ ഹോളിഡേയ്സ് എല്ലാം വരും, ഞായറാഴ്ചയും വരും, ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് 5 മണിക്കോ 6 മണിക്കോ 10 മണിക്കോ 2 മണിക്കോ നിങ്ങൾക്ക് സമയമുള്ളിടത്ത് വന്ന് താമസിച്ച് പഠിച്ച് റിസർച്ച് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് പോവാനുള്ളൊരു പബ്ലിക് ഫെസിലിറ്റി മഷറൂം ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഉള്ളു. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലാണ്, അത് പണി പൂർത്തീകരിക്കുക. അക്കോമഡേഷൻ്റെ ആയി ലാബിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
1: ഈ രംഗത്ത് ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണോ എന്നതല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം.
0: ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് പല ആൾക്കാരുടെയും രാവിലെ കൂണ് പറിച്ച് സാറേ അല്ലെങ്കിൽ ഇന്നത്തെ വിളവ് എന്ന് പറഞ്ഞിട്ട് വിരിഞ്ഞ കൂണിൻ്റെ ഫോട്ടോ അയക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സംതൃപ്തി അത് വേറെ തന്നെ, അത് വേറെ ആയിരിക്കും, കാണാനും പറ്റില്ല അനുഭവിക്കാനും പറ്റില്ല, അതെനിക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വല്ല സുഖ.
1: വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം, ചുരുങ്ങിയ മുതൽ മുടക്ക്, അത്യാവശ്യം നല്ല വരുമാനം, എന്നാൽ ശ്രമിച്ചു നോക്കാം അല്ലേ.
0: നിങ്ങൾ വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ആ വീട്ടമ്മയുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടിലേക്കുള്ള ഊണ് മാത്രം ഉണ്ടാക്കിയാൽ ഒരു 400-500 രൂപ ഉണ്ടാക്കിയാൽ തന്നെ അയാൾക്ക് വേറെ ട്രാവൽ എക്സ്പെൻസ്, പാക്കിങ്, ലാബലിങ്, അതായത് നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് ഇതൊന്നും വേണ്ട. ഒരു കടകളിൽ വെച്ച് വെക്കുന്നതിന് മാത്രം ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുറ്റുമുള്ള 50 വീട്ടിലേക്ക് കൂണ് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു വരുമാനം. അത് വലിയ സ്കെയിലല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ ഒരു 50 വീട് അത്രയേ ഉള്ളൂ. അതിലെല്ലാവരും വാങ്ങില്ല, ഒരു 10 വീട്ട് ഒരു 5 വീട്ടുകാർക്ക് വേണ്ട 1-2 കിലോ ഒരു 500-700 രൂപ ഒരു ദിവസം പഠിക്കണം. ഒരു സമയമുണ്ട് പഠിക്കാൻ, കൂണ് വേണ്ട ആൾക്കാരെ കണ്ടെത്താനുള്ളൊരു സമയം, കൂണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ കൂണുണ്ടെന്ന് അറിയാനുള്ളൊരു ടൈം, ഈ 2 ടൈമും ഒത്തുവരുന്ന സമയത്ത് പിന്നെ മുതൽ അങ്ങോട്ട് നല്ല വരുമാനവും വിജയവും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും.
1: കണ്ണൂർ ഇരിട്ടിയിലെ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂംസ് ഇന്ന് യുവസംരംഭകർക്കിടയിലും കാർഷിക രംഗത്തും ഒരു ചർച്ചാവിഷയമാണ്.
0: രാഹുൽ ഗോവിന്ദ് ഫൗണ്ടറാണ്. 9895912836 ഇത് എൻ്റെ നമ്പർ ആണ്. ഒരു നമ്പർ കൂടിയുണ്ട്, 89 21 390 344.
1: പ്രതിമാസം 500,000-ത്തിലധികം രൂപയുടെ വരുമാനവും 500,000-ത്തിലധികം രൂപ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമായി നൽകുകയും ചെയ്യുന്ന ഈ യുവസംരംഭകന്റെ വിജയഗാഥയിൽ തെല്ലും അതിശയോക്തിയില്ല. സാധ്യതകൾ തേടിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അതിവേഗം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ശ്രീ രാഹുൽ ഗോവിന്ദനെ പോലുള്ള ചെറുപ്പക്കാർ കാർഷിക മേഖലയിലെ വിജയതിലകങ്ങളും വഴികാട്ടികളുമാണ്. ശുഭപ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
2: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. 1. ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 December 22 വിജ്ഞാപന പ്രകാരം 2004 January 1

0: നിങ്ങൾക്ക് അനുസൃതമായി NBS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3, 18 70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും NBS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് NBS പദ്ധതിയുടെ ഭാഗമായത്. NBS ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NBS പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NBS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NBS താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP, ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി, നഗരം മാറിയാലും ഏത് POP, SP വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NBS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NBS ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NBS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NBS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NBS അക്കൗണ്ടിലേക്ക് NBS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashwani. The news is read by Nishit Kumar. Prime Minister Narendra Modi today held bilateral talks with leaders of Iran, Kyrgyz Republic and Armenia on the sidelines of the Shanghai Cooperation Organization SCO summit at Bishkek. Prime Minister Modi and Iran President Dr. Masoud Pezeshkian during their meeting discussed various aspects of bilateral ties. They reviewed recent developments in the West Asia region and shared perspectives on the evolving situation. Prime Minister Modi expressed concern at the escalation of tensions in the region and reiterated India's consistent position that all issues must be resolved through dialogue and diplomacy. Calling for safeguarding the freedom of navigation and commerce, Mr. Modi emphasized that civilians and civilian infrastructure, including commercial shipping and seafarers, must not be harmed under any circumstances. Prime Minister Modi and President of Kyrgyz Republic Sardor Zaparov reviewed the progress in bilateral relations and reaffirmed their commitment to further strengthening the strategic partnership between the two countries. Prime Minister Modi and his Armenian counterpart Pashinyan during the talks discussed ways to further strengthen bilateral cooperation across various areas including defense, economic, pharma, science and technology, culture and education. Tomorrow on the second and the final day of his visit to Kyrgyzstan, Prime Minister Modi will address the 26th summit of the Shanghai Cooperation Organization in Bishkek. Prime Minister Modi reached Bishkek yesterday on a two-day visit to Kyrgyzstan after concluding his successful visit to Uzbekistan.

0: ന്യസ്തചിഹ്നം അപി സഹ രാജലക്ഷ്മീം ദധാനഹ ആസീത്. രാജചിഹ്നങ്ങളായ ഛത്രം, ചാമരം എന്നിവയൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുപോലെ ചുറ്റും പരിജനങ്ങളും രക്ഷാഭടന്മാരും ഇല്ലായിരുന്നു. ന്യസ്തമായ രാജചിഹ്നങ്ങളോടുകൂടിയവൻ, ന്യസ്ത ചിഹ്നൻ. എങ്കിലും രാജലക്ഷ്മീം ദധാന, രാജശ്രീ അദ്ദേഹത്തിൽ തെളിഞ്ഞു കാണാമായിരുന്നു. രാജാവെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളും ആഭരണങ്ങളുമൊന്നും ചുറ്റുമില്ലായിരുന്നെങ്കിലും ഐശ്വര്യത്തെ വെളിവാക്കുന്ന തേജസ് ആ മുഖത്ത് വിളയാടിയിരുന്നു. ഇവിടെ ഒരു ഉപമ. ദ്വിപേന്ദ്ര ഇവ ഗജശ്രേഷ്ഠൻ എന്ന പോലെ. അനാവിഷ്കൃത ദാനരാജി, സാധാരണ ആനകൾ മദിക്കുമ്പോൾ മദപ്പാട് പുറത്തു കാണും. ദാനരാജി, മദജലത്തിൻ്റെ പ്രവാഹം, അത് അനാവിഷ്കൃതമാണ്. മദപ്പാട് പുറമേ കാണാനില്ലാത്ത എന്നാൽ അന്തർമതാവസ്ഥനായ ഗജശ്രേഷ്ഠനെ പോലെ. പുറമേക്ക് മതത്തിൻ്റെ ലക്ഷണമൊന്നുമില്ല, എന്നാൽ ഉള്ളിൽ മതം നിറഞ്ഞിട്ടുണ്ട് താനും. രാജാവിന് വേണ്ട വെഞ്ചാമരം, വെൺകൊറ്റക്കുട പോലുള്ള രാജചിഹ്നങ്ങൾ പ്രകടമല്ല. മുഖത്ത് സ്ഫുരിക്കുന്ന തേജസ് കൊണ്ട് രാജാവിന് ഊഹിക്കാം. മതരേഖ പ്രകടമല്ലെങ്കിലും അന്തർമതാവസ്ഥനായ ഗജശ്രേഷ്ഠൻ എന്ന പോലെ. ചിഹ്നങ്ങളില്ലെങ്കിലും അംഗദീപ്തി മന്നൻ എന്നറിയിച്ചു. ചിന്നും മതാമ്പു പൊഴിയാതെ അകമേ മതം കൊള്ളുന്ന ആനത്തലവൻ എന്ന പോലെ.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ, ഐ നോ.
5: ആർ ബി ഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
3: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
4: LIC ഹർബൽ ആപ്കെ സാത്ത്.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 50 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
1: ബിഷ്കേക്നഗരെ പ്രധാനമന്ത്രിണാ മോദിനാ ഇറാൻ ദേശസ്യ രാഷ്ട്രപതിനാ മസൂദ് പേജസ്കിയാനേന സഹ ദ്വിപക്ഷീയ വാർത്താ സമ്പാദിത. നൗപരിവഹൻ വാണിജ്യ സ്വാതന്ത്ര്യസ്യ രക്ഷണായ കൃതം ആഹ്വാനം. കിർഗിസ് രാഷ്ട്രപതിനാ ആർമേനിയ പ്രധാനമന്ത്രിണാ ച സഹാപി വിഹിതം മേലനം. സർവകാരേണ 1.27 ലക്ഷ കോടി രൂപ്യകാണാം പരിവ്യയേന സെമിക്കോൺ ഇന്ത്യ കാര്യക്രമസ്യ 2.0 സ്തംഭാഃ അധിസൂചിതാഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് നിഫ്റ്റ് ഛാത്രാൻ ദേശസ്യ സമൃദ്ധ സാംസ്കൃതിക ന്യാസെ സംലഗ്നാഃ സന്തഃ വൈശ്വിക ദൃഷ്ടികോണം അംഗീകർത്തും ആഹ്വയത്. ഭാരതീയ നൗസേനയാ INS നിപുൺ ഇതി പോതഃ സമ്മേളിതഃ. അയം താവത് വിവിധാനാം നിമജ്ജന അന്തർജാലീയ കാര്യാണാം സമ്പാദനായ വിശേഷ മഞ്ചരൂപേണ നിർമ്മിതഃ. നേപാളദേശേ വിനാശകാരി ജലാപ്ലവാനന്തരം ആപദുദ്ധാര കാര്യാണി തീവ്രീഭൂതാനി. മൃതാനാം സംഖ്യാ 3.9 ലക്ഷം സംപ്രാപ്ത. 4,000+ ജനാഃ അധുനാപി വിലുപ്താഃ. അപി ച ഭാരതീയ ക്രീഡകേന അങ്കുർ ഭട്ടാചാര്യ ഇത്യനേന ചെക്ക് ഗണരാജ്യേ WTT ഫീഡർ ഒലോമോക് സ്പർദ്ധായാം പ്രഥമം പുരുഷ ഏകല വിജേതൃ പദം അർജിതം. അഥ വാർത്താഃ വിസ്തരേണ. ബിഷ്കേക് നഗരെ കിർഗിസ്ഥാൻ ദേശസ്യ രാഷ്ട്രപതിനാ സാദിർ ജാപാരോവ് ഇത്യനേന സഹ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉപവേശനം പ്രചലതി. അവധേയം യത് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ ദേശസ്യ ദ്വിദിവസീയ യാത്രായാം അസ്തി. ഇതഃ പൂർവം ബിഷ്കേക് നഗരെ ആയോജിത്തെ SCO ശിഖര സമ്മേളനെ ഇറാൻ ദേശസ്യ രാഷ്ട്രപതിനാ സഹ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ ദ്വൈപാക്ഷികോപവേശനം കൃതം. ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക സംബന്ധാനാം വിവിധ പക്ഷാണാം വിഷയെ ചർച്ചിതവന്തൌ. തൌ പശ്ചിമ ഏഷ്യാ ക്ഷേത്രെ സദ്യഃ ഏവ കൃതാനാം വികാസാനാം സമീക്ഷാം അകുർവതാം. സർവേ വിഷയാഃ സംവാദസ്യ കൂട്ടനീതേഃ ച മാധ്യമേന സമാപനീയാഃ ഇതി ഭാരതസ്യ സ്ഥിരസ്ഥിതിഃ പ്രധാനമന്ത്രിണാ പുനഃ പ്രതിപാദിതാ. അസ്മിൻ ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം ച സുനിശ്ചേതും നൗപരിവഹനസ്യ വാണിജ്യസ്യ ച സ്വാതന്ത്ര്യതായാഃ രക്ഷണായ ച നിരന്തര പ്രയാസാനാം ആവശ്യകത പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ അധോരേഖിത. പൂർവം പ്രധാനമന്ത്രി ശ്രീമോദി ബിഷ്കേക് നഗരെ ആർമേനിയ ദേശസ്യ പ്രധാനമന്ത്രിണാ നിക്കോൽ പാഷിനിയാൻ ഇത്യനേന സഹ മിലിതവാൻ. ഉഭാഭ്യാം നേതൃഭ്യാം രക്ഷാ ആർത്ഥികം ഔഷധ നിർമ്മാണം വിജ്ഞാനം തഥാ പ്രൌദ്യോഗികി സംസ്കൃതി ശിക്ഷാ ഇത്യാദിഷു വിവിധ ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹകരണം സുദൃഢം കർത്തും ഉപായാഃ ചർച്ചിതാഃ. തൌ പശ്ചിമ ഏഷ്യായാഃ സ്ഥിതിം സമേത്യ ക്ഷേത്രീയ വൈശ്വിക വികാസ വിഷയെ അപി വിചാരാണാം ആദാന പ്രദാനം അകുർവതാം. കജാക്കിസ്ഥാന ദേശസ്യ രാജധാന്യാം ഭാരതീയ സമുദായസ്യ സദസ്യൈഃ സഹ പ്രധാനമന്ത്രി സ്നേഹപൂർവകം വാർത്താലാപം അകരോത്. ബിഷ്കേക് നഗരസ്യ മഹാത്മാഗാന്ധി സ്മാരകേ അപി ശ്രീമോദി പുഷ്പാഞ്ജലിം അർപ്പിതവാൻ. ശ്വഃ സഹ ബിഷ്കേക് നഗരെ സംഘായി സഹകാര സംഘടനസ്യ 26th ശിഖര സമ്മേളനം സംബോധയിഷ്യതി. ദേശെ ചിപ്പ് നിർമ്മാണ പാരിസ്ഥിതികി തന്ത്രസ്യ സുദൃഢീകരണായ സർവകാരേണ അദ്യ 1.27 ലക്ഷ കോടി രൂപ്യകാണാം പരിവ്യയേന സെമിക്കോൺ 2.0 യോജനാ അധിസൂചിത. നവദില്യാം അദ്യ വാർത്താഹരാൻ സമ്മേളനം സംബോധയൻ കേന്ദ്രീയ ഇലക്ട്രോണിക്സ് സൂചനാ പ്രൌദ്യോഗികി മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് അനേന ഉപക്രമേണ ആഗാമി വർഷേഷു വൈശ്വിക അർദ്ധചാലക ഉദ്യോഗസ്യ വിപണൌ ഭാരതസ്യ സഹഭാഗിത പ്രായഃ 10% യാവത് ഭവിതുമർഹതി. അഥ ച ദേശഃ വൈശ്വിക അർദ്ധചാലക മൂല്യശൃംഖലായാം മഹതീം ഭൂമികാം നിർവക്ഷ്യതി. ശ്രീ വൈഷ്ണവ ന്യവേദയത് യത് വെഫർ നിർമ്മാണതഃ ആരഭ്യ ചിപ്പ് ഉത്പാദനം യാവത് ഭാരതം വൈശ്വിക അർദ്ധചാലക മൂല്യശൃംഖലായാം ദൃഢതയാ സ്ഥാപയിതും സർവകാരസ്യ മുഖ്യം ലക്ഷ്യം വർത്തതേ. അസ്യ കാര്യക്രമസ്യ 6 സ്തംഭാനാം അധിസൂചനാ പ്രകാശയത. ശ്രീ വൈഷ്ണവേന പ്രതിപാദിതം യത് ആഗാമി ദശകേഷു ബൃഹത് നിവേശാർത്ഥം ഭാരതം ഏവ സർവഥാ ഉപയുക്തം ഗന്തവ്യസ്ഥാനമസ്തീതി വൈശ്വിക അർദ്ധചാലക ഹിതധാരകാണാം വിശ്വാസഃ വർത്തതേ. राष्ट्रपति पदासीना द्रौपदी मुर्मू अद्य अवदत् यत् वस्त्र परिधान क्षेत्रं न केवलं भारतस्य सांस्कृतिक न्यासस्य महत्वपूर्णः भागः अपितु इदं कोटिशः जनानां आजीविकायाः प्रमुखः आधारः अपि वर्तते। राष्ट्रीय फैशन प्रौद्योगिकी संस्थानस्य दीक्षांत समारोहं संबोधयन्ती राष्ट्रपतिः छात्रान् अभ्यर्थितवती यत् ते देशस्य समृद्ध सांस्कृतिक मूल्येषु संलग्नाः सन्तः वैश्विक दृष्टिकोणं अंगीकुर्वन्तु। फैशन उद्योगं महिलानां वर्धमानं योगदानं रेखाङ्कयन्ति। राष्ट्रपतिः न्यवेदयत् यत् कार्यक्रमे उपस्थितेषु प्रायः 4000 छात्रेषु 85% महिलाः सन्ति। सा अकथयत् यत् वस्त्र प्रौद्योगिकी क्षेत्रे वैश्विक उपस्थितेः विस्ताराय भारते असीम सम्भावना वर्तन्ते। राष्ट्रपतिः छात्रान् आह्वयत् यत् ते स्वज्ञानस्य कौशलस्य सृजनशीलतायाश्च उपयोगेन देशस्य पारम्परिक वस्त्र परम्परां समकालिक विपणि भूहि नूतन प्रौद्योगिकीभिश्च सह योजयन्तु।
2: फैशन टेक्नोलॉजी भी ऐसा क्षेत्र है जिसमें विश्व स्तर पर भारत की भूमिका बढ़ाने को अपार संभावना है। आपको इस अवसर का लाभ उठाना चाहिए। इस प्रयास में आप स्मरण रखें कि आपकी सोच वैश्विक हो लेकिन आपकी जड़ें अपने मिट्टी की विशिष्टता और जीवन मूल्यों से जुड़े। इस तरह आप न केवल सक्सेसफुल प्रोफेशनल बनेंगे बल्कि भारत की सांस्कृतिक विरासत के संरक्षण और संवर्धन में भी अपना योगदान दे सकेंगे।
1: 47-2000 यावत् विकसित भारतस्य संकल्पपूर्तये युवकानां योगदानम् अधिकृत्य राष्ट्रपतिः अवदत् यत् छात्राः केवलम् उद्योगान्वेषकाः न भवेयुः अपितु उद्योगप्रदातारः भूत्वा अन्येभ्यः अपि वृत्त्यवसरान् सृजेयुः। राष्ट्रपतिः मुर्मुः असूचयत् यत् विगत 4 दशकेषु निफ्ट इत्यस्य छात्रैः विशेषज्ञैश्च राष्ट्रियान्ताराष्ट्रियस्तरे महत्वपूर्णाः उपलब्धयः अर्जिताः येन भारतस्य प्रतिष्ठा प्रवर्धिता। अत्र अवसरे केन्द्रीय वस्त्रमन्त्री गिरिराजसिंहः अवदत् यत् 2008-2012 वर्षे तत्कालीनः राष्ट्रपतिः डॉ APJ अब्दुल कलामः निफ्ट दीक्षान्त भाषणं प्रदत्तवान्। 18 वर्षेभ्यः परं पुनः राष्ट्रपतिः द्रौपदी मुर्मुः छात्रेभ्यः शुभाशीर्वादं प्रदत्तवती। सा अकथयत् यत् अद्य प्रायः 4000 छात्राः उपाधिपत्राणि प्राप्तवन्तः। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन AIR चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। भारतीय नौसेनया अद्य मुंबई नगरस्थे नौसेना गोदी प्रांगणे निस्तार वर्गस्य द्वितीयः निमज्जन सहायकपोतः INS निपुण विधिवत् नौसेनायां सम्मेलितः। समारोहं सम्बोधयन् नौसेना प्रमुखः एडमिरल कृष्ण स्वामीनाथन अवदत् यत् रणनीतिक परिवर्तनस्य अस्मिन् समये समुद्रे बहुक्षेत्रीय गभीर जल अभियानेभ्यः नौसेनायाः विशिष्ट अन्तर्जालीय क्षमतासु निपुण इति पोतः एकं सशक्तं संयोजनं भविष्यति। विशाखापत्तनं स्थितया हिंदुस्तान शिपयार्ड लिमिटेड इत्यनया संस्थया स्वदेशी ज्ञानेन परिकल्पितः निर्मितश्च निपुण पोतः निमज्जनस्य अथ च अन्तर्जालीय अभियानानां विविधानां आवश्यकतानां पूर्णाय विशेषतया निर्मितः। नेपालदेशे गतसप्ताहे विनाशकारी जलाप्लावनेन मृत्तिकास्खलनेन च मृतानां संख्या 3-9% यावत् वर्धिता। प्रायः 7-4000+ जनाः विलुप्ताः एव सन्ति। नेपालदेशस्य राष्ट्रीय आपत् संकट न्यूनीकरण प्रबन्धन प्राधिकरणस्यानुसारं रविवासरात् एषा संख्या वर्धिता अस्ति। नेपालदेशस्य 8 प्रभावितमण्डलेभ्यः शवाः प्राप्ताः, रक्षकाः लुप्तान् अन्वेष्टुं रक्षयितुं च लग्नाः सन्ति। अत्रान्तरे प्रायः विभिन्नासु जलविद्युत् परियोजनासु न्यूनातिन्यूनं 33-9% यावत् कर्मकराः बाधिताः इति मन्यन्ते। तिब्बत क्षेत्रे सम्प्रति मृतकानां संख्या 16 अस्ति। 44-500 यावत् जनाः लुप्ताः सन्ति इति उच्यते। भारतीयः टेबल टेनिस क्रीडकः अंकुर भट्टाचार्यः इत्येषः चेक रिपब्लिक इत्यत्र WTT फीडर ओलोमोक स्पर्धायां स्वस्य प्रथमं WTT पुरुषैकल उपाधिं विजितवान् इति वार्ताः।
3: ആകാശവാണി. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ഈ പാതിരാത്രിയിൽ SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
5: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
6: Akashavani. Namaskaram. Pradeshika Vartakal. Vaikunnathu Tulasidas Parameswaran. Pradhana Vartakal. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
7: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Keralam should come up. All the Keralites should come and settle in Keralam. That is my wish. That is what is Viksit Bharat.
6: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. 2 ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
8: തൂഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
6: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
9: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ 2ാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൗകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
6: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
11: My bank is always with me. By the time I wake up, it's already taking care of my deposits.
12: When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
13: ആകാശവാണി വാർത്താവീക്ഷണം. വള്ളംകളി കേരളകരയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിറച്ചാർത്ത്. തയ്യാറാക്കിയത് ആർ രവികുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ശ്യാമ. കേരളത്തിന്റെ നദികളും കായലുകളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലം മുതൽ തന്നെ വള്ളങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാട്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട പ്രദേശങ്ങളിൽ വള്ളങ്ങൾ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല യുദ്ധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. പഴയകാലത്ത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളിൽ സൈനികരെ കയറ്റിക്കൊണ്ടുപോകുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനും നീളമുള്ള ചുണ്ടൻവള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ വള്ളങ്ങൾ ഉത്സവങ്ങളിലും മത്സരങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രാദേശിക ഉത്സവങ്ങളോടും ക്ഷേത്ര ആചാരങ്ങളോടും ബന്ധപ്പെട്ട് വള്ളപ്പന്തയങ്ങൾ വളർന്നു. ഓരോ പ്രദേശത്തെയും യുവാക്കൾ സംഘങ്ങളായി ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ചു. വേഗത മാത്രമല്ല, താളം, ഏകോപനം, കൂട്ടായ്മ എന്നിവയും വള്ളംകളിയുടെ പ്രത്യേകതകളായി മാറി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായ പാരമ്പര്യമാണ് ഇതിന് പ്രധാനമായും ഉള്ളത്. ഇവിടെ വള്ളംകളി ഒരു കായിക മത്സരം എന്നതിലുപരി ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. ആധുനിക കാലത്തെ ഏറ്റവും പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1952 തുടക്കമായി. 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന്റെ ഭാഗമായി വള്ളംകളി സംഘടിപ്പിച്ചു. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ മത്സരം കണ്ട നെഹ്റു അതീവ ആകർഷിതനായി. വിജയിച്ച ചുണ്ടന് സമ്മാനവും എത്തിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ട്രോഫി ഏർപ്പെടുത്തി. അങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളിയായി വളർന്നു. വള്ളങ്ങളിൽ രാജാവ് ചുണ്ടൻ വള്ളമാണ്. നീളവും ഗാംഭീര്യവും അതിവേഗതയും നൂറുകണക്കിന് തുഴച്ചിൽക്കാരുടെ ഏകോപനവും ചേർന്നതാണ് ചുണ്ടൻ വള്ളത്തിന്റെ പ്രത്യേകത. വള്ളംകളികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നതും ചുണ്ടൻ വള്ളങ്ങളാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉത്ഭവത്തിന് ചെമ്പകശ്ശേരി, കായംകുളം രാജവംശങ്ങൾ തമ്മിലുള്ള പഴയ പോരാട്ടങ്ങളുമായി ബന്ധമുണ്ട്. കായലുകളിലെ യുദ്ധത്തിനും സൈനികരെ വേഗത്തിൽ എത്തിക്കുന്നതിനുമായി ഇത്തരം വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രപരമായ രേഖകൾ വ്യക്തമാക്കുന്നത്. പിന്നീട് യുദ്ധവള്ളങ്ങൾ മത്സര വള്ളങ്ങളായി മാറുകയായിരുന്നു. ചുണ്ടൻ വള്ളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ നീണ്ട ശരീരവും കൂർത്ത മുൻഭാഗവും ഉയർന്ന അമരവുമാണ്. ഓളപ്പരപ്പിൽ ഒട്ടിച്ചേർന്ന് ഓളങ്ങളെ കീറിമുറിച്ച് ചീറിപ്പായുന്ന ചുണ്ടൻവള്ളം കേരളത്തിൽ 30 എണ്ണത്തോളമുണ്ട്. ഇതിൽ 21 എണ്ണം മത്സരരംഗത്ത് സജീവമാണ്. അതിൽ 15 എണ്ണവും ഓണാട്ടുകരയുടെ സ്വന്തമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻവള്ളങ്ങളിൽ കാരിച്ചാൽ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, ജവഹർ തായങ്കരി ചുണ്ടൻ, പായിപ്പാടി ചുണ്ടൻ, വലിയ ദിവാൻജി, സെന്റ് ജോർജ് ചുണ്ടൻ, തലവടി ചുണ്ടൻ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജേതാവായ അരോമ പുതിയ ചുണ്ടനാണ്. ആർപ്പൂക്കര ചുണ്ടൻ, നിരണം, മേൽപ്പാടം എന്നിവയും പുതിയ ചുണ്ടന്മാരാണ്. നീളത്തിൽ ഗാംഭീര്യം, തുഴയിൽ വേഗത, വഞ്ചിപ്പാട്ടിൽ താളം, തുഴച്ചിൽക്കാരിൽ ഏകോപനം ഇവയെല്ലാം ഒത്തുചേരുന്നിടത്താണ് ചുണ്ടൻവള്ളത്തിന്റെ മഹത്വം. വള്ളങ്ങളിൽ വേഗതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രത്യേകതരം വള്ളമാണ് ഇരുട്ടുകുത്തി. ചില പ്രദേശങ്ങളിൽ ഇതിനെ ഓടിവള്ളം എന്നും വിളിക്കുന്നു. ഇരുട്ടുകുത്തി വള്ളത്തിന്റെ വളരെ ഇടുങ്ങിയ ശരീരവും കൂർത്ത അറ്റങ്ങളും വെള്ളത്തെ മുറിച്ചുകൊണ്ട് അതിവേഗം മുന്നേറാൻ സഹായിക്കുന്നു. ഇരുട്ടുകുത്തി എന്ന പേര് തന്നെ അതിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടതാണ്. ഇരുട്ടിനെയും മറികടക്കുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന വള്ളം എന്ന ആശയമാണ് പേരിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ ABC ഗ്രേഡുകളായി മത്സരിക്കാറുണ്ട്. എ ഗ്രേഡ് വള്ളത്തിൽ 45 മുതൽ 60 വരെ തുഴച്ചിൽക്കാരുണ്ടാകും. ബി ഗ്രേഡിൽ 25 മുതൽ 35 വരെയും സി ഗ്രേഡിൽ 25 താഴെ തുഴച്ചിൽക്കാരും. മുൻഭാഗവും പിൻഭാഗവും ചുരുണ്ടതോ വളഞ്ഞതോ ആയ രൂപമുള്ളതാണ് ചുരുളൻ വള്ളം. കേരളത്തിലെ പ്രധാന പരമ്പരാഗത ചെറുവള്ളങ്ങളിലൊന്നാണ് വെപ്പുവള്ളം. മുന്നിലും പിന്നിലും ഉയർന്ന കൂമ്പുള്ള പഴയകാലത്ത് സൈനികർക്ക് ഭക്ഷണം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. സംസ്ഥാനത്ത് ചെറുതും വലുതുമായ 100-ലധികം വള്ളംകളികളുണ്ട്. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങൾ മത്സരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ മാത്രം ഇത്തവണ 21 വള്ളങ്ങളുണ്ടായിരുന്നു. എല്ലാ വർഷവും 70-ൽ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാനെത്തുന്നത്. സൗകര്യപ്രദമായ ട്രാക്കുണ്ട് എന്നതാണ് നെഹ്റു ട്രോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒഴുക്കില്ലാത്ത ശാന്തമായ 1.5 കിലോമീറ്റർ നീളവും 70 മീറ്റർ വീതിയുമുള്ള ട്രാക്ക് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വരെ അനുയോജ്യമാണ്. ഒരു മത്സരം കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ട്രാക്കിലൂടെയാണ് മിക്ക ഇടങ്ങളിലും വള്ളങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ നെഹ്റു ട്രോഫിയിൽ മത്സരം കഴിഞ്ഞാൽ പുറത്തുകൂടി പോകാൻ സൌകര്യമുണ്ട്. ട്രാക്കിന്റെ ഇരുവശവും കാണികൾക്ക് ഇരുന്ന് മത്സരം കാണാൻ പറ്റും. കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകത്തിന്റെ നിറച്ചാർത്താണ് ആറന്മുളയിലെ വള്ളംകളി. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വള്ളംകളി അരങ്ങേറുന്നത്. ഇവിടെ പള്ളിയൂടങ്ങളാണ് മത്സരിക്കുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പ്രധാന ചടങ്ങുകളും വള്ളംകളിയും നടക്കുന്നത്. ഓരോ പള്ളിയോടവും ഓരോ കരയുടെയും സ്വത്താണ്. പള്ളിയൂടങ്ങളുടെ സംരക്ഷണം മുതൽ

മത്സര പങ്കാളിത്തം വരെ ജനകീയ പങ്കാളിത്തത്തിലാണ് നടക്കുന്നത്. ആറന്മുളയിൽ പള്ളിയോടം പമ്പാനദിയിലേക്ക് ഇറക്കുന്നത് മുതൽ തുഴച്ചിൽ വരെ കൃത്യമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പാലിക്കപ്പെട്ടാണ് നടക്കുന്നത്. പള്ളിയോടത്തിന്റെ രൂപത്തിനും പ്രത്യേകതയുണ്ട്. ഉയർന്ന അണിയവും അമരവും നീണ്ട ശരീരവും മനോഹരമായ വളവുകളുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ഇക്കുറി ആറന്മുള ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വള്ളത്തിന്റെ മധ്യഭാഗത്ത് വഞ്ചിപ്പാട്ടുകാർക്ക് നിൽക്കാനുള്ള പ്രത്യേക സൌകര്യമുണ്ട്. പമ്പാ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പള്ളിയോടത്തിന്റെ ഗാംഭീര്യം ദൂരത്തുനിന്ന് തന്നെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ വള്ളംകളി സീസൺ തുടങ്ങുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടുകൂടിയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഈ വള്ളംകളി മിഥുനമാസത്തിലെ മൂലം നാളിലാണ് നടത്തുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് മൂലം വള്ളംകളിക്കുള്ളത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഈ വള്ളംകളി പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം നാളുകളാണ് പായിപ്പാട് ജലോത്സവം അരങ്ങേറുന്നത്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ വള്ളംകളിക്ക് പിന്നിലുള്ളത്. കോട്ടയം ജില്ലയിലെ കുമരകത്ത് നടക്കുന്ന കുമരകം വള്ളംകളി ഓണക്കാലത്തെ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കൊല്ലം നഗരത്തിലെ അഷ്ടമുടിക്കായലിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം വള്ളംകളിയും ശ്രദ്ധേയമാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കേരളത്തിലെ വള്ളംകളിക്ക് പുതിയ രൂപം നൽകി. പ്രധാന ജലോത്സവങ്ങളെ എല്ലാം കോർത്തിണക്കിയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മികച്ച സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 9 ജലരാജാക്കന്മാരാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പങ്കെടുക്കുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിൽ 100-ലധികം തുഴച്ചിൽക്കാരുണ്ടാകും. ഒരു ട്രാക്കിലൂടെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ മത്സരിക്കുന്നത് 400-ഓളം പേരാണ്. ചുണ്ടൻ വള്ളങ്ങളിലും ചെറുവള്ളങ്ങളിലും തീപാറുന്ന പോരാട്ടം നടക്കുമ്പോൾ 5000-ത്തോളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത്രയധികം മത്സരാർത്ഥികൾ ഒരേ സമയം പങ്കെടുക്കുന്ന ഒരു മത്സര ഇനം നമ്മുടെ വള്ളംകളി മാത്രമാണ്. വള്ളംകളിയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. നേരത്തെ കരക്കാർക്കാണ് വള്ളങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ വള്ളങ്ങൾ ഇറക്കുന്നു. സാധാരണ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളുമൊക്കെയാണ് പങ്കായം പിടിച്ചിരുന്നത്. ഇന്ന് മത്സരിക്കാൻ പങ്കായമായി ഇറങ്ങുന്നത് പട്ടാളക്കാരും പോലീസുകാരും വിദേശികളുമൊക്കെയാണ്. തുഴച്ചിൽക്കാരായി മറ്റ് സംസ്ഥാനക്കാരും ഇറങ്ങുന്നു. നെഹ്റു ട്രോഫിയിൽ ഇപ്പോൾ ഇവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 30% തുഴച്ചിൽക്കാരെ മാത്രമേ അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റൂ. മാസങ്ങൾ നീണ്ട പരിശീലനമാണ് വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ തുഴച്ചിൽക്കാർക്ക് നൽകുന്നത്. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ക്ലബിന് ഒരു ദിവസത്തെ ചെലവ് 1,00,000 വരെയാകും. എന്നിട്ടും പുതുതായി ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഇറങ്ങുകയാണ്. സമ്പന്നരായ വ്യക്തികളും ഐടി കമ്പനികളും മറ്റു വലിയ സ്ഥാപനങ്ങളുമൊക്കെ നേരത്തെ ചുണ്ടൻ വള്ളങ്ങളെ സ്പോൺസർ ചെയ്യുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കൂട്ടർ സ്വന്തമായി വള്ളം ഇറക്കുന്നു. വള്ളംകളിയുടെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സെക്കൻഡുകളുടെയും മൈക്രോ സെക്കൻഡുകളുടെയും വ്യത്യാസത്തിലാണ് ഫിനിഷിംഗ്. അതായത് ഇപ്പോൾ വള്ളംകളി കേവലം ഒരു കളി മാത്രമല്ല, അഭിമാന പോരാട്ടമാണ്. പ്രധാന വള്ളങ്ങൾക്കിപ്പോൾ ഫാൻസുകാർ വരെയുണ്ട്. ഇപ്പോൾ ചെറുതും വലുതുമായ ആഘോഷങ്ങൾക്ക് വരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. ചെറിയ തോട്ടിലും കനാലിലുമൊക്കെ ചെറുവള്ളങ്ങളുടെ മത്സരം നടക്കുന്നുണ്ട്. വലിയ ജനക്കൂട്ടമാണ് ഈ ചെറുവള്ളംകളികൾ ആസ്വദിക്കാൻ തടിച്ചുകൂടുന്നത്. വിവാഹ ആഘോഷങ്ങൾക്ക് വരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. വള്ളംകളിയുടെ അകമ്പടിയോടെ വധുവരന്മാർ എത്തുന്നത് പുതിയൊരു ട്രെൻഡായി മാറി. വലിയ രീതിയിലുള്ള വാണിജ്യവൽക്കരണം വള്ളംകളിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ ഭീമമായ തുകയാണ് വേണ്ടത്. എന്നാൽ ഈ തുക കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ടിക്കറ്റ് മാസങ്ങൾക്ക് മുൻപേ വിറ്റുതീർന്നിരുന്നു. വലിയ സന്തോഷമാണ് ഓരോ വള്ളംകളിയും വള്ളംകളി പ്രേമികൾക്ക് നൽകുന്നത്. വള്ളങ്ങളെ ഹൃദയത്തിലേറ്റ് നടക്കാൻ പുതുതലമുറയും രംഗത്തുണ്ട്. സിനിമാ പരസ്യചിത്രങ്ങളുടെ ചിത്രീകരണത്തിനായി വരെ വള്ളംകളി സംഘടിപ്പിക്കുന്നു. ഇനി വള്ളംകളികൾക്ക് നല്ല കാലമായിരിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: കാർഷിക ജീവനത്തിൽ ഇന്ന് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളംചാൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പുതുശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ശ്രീ അനുരാജ്.
1: ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം
1: ചേട്ടൻ. എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്?
2: ഞാൻ ഒരു 50 വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട്. എൻ്റെ പിതാവ് ഇവിടെ കുടിയേറ്റക്കാരനായിരുന്നു. ആ കാലഘട്ടം മുതൽ നെല്ല്, ഏലം, കുരുമുളക്, ഇഞ്ചി, കപ്പ തുടങ്ങി എല്ലാവിധ കൃഷികളും സമൃദ്ധമായി ചെയ്തു വന്നിരുന്നൊരു വീടാണ്. ഇപ്പോൾ പിന്തുടർന്നക്കാരനായ ഞാനിത് നടത്തിക്കൊണ്ട് പോകുന്നു. നെല്ല് ഞങ്ങൾ 60 വർഷമായി നെല്ല് കൃഷി നടത്തുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഞങ്ങൾക്ക് പവർ ടില്ലർ, നെല്ല് കുത്തുന്ന മില്ല്, പുഞ്ചകൃഷിക്ക് ജലസേചനം നടത്തുന്നതിന് ആവശ്യമായ ജലസേചന കുളം തുടങ്ങി എല്ലാവിധ അനുബന്ധ മേഖലയിലും ആദ്യകാലത്തെല്ലാം പോത്തിനെ വളർത്തി പോത്ത് പൂട്ടുകയായിരുന്നു. അതിനുശേഷമാണ് യന്ത്രവൽക്കരണ രംഗത്തേക്ക് മാറി നെല്ല് കൃഷി ആരംഭിച്ചത്. ടില്ലർ കൊണ്ടുവന്ന്.
1: എവിടെ നിന്നാണ് ഇങ്ങോട്ട് കുടിയേറി വന്നത്?
2: ഞങ്ങൾ കോതമംഗലത്തിനടുത്ത് പരീക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രാജകുമാരിക്ക് വരുന്നത്. ഞാനിവിടെ വന്ന് ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ നിന്ന്
1: ജനിച്ചാളാണ്.
2: അതെ, ഇവിടുത്തെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കൃഷി രീതിയും മാത്രമാണ് എനിക്ക് പരിചയം.
1: കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു കൂടുതലുണ്ടായിരുന്നു കൃഷി? ഇപ്പോ ഏലമാണല്ലോ. കുട്ടിക്കാലത്ത് ഇവിടെ എന്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്?
2: ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നെല്ലും കുരുമുളകുമായിരുന്നു. പിന്നെ ഇഞ്ചി കൃഷി. ഒരു വർഷം ഏതാണ്ട് 100 തില്ലാൻ വിത്ത് വരെ നട്ട കാലങ്ങളുണ്ട്. ഇഞ്ചി കൃഷിയും വളരെ വിജയമായിരുന്നു. ഇപ്പോൾ ഒരു കഷണം പോലും ഇഞ്ചി നടാനുള്ള സാഹചര്യമോ കൂലിച്ചെലവ് അതിന് പറ്റിയ കൃഷിയിടം എല്ലാം ഏലം. ഇപ്പം മെയിൻ ആയിട്ട് ഏലം കൃഷിയാണുള്ളത്.
1: ഈ നെൽകൃഷി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതോ ഈ പുറത്ത് വിൽക്കാനും ഉപയോഗിച്ചിരുന്നോ?
2: കുറേയേറെ വിൽക്കുമായിരുന്നു. കുറേയേറെ നെല്ലായിട്ട് ആദ്യകാലത്ത് നെല്ലായിട്ട് വിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റൈസ് മില്ല് കുത്താനുള്ള സംവിധാനം റൈസ് മില്ല് സെറ്റ് ചെയ്തതിന് ശേഷം അരിയായിട്ട് വിൽക്കുമായിരുന്നു.
1: അന്നൊക്കെ ലാഭകരമായിരുന്നു നെൽകൃഷി?
2: ലാഭകരമായിരുന്നു, ലാഭകരമായിരുന്നു. നമുക്ക് ഒരു 200 രൂപയിൽ താഴെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പെണ്ണുങ്ങള് കണ്ടം നടാനും കാട് പറിക്കാനും പിന്നീട് കൂലി കൊടുക്കാതെ നെല്ല് കൂലി കൊടുത്ത് കൊയ്യുന്ന കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഇഷ്ടംപോലെ തൊഴിലാളികൾ കിട്ടുമായിരുന്നു. അന്ന് ലാഭകരമായിരുന്നു. ഇന്നിപ്പോൾ ലാഭകരമല്ല.
1: ഇപ്പോൾ ഹൈ റേഞ്ചിൽ അത്ര പരിചിതമല്ലാത്തൊരു കൃഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നെൽകൃഷി. അതിൻ്റെ ആ രീതികൾ എന്ത് പറഞ്ഞുതരാമോ?
2: നെല്ലുകൃഷി ഈ നഷ്ടമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഈ കൂലി ചെലവ്, പിന്നെ തൊഴിലാളികളെ കിട്ടാനില്ല, കണ്ടം നടാൻ അറിയുന്ന പെണ്ണുങ്ങളില്ല, അതിൻ്റെ കാടുപറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടം നിലമൊരുക്കുക എന്നൊരു പരിപാടിയുണ്ട് കൃഷിക്ക് മുൻപായിട്ട് നിലമൊരുക്കുക.
1: അതേത് മാസമാണ്?
2: അത് 2 കൃഷിയാണ് ഇവിടെ ചെയ്തു വന്നിരുന്നത്. 6-6 മാസം പ്രായം, 6 മാസം മൂപ്പുള്ള നെല്ലായിരുന്നു ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം രണ്ട് കൃഷിയാണ് പുഞ്ചയും കന്നിയും. കന്നി കൃഷി ജൂൺ മാസത്തിൽ ആരംഭിച്ച് 6 മാസം കൊണ്ട് വിളവെടുത്ത് 1 മാസം കണ്ടം ഫ്രീ ആയി വിട്ടതിന് ശേഷം വീണ്ടും അത് ആരംഭിച്ച് പുഞ്ചകൃഷി. അത് മാർച്ച് ഏപ്രിൽ കൊയ്യുന്ന രീതിയിൽ അപ്പോഴേക്കും ഈ ജലസേചന സൗകര്യം വളരെ കുറവുള്ള നാടാണിത്. ചുരുക്കം ചില ആളുകൾ മാത്രം കുളം കുത്തി. എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ പഴയ രീതി നാട്ടിൽ നിന്ന് കണ്ട് എൻ്റെ അപ്പച്ചനായിട്ട് ആരംഭിച്ച് തിലാവ് വെച്ച് തേകുകയായിരുന്നു. തിലാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിർമ്മിത യന്ത്രമാണ്. അത് വെച്ച് തേകി ആണ് കണ്ടം നനച്ചുകൊണ്ട് പുഞ്ചകൃഷി വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ മോട്ടോർ സംവിധാനങ്ങളെല്ലാം വന്നു, ഡീസൽ എഞ്ചിൻ വെച്ച്. ആ ഡീസൽ എഞ്ചിൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്.
1: അന്നത്തെ കാലത്ത് യന്ത്ര സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നല്ലോ ഈ കൃഷിക്കൊക്കെ.
2: യാതൊരുവിധ യന്ത്രങ്ങളും ഇല്ലായിരുന്നു എൻ്റെ അന്ന് ചെറുപ്പത്തിൽ. യാതൊരുവിധ യന്ത്രങ്ങളും ഇല്ലായിരുന്നു. സമീപകാലത്താണ് നമ്മുടെ കാർഷിക രംഗത്ത് സർക്കാരിൻ്റെ പ്രസ്ഥാനം അത്താണിയിൽ ആലുവയ്ക്കടുത്ത് അത്താണിയിൽ പ്രവർത്തിക്കുന്ന കാംഗോ എന്ന് പറയാം കമ്പനിയിൽ നിന്ന് ടില്ലർ ഉൽപ്പാദിപ്പിക്കുകയും ഇപ്പോൾ വ്യാപകമായി ടില്ലർ ട്രാക്ടറെ നമ്മുടെ പാടങ്ങളിലൊന്നും ഒരു ഈ പ്രദേശ ഹൈ റേഞ്ചിലെ പ്രദേശങ്ങളിൽ ട്രാക്ടർ അത്ര വിജയകരമല്ല, തോഴൽ പാടങ്ങളായതുകൊണ്ട്. അപ്പം ടില്ലർ കനം കുറഞ്ഞ വണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ടില്ലർ വാങ്ങി വർഷങ്ങളോളം ടില്ലർ ഉപയോഗിക്കുകയും മറ്റുള്ളവരുടെ പാടത്ത് ഒഴുതു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്.
1: ഈ അരിവിളംചാൽ എന്ന പേര് തന്നെ അരി വിളയുന്ന നാടെന്നാണെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ?
2: അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. കാരണം ഇവിടെ അടുത്ത് മുട്ടുകാട് പാടം കഴിഞ്ഞാൽ അരിവിളംചാൽ പാടമാണ്. ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ദൂരത്തിൽ പാടമായിരുന്നു. ഇന്ന് അതിൻ്റെ പകുതിയോളം ഉള്ളൂ. ബാക്കി എല്ലാ വേലം കൃഷിയും മറ്റു കൃഷികളുമായി പാടം നികത്തി കളഞ്ഞു. എങ്കിലും ഏറ്റവും വലിയ പാടശേഖരമായിരുന്നു മുട്ടുകാട് പാടം കഴിഞ്ഞാൽ. ഇവിടെ അടുത്തുള്ളതിൽ ഏറ്റവും വലിയ പാടശേഖരമായിരുന്നു അരിവിളംചാൽ പാടം.
1: അങ്ങനെ ജലലഭ്യത കുറവുള്ള ഈ സ്ഥലത്ത് എങ്ങനെ ഈ 2 കൃഷി നടക്കുമായിരുന്നു വർഷത്തിൽ?
2: പകുതി പാടങ്ങൾ ജലലഭ്യമല്ലായിരുന്നു. അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഈ ഉറവ ചാലൊന്ന് നോക്കി കുളം കുത്തുകയും മോട്ടോർ സെറ്റ് ചെയ്യുകയും അത് ആരംഭത്തിലെല്ലാം തിലാവ് വെച്ച് തേകി ആണ് കൃഷി വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 2 കൃഷി പകുതി കണ്ടങ്ങളും ചെയ്യാതെ കിടക്കുമായിരുന്നു. അവിടെ കാലി വളക്കൽ അല്ലെങ്കിൽ പയർ കൃഷി അങ്ങനെ എന്തെങ്കിലും ഒരു കൊണ്ടക്കൃഷി പോലെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമായിരുന്നു. അത്രയും മാത്രമാണ്. അപ്പോൾ ചാല് നിരയിലുള്ള കണ്ടങ്ങൾ മാത്രമാണ് രണ്ടാം കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
1: ഈ നെൽകൃഷിക്ക് വളപ്രയോഗം എങ്ങനെയാണ്?
2: വളപ്രയോഗം നമ്മൾ ഞാറ്റടികൾ തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. 45 ദിവസം മുതൽ 50 ദിവസം ആകുമ്പോഴത്തേനും പറിച്ചു നടുക എന്നുള്ള രീതിയാണ് നമ്മുടെ നാട്ടിൽ വിജയകരം. കാരണം ഇവിടുത്തെ പാടത്തിൻ്റെയും ഭൂപ്രകൃതി അനുസരിച്ച് വിതയോ മറ്റു രീതികളോ നുള്ളു വിത്ത് വയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അത് വിജയിപ്പിക്കാൻ എടുക്കാൻ പാടാണ്. അപ്പോൾ പറിച്ച നടിയിൽ ഞാറ്റടി തയ്യാറാക്കി 45 ദിവസം കഴിയുമ്പോൾ കണ്ടം ഉഴുത് റെഡിയാക്കി പറിച്ചു നടുന്ന പെൺതൊഴിലാളികളാണ് അത് ചെയ്യുന്നത്. പറിച്ച നടിയിലാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം ചെയ്യുന്ന രീതി. അത് പറിച്ചു നട്ട് ഒരു പ്രാവശ്യം വിത്ത് പാകി ഞാറ്റടി തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം പറ്റംപോസ് പോലെയുള്ള വളങ്ങൾ രാസവളം ഒരല്പം പ്രയോഗിക്കും. അത് കഴിഞ്ഞ് പറിച്ചു നട്ട് ഒരു 15 ദിവസം ആകുമ്പോഴത്തേനും പുതിയ വേരെടുക്കും. ആ വേരെടുക്കുന്ന സമയത്ത് വീണ്ടും പറ്റംപോസോ യൂറിയ പോലെയുള്ള വളങ്ങൾ വീണ്ടും അത് കതിരാകുന്ന ഏതാണ്ട് ഒരു 90 ദിവസം 3 മാസം 3.5 മാസം പ്രായമാകുമ്പോഴത്തേനും ഒരു വളപ്രയോഗം. അങ്ങനെ 3 വളം വരെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് കണ്ടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വളപ്രയോഗം സൂക്ഷിച്ച് ചെയ്യേണ്ടതുണ്ട്. ചാല് നിരകളിൽ തോഴൽ കണ്ടങ്ങളിൽ അമിതമായ വളപ്രയോഗം പാടില്ല. ഈ നെല്ല് മുഴുവൻ അടിഞ്ഞു പോകും ഓവർ വളം ചെയ്ത് കഴിഞ്ഞാൽ.
1: ഈ ജൈവവളങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ?
2: ചാണകവും ചവറും വിട്ട് പൂട്ടുമായിരുന്നു നേരത്തെ ആരംഭകാലത്തിൽ. പറമ്പിൽ നിന്ന് മരം വെട്ടി ചവറ് കൊണ്ടുവന്ന ആവശ്യം പോലെ ചവറ്, പിന്നെ തൊഴുത്തിൽ എല്ലാ വീടുകളിലും തന്നെ കന്നാലി കാണും. പോത്തും ഈ കണ്ടത്തിലേക്ക് ആവശ്യമായ പോത്ത്, ഉഴവിനാവശ്യമായ പോത്ത്, പിന്നെ കറവയ്ക്ക് ആവശ്യമായ പശുക്കൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാണകം കണ്ടത്തിൽ ഉപയോഗിക്കുമായിരുന്നു. ചവറും ചാണകമായിരുന്നു മെയിനായ അടിസ്ഥാന വളം. നെല്ലിന് ഏറ്റവും പ്രധാനവുമാണത്.
1: അന്ന് പ്രധാനപ്പെട്ട രോഗബാധകൾ ഏതൊക്കെയായിരുന്നു നെല്ലിനെ ബാധിച്ചിരുന്നത്?
2: നെല്ലിനെ ബാധിക്കുന്നത് മൂഞ്ഞ എന്ന് പറയുന്ന ഒരു ഒരു കീടമുണ്ട്, പിന്നെ ഇലചുരുട്ടിപ്പുഴു, പിന്നീട് വരുന്നത് നരപുഴു എന്നാണ് അന്ന് വന്നത്. കാരണവന്മാർ പറഞ്ഞിരുന്നത് ഈ നെല്ലിൻ്റെ ഒരു 45-50 ദിവസമായി പറിച്ചു നട്ട് പുതിയ വേരെടുത്ത് പുതിയ കൂമ്പ് വരുന്ന സമയത്ത് ഇതിൻ്റെ നീരൂറ്റി കുടിച്ച് ഈ ഇലകളെ വെളുപ്പിച്ച് കളയും. അത് നരപുഴു എന്നാണ് അതിനറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിന് കീടനാശിനി പ്രയോഗം തന്നെ നടക്കത്തുള്ളൂ. അന്ന് കാലത്തൊക്കെ എക്കാലിക്സ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ന മരുന്നുകൾ കിട്ടാനുമില്ല, ബാൻ ചെയ്ത് പോയിട്ടുമുണ്ട്. പനാമർ, ഇൻഡ്രീൻ എന്നൊക്കെ പറയുന്ന കടുപ്പമേറിയ മരുന്ന്, അതെല്ലാം അന്ന് കാലത്ത് പമ്പിന് സ്പ്രേ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ.
1: ഇപ്പോൾ ഈ തൊഴിലാളി ക്ഷാമം മാത്രമാണോ ഇപ്പോൾ നെൽകൃഷി കുറയാനുണ്ടായൊരു കാരണം?
2: നെൽകൃഷി കുറയാനുള്ള കാരണം തൊഴിലാളി ക്ഷാമം, ഒന്ന്, പണിയറിയുന്ന ഇതിൻ്റെ വിദഗ്ധമായ തൊഴിലറിയുന്ന ആളുകളെ കിട്ടാനില്ല. രണ്ട്, ലാഭകരമല്ല ഇന്നത്തെ അരിവില വെച്ചിട്ട് നമുക്ക് നെല്ലിന് ആ വില കിട്ടുന്നില്ല. നെല്ല് കുത്തി അരി കൊടുക്കാമെന്ന് വെച്ചാലും മാർക്കറ്റിലെ അരിയുമായിട്ട് നമ്മുടെ അരി പിടിച്ചു നിൽക്കില്ല. നമ്മളൊരിക്കലും അരി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 55 രൂപ നിറബറ പോലെ അല്ലെങ്കിൽ സദ്യ പോലത്തെ ഓരോ ബ്രാൻഡിൽ ഇറക്കുന്ന നെല്ല് അത് ഈ ഫാർഗോയിലിംഗ് രീതിയിൽ കുത്തി പുറത്ത് വരുന്നതുകൊണ്ട് ആളുകൾക്ക് അതിനോടാണ് താല്പര്യം. നമ്മുടെ നെല്ല് കുത്തി പാറ്റി തന്നെയല്ല, ഒരു ഏക്കർ നിലത്തിൽ നെല്ലുണ്ടായാൽ ആ നെല്ല് പാറ്റി അതിൻ്റെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള നടപടി പോലും ഇന്ന് എളുപ്പമല്ല, ലാഭകരമല്ല. അതാണ് ലാഭകരമല്ല എന്നുള്ളതാണ് കൃഷി നടത്തി നിന്ന് പോകാനുള്ള ഏക കാരണം.
1: ഈ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ലാഭകരമല്ല.
2: യന്ത്രം നമ്മുടെ നാട്ടിൽ ഓരോ ഓരോ പ്രദേശത്തിനനുസരിച്ചാണ്. ഞാനിതിനെക്കുറിച്ചെല്ലാം നാടുകളിക്കിടയും തമിഴ്നാട് മറ്റ് സമതലങ്ങളിലുള്ള നമ്മുടെ തന്നെ നാട്ടും പ്രദേശത്തും നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നടിയൽ യന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു യന്ത്രമുണ്ട്, ഞാറ്റടി തയ്യാറായതിന് പ്രത്യേകം നെല്ല് മെഷീൻ വെച്ച് ഉപയോഗിക്കുന്നത്. നമ്മുടെ പാടത്ത് അത് വിജയമല്ല. അതുപോലെ കൊയ്ത്തന്ത്രം, കൊയ്ത്തന്ത്രം ഹെവി ആയി തമിഴ്നാട്ടിലെ പോലെയും കുട്ടനാട് പ്രദേശത്തെ പോലെയുള്ള കൊയ്ത്തന്ത്രം നമ്മുടെ ഈ ഒന്ന് പാടം ഒരു കണ്ടത്തിൽ നിന്ന് ഒരു കണ്ടത്തിലേക്കുള്ള പൊക്കത്താഴ്ച, ഇതൊരു വലിയ ഇതൊക്കെ കയറി ഇറങ്ങുക. പിന്നെ ഭൂപ്രകൃതി ഒരു പ്രശ്നമാണ്. പിന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം, ഈ ചെളിക്കണ്ടം മുട്ടിന് മേളിൽ താഴുന്ന കണ്ടങ്ങളാണ്, ഒരിക്കലും ഇത് ഡ്രൈ ആകില്ല. തമിഴ്നാട്ടിലും നമ്മുടെ ലോറേഞ്ചിലും ഒക്കെയുള്ള പാടത്ത് കൊയ്യാറാകുമ്പോഴത്തേനും കണ്ടം ഡ്രൈ ആക്കിയെടുക്കും, ഉണക്കിയെടുക്കും. അപ്പോൾ ഈ വാഹനത്തിന് നിസ്സാരമായി കിടക്കാൻ ഒരു വരമ്പേ നിന്ന് ഒരു വരമ്പയിലേക്ക് കിടക്കുന്ന അടുത്ത കണ്ടത്തിലേക്ക് കിടക്കുന്നതിന് തടസ്സവുമില്ല. ഇത് ഒരു കണ്ടത്തിൽ നിന്ന് ഒരു കണ്ടത്തിലേക്ക് 5 അടി വരെ പോയി ഉയരത്തിൽ കട്ടിങ്ങാണ്, വരമ്പ് കയറി ഇറങ്ങണം. അപ്പോൾ ഈ വാഹനം പറ്റത്തില്ല. താഴ്ച അധികം ഉള്ളതുകൊണ്ട് ഒരുതരം നടിയിലന്ത്രം പോലെയുള്ള യന്ത്രങ്ങളൊന്നും വിജയിപ്പിക്കാനും പാടാണ്.
1: എത്ര വർഷമായി കാണും ഈ അരുവിളഞ്ചാലിലൊക്കെ ഈ നെൽകൃഷി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട്?
2: ഒരു 15-20 വർഷത്തിന് ആയിട്ടുള്ളൂ. അതിന് മുൻപ് വരെ അരുവിളഞ്ചാൽ പാടം സമൃദ്ധമായി നെല്ല് വിളയുന്ന പാടങ്ങളും അതുപോലെ ആളുകൾ കൃഷി ചെയ്തിരുന്നു, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഒരു 20 കൊല്ലത്തെ താഴെ ആയുള്ളൂ പൂർണ്ണമായും കുറഞ്ഞു കുറഞ്ഞു വരാനാണ് സാഹചര്യം ഉണ്ടായിട്ട്.
1: ഒരു തികച്ചും ഒരു കാർഷിക ഗ്രാമമാണ് ഈ അരുവിളഞ്ചാല്.
2: കൃഷിയല്ലാതെ മറ്റൊരു മാർഗവും. ഇപ്പൊ ഈ പുതിയ തലമുറ ഈ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് പഠിച്ചിറങ്ങിയ പിള്ളേർ വിദേശത്ത് പോവുകയും മറ്റു സർക്കാർ ജോലിക്കാരെന്ന് പറയുന്നത് നാമമാത്രമായ ആളുകളേ ഉള്ളൂ. ഈ PSC പ്രശ്നമുണ്ട്, പിന്നെ ഈ തൊഴിൽ യാത്ര, PSC പോലുള്ള പരീക്ഷ എഴുതി അതിൽ നിന്ന് കടന്നെടുക്കാനോ, അങ്ങനെ ഒരു ഒരു സംസ്കാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറവാണ്.
1: ഈ കുരുമുളക് കൃഷി എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ?
2: കുരുമുളക് കൃഷിയും

0: വെള്ളച്ചാട്ടം വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഏക്കർ, ഇപ്പോൾ അഞ്ചോ ആറോ ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അഞ്ചോ ആറോ ഏക്കറിനകത്ത് ഒരു 100 or 200 crore മിച്ചം വരികയും ബാക്കിയുള്ളത് 3, 4, 5 ദിവസം ഒരു 15 ദിവസത്തിനകത്ത് നശിച്ചു പോകുന്നു എന്ന സാഹചര്യമുണ്ട്. നമ്മളൊരു രോഗം അറിഞ്ഞ് ചികിത്സയ്ക്ക് പോകുന്ന സമയത്തിനുള്ളിൽ കൊടി പോയിരിക്കും. രണ്ടാമത് ആ പറമ്പിൽ ആവർത്തന കൃഷി, ഏലം പോലെ കപ്പ പോലെയോ ഈ നെല്ല് പോലെയോ ആവർത്തന കൃഷി ചെയ്യാവുന്നൊരു സാഹചര്യമില്ല. പിന്നെ കാലാവസ്ഥ മാറ്റം, കാലാവസ്ഥയുടെ വ്യതിയാനം കൊടികൃഷിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്.
1: കൊടികൃഷി ഇത്ര രോഗങ്ങളുള്ളപ്പോഴും ഇത് ലാഭകരമാണോ?
0: ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഒന്നിച്ച് നമുക്കൊരു ആദായം കിട്ടുന്നു. ആ ഒരു വർഷക്കാലം ഇനി അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ജീവിച്ച് വന്നതിൻ്റെ കടബാധ്യതകളോ എല്ലാം ഒറ്റയടിക്കുക എന്തെങ്കിലുമൊക്കെ പുരോഗമന പ്രവർത്തനം ചെയ്യുന്നതിനും നമുക്ക് ഒന്നിച്ചൊരു പൈസ കിട്ടുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ കുരുമുളകിന് ന്യായമായ വിലയുണ്ട്, പക്ഷേ അന്നേരം കുരുമുളക് എല്ലാ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏലം കൃഷിയിലാണ് നമ്മുടെ പ്രദേശം ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്.
1: ഈ ഏലത്തിന് ഇടവേളയായിട്ട് ഈ കുരുമുളക് കൃഷി ചെയ്യാൻ കഴിയുമോ?
0: മരത്തെ കൂടി പൊടി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വിജയമാണ്. മരത്തേൽ വൻ മരത്തേലും അല്ലാതെ മുരിക്ക് നട്ട് പഴയ പോലെ മുഴുവൻ ഒന്നടവിട്ട ഒന്നടവിട്ട കൃഷി എളുപ്പമല്ല. ഏലത്തിലെ ഏലത്തിൻ്റെ പണിയല്ല കൊടിക്കുള്ള പണി, ഇത് രണ്ടിനും രണ്ട് കൃഷി രീതി ആയതുകൊണ്ട് തന്നെ എളുപ്പമല്ല. എന്നാൽ മരത്തേൽ ഇട്ടു, അത് മരത്തേൽ കയറി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മരത്തേൽ അത് സുലഭമായിട്ട് ഇങ്ങനെ ഒരു 15 or 20 years സമൃദ്ധമായിട്ട് ആദായം കിട്ടത്തക്ക രീതിയിൽ കൊടി വളരുന്നുമുണ്ട്.
1: കുരുമുളക് തൈ നട്ടാൽ എത്ര വർഷം വേണം അതൊരു വിളവിലേക്ക് എത്താനായിട്ട്?
0: കൊടിത്തോട്ടം മാത്രമായി നട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം നമുക്ക് ഒരു ചെലവ് കാശ് എന്ന രീതിയിൽ, സമ്പാദ്യത്തിനോ അല്ലെങ്കിൽ ഒരു വലിയ ഇത് കിട്ടത്തില്ല, എന്നാലും 3 കൊല്ലം നമുക്ക് ചെലവ് കാശ്, അത് നട്ടുപിടിപ്പിച്ചതിൻ്റെ ഒരു ചെലവ് കാശ് കിട്ടും. 3 വർഷം ഏറ്റവും കുറഞ്ഞത് 3 വർഷം എടുക്കും. 3 വർഷത്തിന് മുമ്പ് ഒരാദായവും കിട്ടത്തില്ല.
1: എത്ര വർഷം വരെ ഇതിനൊരു ആയുസ്സുണ്ട് ഒരു കുരുമുളക് ചെടിക്ക്?
0: കുരുമുളക് ചെടിയുടെ സ്വഭാവം അനുസരിച്ച് പലതരം വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ പുതിയ നൂതനമായ മാർഗങ്ങളെല്ലാം കാർഷിക സർവകലാശാലയെല്ലാം പുതിയ കൊടികൾ ഇറക്കിയിട്ടുണ്ട്, ഇറക്കുന്നുമുണ്ട്. പല സ്ഥലത്തും അത് വിജയമാണ്. നമുക്ക് പണ്ട് കൊണ്ടായിരുന്ന കേടില്ലാത്തൊരു വർഗ്ഗം എന്ന് പറയുന്നത് കരിമുണ്ട. ഒരു 20 കൊല്ലം വരെയും തുടർച്ചയായിട്ട് ആദായം തരാൻ തക്ക ഒരു രീതിയാണ്. പിന്നെ വളരെ പെട്ടെന്ന് ആദായം തരികയും നന്നായി ആദായം തരികയും നന്നായി പിടിച്ചു വരികയും ചെയ്യുന്ന ഇവിടെയൊക്കെ പറയുന്ന ചെങ്കന്നൂർ എന്ന് പറയുന്ന ചില നാട്ടിലൊക്കെ കുതിരവാലി അങ്ങനെയൊക്കെ പല പേരിൽ അതേ കൊടി തന്നെ അറിയപ്പെടുന്നുണ്ട്. ചെങ്കന്നൂർ എന്ന് പറയുന്ന കൊടിയാണ് വളരെ പെട്ടെന്ന് മരത്തേൽ പൊതിഞ്ഞ് കയറി നന്നായിട്ടാവുകയും പക്ഷേ അതൊരു 15 കൊല്ലം കൊണ്ട് 3-4 ആദായം കഴിയുമ്പോൾ നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെ 1 or 1 crore എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ 1 or 7 crore വരെ എങ്ങാണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങുകയോ നടുകയോ ചെയ്യുന്നില്ല. ഈ കൃഷി ആപ്പീസ് വഴി കുറേ വിത്തുകളൊക്കെ തൈകളൊക്കെ എല്ലാ കാലത്തും ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇറക്കും, കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ട്. അതിൽ കരിമുണ്ട ഭയങ്കര വിജയമാണ്. മരത്തെ കയറി ഒരു 25 കൊല്ലം വരെയും വേണമെങ്കിൽ സംരക്ഷണം നല്ലതാണെങ്കിൽ കരിമുണ്ട കാച്ചു കിട്ടും.
1: അതോടൊപ്പം തന്നെ ഏലമാണ് പ്രധാനപ്പെട്ട കൃഷി. ഏതിനും ഏലമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്?
0: ഇപ്പോൾ ഈ കഴിഞ്ഞ 20 കൊല്ലത്തോടടുപ്പിച്ച് ഞർലാനി എന്ന് പറയുന്ന ഏലത്തിനാണ് ഏറ്റവും ഡിമാൻഡും. ഏലക്കാ പിടിച്ചു വരാനും ഏല രോഗപ്രതിരോധ ശേഷിയും മറ്റു കാര്യങ്ങളും കൃഷിക്കാരന് ഏറ്റവും പെട്ടെന്ന് ആദായത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഞർലാനിയാണ് ഇവിടെ വിജയകരമായി കണ്ടുപോയുന്നത്. ഒരുപാട് ഐറ്റം വലയെടുത്തുകൊണ്ട് ഓരോ കൃഷിക്കാരൻ തനതായി കണ്ടെത്തിയ ഒത്തിരി ഒത്തിരി ഏല ഐറ്റമുണ്ട്. പക്ഷേ ഞർലാനിയെ കിടപിടിക്കുന്ന ഒരു ഏല ഉള്ളതായിട്ട് എളുപ്പമല്ല.
1: ചേട്ടൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഇവിടെ ഏതിനും ഏലമായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്?
0: ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏലം എന്ന് പറയുന്നത് നാടൻ ഏലം എന്ന് പറഞ്ഞിട്ട് നിലത്ത് പറ്റിക്കിടക്കുന്ന ചരങ്ങളുള്ള ഒരൈറ്റവും വൾക്കമൈസൂർ എന്ന് പറയുന്ന പൊങ്ങി വളഞ്ഞ് ഈ ഞർലാനിയുടെ തനി സ്വഭാവം കാണിക്കുന്ന വൾക്കമൈസൂറും ആ രണ്ടാനം ഏലം മാത്രമാണ് എരുളഞ്ചാല് പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത്. നാടൻ ഏലം അത് ഒരു 3 rounds കായെടുക്കാൻ കഴിയും. അന്നേരത്തേക്ക് അത് പൂർണ്ണമായും ആ വർഷത്തെ ആദായം തീരും. കൃഷി രീതിമായ രീതിയിലായിരുന്നു, ഇത്രയും സങ്കീർണമായ ജോലി അതിന് ആവശ്യമില്ല. പക്ഷെ അതെല്ലാം പൂർണ്ണമായി നാട്ടിൽ നിന്ന് പോയി. ഞർലാനിയിൽ മാത്രം ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
1: ഈ അന്നത്തെ കാലത്ത് ഇതുപോലെ ഈ രോഗ കീടബാധകളൊക്കെ ഏലത്തെ ബാധിച്ചിരുന്നോ?
0: ഇത്രയുമില്ല. ഇതിന് ഇന്നിപ്പോൾ ഏറ്റവും കുറഞ്ഞത് 12 months 12 മരുന്നെങ്കിലും അടിക്കണം. 12 കൂടുതൽ ഒരു 17 മരുന്നടിക്കുന്ന എസ്റ്റേറ്റ് തോട്ടങ്ങളും ചെറുകിട കൃഷിക്കാരുമുണ്ട്. അതനുസരിച്ച് ആദായവും വർദ്ധിക്കുന്നുണ്ട്. 12 എന്ന് ഉദ്ദേശിക്കുന്നത് 12 months ഒരു മാസത്തിൽ ഒരു മരുന്ന്. അത് 22-ാമത്തെ ദിവസത്തേക്ക് കുറച്ച് കൊണ്ടുവരുമ്പോൾ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് 17 വരെ മരുന്നടിക്കുന്നവരുണ്ട്. അങ്ങനെ അടിക്കുന്നത് ഗുണകരവുമാണ്.
1: കൃഷി ചെലവുകൾ ഉയരില്ലേ?
0: കൃഷി ചെലവ് ഉയരും, അന്നേരം ആദായം കൂടും. അന്നേരം ആദായം കൂടും. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പച്ചനൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് കുറ്റിപ്പമ്പ് എന്ന് പറയുന്ന നമ്മൾ പുറത്തിട്ടാട്ടുന്ന പുറത്ത് വെച്ച് വരുന്ന ഒരു 15 liters വെള്ളം കൊള്ളുന്ന ആ പമ്പിന് 3 or 4 times മരുന്നടിക്കാറുള്ളൂ ഒരു വർഷത്തിൽ 4 times മരുന്നടിക്കാറുള്ളൂ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മരുന്ന് കടയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിലോ മനുഷ്യനെ മെഡിക്കൽ സ്റ്റോറിലുള്ളവരെക്കാൾ കൂടുതൽ മരുന്ന് കടകളിലുണ്ട്.

0: പല ആവശ്യങ്ങൾക്കും ഓരോ കീടത്തിനും സ്പെസിഫിക് ആയിട്ട് അതിനെ മാത്രം നശിപ്പിക്കുന്ന മരുന്ന് വരെ ഇന്ന് കാലത്തുണ്ട്, ഇന്ന് ഇന്ന് മാർക്കറ്റിൽ കിട്ടും.
1: ഇപ്പോൾ ഞെല്ലാണി ഇലയാണല്ലോ ഇവിടെ കൂടുതലുള്ളത്, അതിൻ്റെ ഒരു കൃഷിരീതി എങ്ങനെയാണ്? അതായത് ഏത് മാസത്തിലാണ് എൻ്റെ തൈ നടുന്നത്, എത്ര മാസം കൊണ്ട് അത് വിളവിലേക്ക് എത്തും?
0: ശരിക്കും ജൂൺ ജൂലൈ മാസത്തിലാണ് പുതിയ തൈ വയ്ക്കേണ്ടത്. അത് കൃത്യം 12-ാമത്തെ മാസം, നല്ല പരിചരണം ഉണ്ടെങ്കിൽ 12-ാമത്തെ മാസം നമ്മൾ അന്ന് വരെ മുടക്കിയ പൈസ അയാളത്തിൽ നിന്ന് കിട്ടും. അതിനും തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്വഭാവം, എങ്ങോട്ട് ചെരുവ്, ഭൂമിയുടെ ചെരുവ്, ജലലഭ്യത, ഈ മണ്ണിൻ്റെ സ്വഭാവം, നല്ല കറുത്ത മണ്ണും വളക്കൂറുള്ള മണ്ണിനകത്ത് കൃത്യം 12-ാമത്തെ മാസം ആ ചെടി നട്ടുപിടിപ്പിച്ച ഒരു ഒരു 60 രൂപയ്ക്ക് ഒരു ഒരു തട്ട, ഒരു തട്ട എന്നാണല്ലോ പറയുന്നത്, ഒരു ചിമ്പ് മേടിച്ച് നട്ട് കഴിഞ്ഞാൽ 60 രൂപയ്ക്ക് മുതൽ 120 രൂപ വരെ ഏലക്കാ വിലയുടെ അനുസരിച്ചാണ് ഇത് വിത്തിന് വില. അപ്പം ഇപ്പോൾ ഈ വർഷമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപ വരെ ഒരു ഒരു ഒരു ഒരു ചിമ്പിന് വില വന്നിട്ടുണ്ട്. അന്നേരം ഏലക്കാ വില മാർക്കറ്റിൽ എങ്ങനെ നിൽക്കുന്നു, ഒരു ഒരു 600 രൂപ 700 രൂപ ഉള്ളെങ്കിൽ ഒരു 50 രൂപയ്ക്ക് താഴെ ഒരു തട്ട കിട്ടും, കിട്ടിയ കാലമുണ്ട്. അതാണെങ്കിൽ ആ തട്ടയാണെങ്കിൽ പോലും ഒരു തട്ട വെച്ചാൽ കൃത്യം 12-ാമത്തെ മാസം നമുക്ക് നല്ല പരിചരണം കൊടുത്താൽ 12-ാമത്തെ മാസം ചെലവ് കാശ് ആ ചെടിയിൽ നിന്ന് കിട്ടും.
1: നന്നായി പരിപാലിക്കുന്ന ഒരു ഏലച്ചെടി എത്ര വർഷം നമുക്ക് വിളവ് തരും?
0: ഏലച്ചെടി എത്ര വർഷം, ഏലച്ചെടിയിൽ മാത്രം നമുക്ക് ഒരിക്കൽ പോലും അതിൻ്റെ ആയുസ് കണക്കൂട്ടാൻ പറ്റില്ല. ഒരിക്കൽ പോലും ഒരു പുരുഷായുസ് വരെ വേണമെങ്കിൽ നമുക്ക്, കാരണം കൃത്യം 12 മാസമേ 12 മാസം മുതൽ 14 മാസം 15 മാസമേ ഒരു ഒരു ഏലത്തിന് ആയുസുള്ളൂ, ഒരു ചിമ്പിന്. അപ്പോഴേക്കും അതിൽ നിന്ന് 4-5 ചെനപ്പ് പൊട്ടി വേറെ ഉണ്ടായിരിക്കും, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് ഈ മൊസൈക്ക് പോലെയുള്ള വെട്ടിക്കളയേണ്ട രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന് മാത്രമാണ് ഇപ്പോൾ ഒരു ഏലത്തിനൊരു മരുന്ന് കണ്ടുപിടിക്കാത്ത സംവിധാനമുള്ളൂ. ഇപ്പോൾ ഏലത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അഴുകൽ രോഗമാണ് മഴക്കാലത്ത് ഇളം കായ്കൾ മുഴുവൻ അഴുകിപ്പോകുന്ന ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത്. ആ രോഗം പോലും പിറ്റേ വർഷം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ നന്നായി സംരക്ഷിച്ചാൽ, നല്ല പരിചരണം കൊടുത്ത് നല്ല അതിന് പറ്റുന്ന കുമിൾനാശിനികളെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏലത്തിന് ഒരിക്കലും ആയുസ് തീരുന്നില്ല, ഏലത്തിന് ഒരിക്കലും ആയുസ് തീരുന്നില്ല. ഇതിൻ്റെ ആവർത്തനം ഒരു ചിമ്പ് നഷ്ടപ്പെടുമ്പോഴേക്കും വേറെ 4 ചിമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ എസ്റ്റേറ്റുകാരല്ല ഇപ്പോൾ റീപ്ലാന്റ് എന്നുള്ള അവസ്ഥയെ അതിനോട് ശ്രദ്ധിക്കുന്നില്ല. മറ്റേ ഒരു 15 കൊല്ലം ആകുമ്പോഴത്തേനും ആളുകൾ എല്ലാം വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് പുനഃകൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിയുമെങ്കിൽ ഇത് നിരന്ന് പോകുന്ന സമയത്ത്, ഏലം ചുവട് തിരിഞ്ഞ് ചുവട് തിരിഞ്ഞ് പോകുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ തൂമ്പയോ കാലഭാഗമോ അതുപോലെ സാധനം വെച്ചിട്ട് അതിൻ്റെ പഴയ കിഴങ്ങ്, 2 കൊല്ലം മുമ്പ് വരെയുള്ള കിഴങ്ങ് കുത്തിക്കളഞ്ഞ് അതിനകത്ത് വളമിട്ട് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും പുതിയ ചെടിയായി മാറും. ഓരോ കൊല്ലവും ഓരോ പുതിയ ഒരു ഒരു ചിമ്പ് നഷ്ടപ്പെടുമ്പോൾ 4 ചിമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിന് വേറെ ഉണ്ടാവും, ആ ചിമ്പിനെ ആയുസുള്ളൂ. അതുകൊണ്ട് ഒരു ഏലത്തിൻ്റെ ആയുസിനെ സംബന്ധിച്ചോ ആദായം തരുന്നതിനെ സംബന്ധിച്ചോ ഒരു പിന്നെ ഇതെല്ലാം കാരണവന്മാരുള്ള കാലം മുതലേ പറയും, ഏലം എല്ലാവരുമായിട്ടും ചേരൂല്ല എന്ന്. ഒട്ടും ആദായം തരാത്ത തോട്ടങ്ങളുമുണ്ട്, നമ്മളെ 10 കൊല്ലം ഒരാദായവും തരാത്ത തോട്ടം 11-ാമത്തെ കൊല്ലം ചിലപ്പം നമ്മളെ ചിന്തിക്കാത്ത പണക്കാരനാക്കുന്ന ഒരു കൃഷിയാണ് ഏലം.
1: ഇതിൻ്റെ ഒരു തണൽ ക്രമീകരണം എങ്ങനെയാണ്?
0: ഏലം തണലിൽ മാത്രം വളരുന്ന ഒരു സസ്യമാണ്. അതിന് ഏറ്റവും കുറഞ്ഞത് 40% ഷെയ്ഡെങ്കിലും, അതൊരു 25 അടിക്ക് മേളിൽ ഉയരത്തിൽ അടിക്കാടുകൾ ഉണ്ടാവാതിരിക്കുക, ഏലം മാത്രം അടിയിൽ നിൽക്കുകയും മരങ്ങളുടെ ഷെയ്ഡ് വെട്ടി ക്രമീകരിച്ച് 40% താഴെ ഷെയ്ഡിൽ ഏലം നിൽക്കുന്നത് ഒട്ടുപുചിതമല്ല, ഒട്ടുപുചിതമല്ല. ഏലത്തിൻ്റെ ഷെയ്ഡ് വേണം, അത് തണലിൽ വളരുന്ന മറ്റു മരത്തിൻ്റെ തണലിൽ വളരുന്ന ഒരു ചെടിയാണ്.
1: ഇത്തവണയൊക്കെ ഈ വേനൽ ഇച്ചിരി കടുത്തതാണ് ആയിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്?
0: പ്രതിരോധിച്ചത് ഇപ്പോൾ ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ താഴെയായുള്ള ആളുകൾ ഈ നീല നെറ്റ് കെട്ടി, ഷെയ്ഡ് കുറവുള്ള ഇടത്ത് നെറ്റ് കെട്ടി, അതൊരു പ്രത്യേക കൃഷി രീതിയാണ് അവിടുത്തെ ഏലത്തിൽ. അതന്നെ ഷെയ്ഡ് ക്രമീകരിക്കുന്നതിന് ഷെയ്ഡില്ലാത്തടത്തും നന്നായി, എനിക്ക് കുറച്ച് ഏലം ഈ പ്രാവശ്യം ഞാൻ പ്രത്യേകമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, ഒരു മരം പോലുമില്ല. പക്ഷേ 6 മാസത്തേക്ക് ഈ നെറ്റിൻ്റെ പച്ച നെറ്റിൻ്റെ അടിയിലാണ് ഷെയ്ഡിന് പകരം നെറ്റ് നിട്ടും. അപ്പോൾ അതിന് സൂര്യ ആവശ്യമായ മാത്രം സൂര്യപ്രകാശം കടത്തിവിടുകയും എയർ സർക്കുലേഷൻ കറക്റ്റാണ്, കീടബാധ കുറച്ച് കുറവുണ്ട്, മറ്റ് കീടങ്ങളൊന്നും അതിനകത്തേക്ക് പറന്നിറങ്ങില്ല. അത് നെറ്റ് കെട്ടുന്ന അങ്ങനെ ഏലത്തിന് തൊട്ടുമേളിലായിട്ട് ചെറിയ കുറ്റിക്കാലോ കമ്പൊക്കെ കെട്ടിയിട്ട് അല്ലെ അടുത്ത് നിൽക്കുന്ന മരത്തേലോട്ട് കയറ് വരച്ച് കെട്ടി അങ്ങനെ നമുക്ക് ക്രമീകരിക്കും. പിന്നെ നന, നനയല്ലാതെ ഏലത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഒരു 90 ദിവസം 3 മാസം ഏറ്റവും കൂടിയാൽ മഴയില്ലാതെ ഏലത്തിന് നിൽക്കാൻ കഴിയുള്ളൂ. അത് കുറ്റിച്ചെടിയാണ്, അത് ഏലത്തിന് പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട തൃണവർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഏലം എന്ന് പറയുന്നത്. അത് പുല്ല് പോലെ, അതിന് നാരുവേര് പടലങ്ങളാണ്, അതിന് ഒരുപാട് ആഴത്തിലേക്ക് വേര് പോകാൻ കഴിയത്തില്ല. വേരിനും ഈ പറയുന്ന ആരോഗ്യമുള്ള വേര്, മരത്തിൻ്റെ വേര് പോലെയുള്ള വേരല്ല, ഒറിജിനൽ പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഒരു വലിയ ചെടി.
1: ഈ നന ഒരുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്? കൈപിടിച്ചുള്ള നനയാണോ, എങ്ങനെയാണോ നന സംവിധാനം ഒരുക്കുന്നത്?
0: അത് വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച്, നമ്മുടെ പറമ്പിൽ വെള്ളത്തിൻ്റെ ലഭ്യത, സുലഭമായിട്ട് വെള്ളം കിട്ടുമെങ്കിൽ ഓസ് പിടിച്ച് നനയ്ക്കുന്നതിനോടാണ് എൻ്റെ യോജിപ്പും എനിക്ക് ഏറ്റവും തൃപ്തമായി തോന്നുന്നത്. ഏതെങ്കിലും ഉയർന്ന പ്രദേശത്ത്, ഇപ്പോൾ പറമ്പിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് ടാങ്കി കെട്ടിയിട്ട് അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് നേരിട്ടാണെങ്കിലും ഓസ് പിടിച്ച് നനയ്ക്കുക. വെള്ളം ലഭ്യത കുറവുള്ളയിടത്ത് നമുക്ക് ടാങ്കി കെട്ടിയിട്ട് ഇപ്പോൾ മൈക്രോ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഏലത്തിന് നാല് ചെടിയുടെ നടുക്ക് മൈക്രോ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷിക്കാർ ചെയ്യുന്നുണ്ട്. അതിന് വളരെ കുറച്ച് വെള്ളം മതി. അന്നേരം അത് മിസ്റ്റ് പോലെ മഞ്ഞായിട്ട് പെയ്യും. മറ്റു നമ്മൾ സുലഭമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ആവശ്യം പോലെ ഒഴിച്ച് പറമ്പ് നല്ല കുതിർത്ത് നനച്ച് ചെടിക്ക് ആവശ്യമായ ആഴ്ചയിൽ ഒരിക്കലും നന കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഒന്നര ദിവസം, രണ്ട് ദിവസത്തിനകത്ത് ഓരോ മണിക്കൂർ വെച്ച് മിസ്റ്റിട്ട് അത് ചെടിക്ക് ഭയങ്കര വിജയമാണ് അത്തരം നനകൾ. അല്ലാതെ ട്രിപ്പ് ഇറിഗേഷനോ മറ്റ് കൃഷികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ജലസേചനം ഏലത്തിന് എളുപ്പമല്ല. ഈ രണ്ട് രീതിയാണ്. അല്ലാതെ സ്പ്രിംഗ്ലർ നേരത്തെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏലത്തിന് മുകളിലൂടെ സ്പ്രിംഗ്ലർ ഉപയോഗിക്കും. ഒരു 25-30 ചെടി റൗണ്ടിൽ നനയാൻ പരുവത്തിന് സ്പ്രിംഗ്ലർ വലുത് വെച്ചിട്ട് അത് അത്ര ഈ വെള്ളം ഒന്ന് അധികം വേണം, രണ്ട് ഈ നമ്മുടെ തോട്ടത്തിലുള്ള മരത്തിൽ തട്ടിയിട്ട് എല്ലാ ഏലവും ഒരുപോലെ നനയില്ല. അതുകൊണ്ട് അത് അത്രയൊരു സക്സസ് അല്ല. പിന്നെ വെള്ളം സുലഭമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും ചെയ്യാം, അതും ചെയ്യാം, അതും ചിലവ് കുറവുണ്ട്.
1: ഏതാണ്ട് 5 പതിറ്റാണ്ടിലധികമായിട്ട് ഈ കാർഷിക സബ്സിഡി തുടരുകയാണ്. ഇതിൽ പൂർണ്ണമായും സംതൃപ്തനാണോ?
0: സംതൃപ്തനാണ്. കാരണം നമുക്ക് മറ്റൊരു തൊഴിലില്ല. നമ്മൾ വേറെ ഏതെങ്കിലും വിധത്തിലൊരു വരുമാനം നമുക്ക് കിട്ടാനില്ല, വരുമാനമില്ല. നമ്മുടെ ഏക വരുമാന മാർഗം കൃഷിയാണ്. അതിൽ നിന്ന് ഇതുവരെയും വളർന്നു വന്നു, രണ്ട് കുട്ടികളെ പഠിപ്പിച്ചു, രണ്ട് കുട്ടികളെ നല്ല വിധത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിഞ്ഞു. രണ്ടു പേർക്കും ഓരോ ചെറിയ ജോലി ജോലി അവർ ടെസ്റ്റ് എഴുതി, അല്ലെങ്കിൽ അതിൻ്റെ അവർക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടി, കുടുംബം നടന്നു പോകുന്നു. ഇത്രയും ഞങ്ങളുടെ ഒരു വലിയ ഫാമിലി ആയിരുന്നു. എല്ലാവരും തന്നെ വേറെ വേറെ മാറി, ചേട്ടന്മാരെല്ലാം വേറെ പോയി, അനിയന്മാർ വേറെ പോയി, ഞാൻ നറവാട്ടി നിൽക്കുന്ന ആളാണ്. ഞങ്ങളുടെ കുടുംബം ഒരു തൃപ്തമായിട്ടാണ് പോകുന്നത്. ഒരു സങ്കടം പറയാനോ, എന്നാൽ അമിതമായ ഒരു സമ്പത്ത്, അത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. അവനാ താഴെയും പോകത്തില്ല, മേളിലും പോകത്തില്ല. കൃഷിയോടനുബന്ധിച്ച് മറ്റേതെങ്കിലും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അതുപോലെ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവനൊരു ഇതൊരു സൈഡ് ബിസിനസ്, അല്ലെങ്കിൽ ജോലി ഒരു സൈഡ് ബിസിനസ്.
1: കാർഷിക ജീവനം ശ്രോതാക്കളുമായി ഇത്രയേറെ വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
2: സേനാപതി ഗ്രാമപഞ്ചായത്തിലെ അരുവിളംചാൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബാബു പുതുശ്ശേരിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കാർഷിക ജീവനം പരിപാടിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഗ്രാമ്പുവിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഔഷധ പെരുമയേറിയ സുഗന്ധ വിളകളിലൊന്നാണ് ഗ്രാമ്പു. സുഖകരമായ നറുമണമാണ് ഗ്രാമ്പുവിൻ്റേത്. ഗ്രാമ്പുവിനെ സുഗന്ധപൂരിതമാക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ്. ഗ്രാമ്പു മൊട്ടുകൾ ഉണക്കിയെടുത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഗ്രാമ്പു മൊട്ടിനു പുറമെ ഇല, കായ്, തൊലി, വേര് എന്നിവയും ഔഷധയോഗ്യമാണ്. ദേവപുഷ്പ, വരാള, ലവംഗ, ഭൃംഗം, ശ്രീപ്രസൂനകം എന്നീ പേരുകളിലാണ് ആയുർവേദത്തിൽ ഗ്രാമ്പുവിനെ അറിയുക. ഏറെ പോഷകപ്രദവും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയുമാണ് ഗ്രാമ്പു. അന്നജം, നാരുകൾ, മാംഗനീസ്, ജീവകം കെ, ജീവകം സി ഇവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകം സി ബലവും പ്രതിരോധ ശക്തിയും നൽകും. നാരുകളാകട്ടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും, ഒപ്പം കുടൽ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ്. പല്ലുവേദനയ്ക്കും ഉത്തമ ഔഷധമാണിത്. ബാക്ടീരിയയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗ്രാമ്പു ഗുണം ചെയ്യും. കൂടാതെ ഗ്രാമ്പുവിലെ യൂജിനോൾ ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്യുന്നു. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, പനി, അർശസ്, അർബുദം, വാദം, ദന്തരോഗങ്ങൾ, മോണരോഗം, വായ്പുണ്ണ്, മുണ്ടിനീര്, ഛർദി, വയറുവീർക്കൽ, തൊക്കു രോഗങ്ങൾ ഇവയുടെ ശമനത്തിനാണ് ആയുർവേദം കൂടുതലായും ഗ്രാമ്പുവിനെ ഉപയോഗിക്കുക. അരഗ്രാം ഗ്രാമ്പു പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് പനിയും ചുമയും അകറ്റി വിശപ്പുണ്ടാക്കും. ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഗ്രാമ്പു ചതച്ച് മോരിൽ കുറുക്കി മുണ്ടിനീരിൽ പുറമെ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും. 1 ഗ്രാം ഗ്രാമ്പു ചെറുതായി ചൂടാക്കി അല്പം ഉപ്പും ചേർത്ത് ചവച്ചിറക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കും. 1 ഗ്രാം ഗ്രാമ്പു പൊടി 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന അകറ്റും. 1 ഗ്രാം ഗ്രാമ്പു 2 ഗ്രാം പെരുംജീരകവും ചേർത്ത് 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ചുമയും ശ്വാസംമുട്ടലും അകറ്റും. ഗ്രാമ്പു നേർമയായി പൊടിച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കും. ഗ്രാമ്പു തൈലം സമം കടുകെണ്ണയും ചേർത്ത് വേദനയുള്ളിടത്ത് പുരട്ടുന്നത് ആശ്വാസം പകരും. ഗ്രാമ്പു പൊടിച്ചത് തേനിൽ ചാലിച്ച് അലിയിച്ചിറക്കുന്നത് അരുചി അകറ്റും. ഗ്രാമ്പു പൊടിച്ച് പഞ്ചസാര ചേർത്ത് ചവച്ചിറക്കുന്നത് ഛർദി അകറ്റും. 1 ഗ്രാം വീതം ഗ്രാമ്പുവും ഇഞ്ചിയും ചതച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ജലദോഷം അകറ്റും. വേദനയുള്ള പല്ലിൽ ഗ്രാമ്പു തൈലം പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിക്കുന്നത് വേദന ശമിപ്പിക്കും. ഗ്രാമ്പു ചതച്ചിട്ട മോരുകറി അർശസ് രോഗികൾക്ക് ഗുണം ചെയ്യും. അല്പം ഗ്രാമ്പു തൈലം ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് വായനാറ്റം, പല്ലുവേദന ഇവയ്ക്ക് ശമനമുണ്ടാക്കും. 1 ഗ്രാം ഗ്രാമ്പു സമം വെളുത്തുള്ളി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് ആശ്വാസമേകും.
3: കാർഷിക ജീവനം സമാപിക്കുന്നു.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.

കരുണാപുരം ഗവൺമെന്റ് ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ജനറൽ, എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും പെൺകുട്ടികൾക്കും സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ എസ് എസ് എൽ സി, പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ, ടി സി, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം നേരിട്ട് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. എസ് എസ് എൽ സി ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും സെപ്റ്റംബർ 10 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ഐ ടി ഐ ഓഫീസിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0488291050 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുറപ്പുഴ സർക്കാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ലക്ചറർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 1-ാം ക്ലാസ് ബിരുദമാണ് യോഗ്യത. അഭിമുഖം സെപ്റ്റംബർ 2 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 04

എട്ട് ആറ് രണ്ട് രണ്ട് നാല് രണ്ട് ഒന്ന് നാല് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തീറ്റപ്പുൽകൃഷി വ്യാപന പദ്ധതി നടപ്പാക്കുന്നതിന് ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ 2027 മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറക്ട് പ്രമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസം 8000 രൂപ ഇൻസെന്റീവ് നൽകും. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി അതത് യൂണിറ്റ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് ലഭിക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അവസരം. SSLC ബുക്കിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിൽ അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്തോ പതിക്കണം. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ സെപ്റ്റംബർ 14 രാവിലെ 10 മണിക്ക് നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 5 ശനിയാഴ്ച വൈകിട്ട് 3 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-222-099 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കും. തിരുവനന്തപുരം ഡല്ലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗമായ വസ്ത്രവ്യാപാര മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫാഷൻ വ്യവസായത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
2: आप ऐसे समय में फैशन टेक्नोलॉजी के विभिन्न विधाओं के स्नातक बन रहे हैं जो भारत आत्मनिर्भरता के अनेक आयामों पर तेजी से आगे बढ़ रहे हैं. आज हमारे देश पहले की तुलना में कहीं अधिक आत्मविश्वास के साथ विश्व पटल पर अपनी भूमिका को विस्तार दे रहे हैं.
1: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ ജബറോവുമായും അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി.
1: പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെയോ സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയോ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തുപറഞ്ഞു. സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾ ഊർജിതമാക്കാനും ധാരണയായി. അർമേനിയൻ പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കൈവരിച്ച മികച്ച GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോള അനിശ്ചിതത്വങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4,000-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000-ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട 44 പേർ കൂടി കേരളത്തിലെത്തി. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23-അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിൽ നിർണായക പങ്ക് വഹിക്കാനും ആഗോള വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേഫർ ഫാബ്രിക്കേഷൻ മുതൽ ചിപ്പ് ഉൽപ്പാദനം വരെയുള്ള ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തമായ അടിത്തറ രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമുദ്രാതിർത്തിക്ക് മുകളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും UAEയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദാനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെയും UAE അപലപിച്ചു. അതിനിടെ US ഇറാൻ സൈനിക ആക്രമണങ്ങളും ശക്തമായതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷവും വ്യവസായ അക്കാദമിക് ഉച്ചകോടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
3: The girl students are getting more gold medals, whether it is in Kashmir, or whether it is in Kanyamuri or in Trivandrum, that doesn't make much difference. 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തിയത്. അഗതിദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒഡീഷ തീരങ്ങളിലും രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബർഹാർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ സി എ ഭവാനിദേവി നയിക്കും. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ജിബിൻ, ജോബീന എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോബീന ആലപിക്കുന്ന ഒരു ലളിതഗാനത്തോടെ ആരംഭിക്കുന്നു.

0: ഇനി ജീബിന് ആലപിച്ച ഒരു കവിത.
1: ശ്രീ ബിനു മോനിപ്പള്ളി എഴുതിയ വേണ്ട നമുക്കിന്ന് കപ്പ എന്ന കവിതയിലെ ചില വരികൾ. വേണ്ട നമുക്കിന്നു കപ്പ, അയ്യേ വേണ്ട നമുക്കിന്നു കാച്ചിൽ. ചേമ്പെന്നു കേട്ടാൽ ചൊറിയും, അപ്പോൾ ചേമ്പിൻ്റെ താളെന്തു ചെയ്യും.

ണുന്നൊരല്ലോ ചക്കപ്പുഴുക്കെന്നു കേട്ടാൽ അയ്യേ നാണിച്ചു ചൂളുന്നോർ നമ്മൾ. സായിപ്പു ചൊല്ലി ജാക്ക് ഫ്രൂട്ട് ആഹാ പായ്ക്കറ്റിൽ വന്നപ്പോൾ സൂപ്പർ. കൂവക്കിഴങ്ങാർക്കു വേണം മുറ്റത്തെ പിന്നാമ്പുറത്തെങ്ങാൻ പോട്ടേ. ആരോ പറിച്ചതു പിന്നെയും പൈക്കിലെത്തിച്ചയപ്പോഴാ പേരോ. ആരോ റൂട്ടെന്നു നാം കേട്ടു സൂപ്പർ മാർക്കറ്റിൽ സ്റ്റോക്കെല്ലാം തീർന്നു. ചക്കിലിട്ടാട്ടിയോരെണ്ണ കേരനാടിൻ്റെ സ്വന്തമാണെന്നാൽ ആരോ പറഞ്ഞു കൊളസ്ട്രോൾ നമ്മൾ പോയി പന എണ്ണ തേടി. നമ്മൾ പോയി പന എണ്ണ തേടി. ഉള്ളി ചതച്ചിട്ട കഞ്ഞി ഉപ്പുമാങ്ങാഞ്ഞ രടി കഴിച്ചോർ. കാലത്തെണീറ്റ വരുന്നോ കോൺഫ്ലേക്സ് ആണ് തീറ്റയറിഞ്ഞോ. കുത്തരിച്ചോറിൻ്റെ കൂടെ ഒരു മത്തി വറുത്തതും കൂട്ടി. മൃഷ്ടാന്നമുണ്ടവർ നമ്മൾ ഇന്നു നൂഡിൽസ് കഴിക്കുന്നവരായി. കൂണു പോലെങ്ങും മുളച്ചു നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് വിൽക്കും കടകൾ. കറുകറുത്തെണ്ണയിൽ കോരി നമ്മൾ കറുമുറെ തിന്നേറെ ചിക്കൻ. നഗരത്തിലെന്നും നിറഞ്ഞു പിന്നെ നാട്ടിൻ പുറത്തും തുറന്നു ബേക്കറി.

0: ദിവസം മുടങ്ങാതെ ഇപ്പോൾ നക്ഷത്ര ഹോസ്പിറ്റൽ കാണാൻ തുടങ്ങി. ചിന്തിക്കണം നമ്മൾ ഇന്നേ, ഇനിയില്ല സമയം കളവാൻ. ഭക്ഷണകാര്യത്തിൽ ഇന്നേ നമ്മൾ പോകണം ആരോഗ്യമാർഗേ. മാറണം നാം കേരളീയർ, തീർച്ച മാറ്റങ്ങൾ വേണം നമുക്കും. പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ? ചിന്തിക്കണം നമ്മൾ ഇന്നേ, പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ? ചിന്തിക്കണം നമ്മൾ ഇന്നേ, ചിന്തിക്കണം നമ്മൾ ഇന്നേ.
1: ഇനി ജോബീന പാടിയ ഒരു മാപ്പിളപ്പാട്ട്.
2: മദിനേശം തിരുദാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതി

0: മേൽ മുശവർ താലേ കൂടിടലായ് മതിനേശം തിരുദാത്തിൻ നഖം പൊരുളറിവിച്ച് ഓതിയടുപ്പിനെ ഇരണതരുളരും ചോതിയണച്ചിടൻ അരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമേ ചങ്കമേ ഹന്തകിലായ്.
1: അടുത്തതായി ജിബിന്റെ ഒരു സൊറിയാനി പാട്ട്.
2: Aavon tehuvelan surarama bes gausa slosakh tehuve saina kasiya slosakh tehuve yevkina slosakh tehuve saipahalida സ്ലോ സാഹ്തേഹുവേ സനവർത്തലരേശൻ സ്ലോ സാഹ്തേഹുവേ സഗരാസ്ലോ സാഹ്തേഹുവേ നാതോരാ സ്ലോ സാഹ്തേഹുവേലൻ പീർമാതു താറൂസാ.

മികരുടെ കഥതര സുഹൃതമേൽ അലങ്കൃത സകല സമൃതമിവർ കഥകഹനം മികരുടെ കഥതര സുഹൃതമേൽ അലങ്കൃത സകല സമൃതമിവർ കഥകഹനം നളർപ്പടുമീ തകജം അകാമികം സമജം കതിർമാതകൃതാമിക പുകഴൊളി പ്രകൃതം അതിലൊളിവായ് സമൃതം ഉമറുബനസീസ് അവർ സുഹൃതം.

0: ഗമേ ഖലീഫ തകുണിത നിധി കൃതി തകചണു തങ്കം കൃതചണു കിണ്ണം കൃതി സരസി ജലംഗം പതിപലാകത്തിലെ മികവരി അകമില് പുകലൊളി തിരുന്ന വിവിധമില സ്വതമില പകലൊളി മികവില ജിഗവില തികവ ഭഗേത തികതി ഹൃദയത്തിൽ മികവ.
1: ജിബിനും ജോബിനായും ചേർന്ന് ആലപിക്കുന്ന ഒരു ലളിതഗാനം ഇനി കേൾക്കാം.
2: ഹരിതക പട്ടുടുത്ത മലയാളമേ നിന്റെ, ഹരിതക പട്ടു ചേലയാരു തന്നു, ചേലുള്ള വഞ്ചിപ്പാട്ടും തുളുനാടൻ കളരിച്ചുവടും ഓർമ്മയിലോടിയെത്തും ഓണനാളിൽ. നിലാവുടുത്തൊരു നെൽവയലിൽ തൂവെള്ള നിറമുള്ള തുമ്പപ്പൂവേ, നിന്നിലെ തൂവെൺമയാരു തന്നു.
0: ഹരിതക പട്ടുടുത്ത മലയാളമേ നിന്റെ, ഹരി

നിന്റെ ഹരിതകപ്പട്ടു ചേലയാരു തന്നു. കരിമൂടിയ കർക്കിടമാസം തെളിയുന്നു ചിങ്ങത്തിൽ മാലു.

മഞ്ഞൾക്കരകോടിയുടുത്തൊരു തമ്പുരാട്ടീ, മഞ്ഞൾക്കരകോടിയുടുത്തൊരു തമ്പുരാട്ടീ, നിന്റെ തൊങ്ങൽ കളി കാണാൻ.

ഹരിതകപ്പട്ടുടുത്ത മലയാളമേ നിന്റെ ഹരിതകപ്പട്ടു ചേലയാരു തന്നു. തെങ്ങോലക്കുടന്നയിൽ വയലിലെ പൂനുള്ളി തറവാടിൻ തിരുമുറ്റത്ത്.

ഹരിതകപ്പട്ടുടുത്ത മലയാളമേ നിന്റെ ഹരിതകപ്പട്ടു ചേലയാരു തന്നോ? ചേലുള്ള വഞ്ചിപ്പാട്ടും തുളുനാടൻ കളരിച്ചുവടും ഓർമ്മയിലോടിയെത്തും ഓണനാളിൽ. നിലാവൊടുത്തൊരു നെൽവയലിൽ തൂവെള്ള നിറമുള്ള തുമ്പപ്പൂവേ നിന്നിലെ തൂവെൺമയാരു തന്നു ഹരിത.

0: അവസാനമായി ജിബിൻ പാടുന്ന ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.
1: ആകെ ചുറ്റുലകത്തിലും എത്തണ കത്തിരു കത്തണമൈ തിരുവിത്തരമൊത്തൊരു മുത്ത് നബിയുള്ള ജമ്മദ് നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളി മുക്കിയ മക്കന കർക്കത് ചിക്ക് ഹബീബുള്ള. ആകെ ചുറ്റുലകത്തിലും എത്തണ കത്തിരു കത്തണമൈ തിരുവിത്തരമൊത്തൊരു മുത്ത് നബിയുള്ള ജമ്മദ് നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കുളി മുക്കിയ മക്കന കർക്കത് ചിക്ക് ഹബീബുള്ള. നാഗപ്പതിയിന്നാഥൻ നാബിനല്ല പടച്ചാനേ നാരീ ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാനേ ഏക പഴം തിന്നരുതെന്നറിയോനറിയിച്ചാനേ എന്നെ പിറകെ മൽഹൂനവിടുന്ന് ചതിച്ചാനേ വന്നിത്ത് നിന്നിത്ത് എന്താണ് ഇപ്പോഴും നിങ്ങളെറുത്ത് തിന്നാത്ത് ജന്നാത്ത് തന്നിലുള്ള കനിയൊക്കെ ഈലും മികജാതിയാണിത് നാഥരെയുമയാതൊരാൾ മടിക്കാതെ എന്നുമേ പാടി അമ്മുഷയിലവരാടി ചെന്നു പഴം പറിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി തിന്നവ്രതങ്ങളെ ചങ്കിനൊടുങ്കിയും അങ്കേളങ്ക് വിളുങ്കി വിഷുങ്കിയും ആകെ ചുറ്റുലകത്തിലും എത്തണ കത്തിരു കത്തണമൈ തിരുവിത്തരമുത്തൊരു മുത്തനബിയുള്ള ജമ്മതി നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കുളി മുക്കിയ മക്കന കർക്കത് ചിക്ക് ഹബീബുള്ള. സാരം മെത്ത സുഖസ്ഥല വെച്ചുവിടുത്തെവിടുത്തി വിടുത്തി അസ്ഥിരമത്തിന് കത്തനിരുളാലേ രണ്ടര് തമ്മിൽ കണ്ടറിവാനും സാധിപ്പിച്ചില്ല വെച്ചുടലിച്ച് കളിച്ച് കടിച്ച് മുഷിച്ചു കരച്ചില് വെച്ചൊരുമിച്ച് സുഖത്താലേ തീരാ മുഹബത്തിൻ മക്കാബിന്നു നടത്താനേ ദേവീ പുരുഷരും സന്തോഷിച്ചു പൊറുത്താനേ പാരം കനി മക്കൾ അമ്പിയാക്കൾ തീർത്താനേ ഫാളിൽ നബിയോളി വയ്യൂരന് പകർത്താനേ ഹക്കാന്നേ വിക്കാന്നേ അബ്ദുള്ള ബിൻ ഹാഷിമി എന്ത് വിളക്കാന്നേ ഇക്കാന്നേ മുഞ്ചുമുഖത്തൊളിലങ്ങി മഹാത്മത കണ്ടു നാരികൾ പിഞ്ചു മോഹമിൽ കൊണ്ടുപോവാൻ കൊതി കൂടി സുന്ദരനാകിയ ശോഭി കന്യവയസ്സുള്ള ദേവി പൊൻതുരുളാമിന ബീവി പൊൻകിളി മങ്കിയും തങ്കി വിളങ്കിയും തങ്കി ചെങ്കതിരങ്കി വിളങ്കിയും ആകെ ചുറ്റുലകത്തിലും എത്തണ കത്തിരു കത്തണമൈ തിരുവിത്തരമൊത്തൊരു മുത്തനബിയുള്ള ജമ്മതി നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കൊരു മുക്കിയ മക്കന കർക്കത് ചിക്ക് ഹബീബുള്ള. ആകെ ചുറ്റുലകത്തിലും എത്തണ കത്തിരു കത്തണമൈ തിരുവിത്തരമൊത്തൊരു മുത്തനബിയുള്ള ജമ്മതി നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കൊളി മുക്കിയ മക്കന കർക്കത് ചിക്ക് ഹബീബുള്ള.
0: ജിബിൻ, ജോബിന എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ഷിജി മാത്യു. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. ശുഭരാത്രി.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇതളുകൾ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ആരംഭിച്ചിരുന്നത്. ഓണമെത്തിയതോടെ നാടെങ്ങും ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. അയൽപ്പക്കത്തെ കുട്ടികൾ എല്ലാം പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് വിപുലമായ പൂക്കൾ തീർത്തു. എന്നാൽ അച്ചുവിൻ്റെ വീട്ടിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനോ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനോ ഉള്ള വാങ്ങില്ലായിരുന്നു. മറ്റുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ച് അവൻ വീടിന് പിന്നിലെ മാവിൻ തണലിൽ പോയിരുന്നു. അവിടെയുള്ള നനഞ്ഞ മണ്ണെടുത്ത് അവൻ ശ്രദ്ധയോടെ ഒരു കളിമൺ കിരീടം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്താണ് നാടുകാണാനിറങ്ങിയ മഹാബലി രാജാവ് സാധാരണക്കാരൻ്റെ വേഷത്തിൽ അങ്ങോട്ടേക്ക് വന്നത്. അച്ചു മണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ട് രാജാവ് ചോദിച്ചു, മകനെ, ഓണമായിട്ട് പൂക്കളമിടാതെ നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അച്ചു തലയുയർത്തി നോക്കി പറഞ്ഞു, ഞാൻ ഒരു കളിമൺ കിരീടം ഉണ്ടാക്കുകയാണ്. മാവേലി തമ്പുരാൻ ഇന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് വരുമല്ലോ. എനിക്ക് നൽകാൻ പൂക്കളമോ സമ്മാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ രാജാവ് വന്നാൽ ഞാൻ ഈ കളിമൺ കിരീടം നൽകും. അവൻ്റെ വാക്കുകളിലെ നിഷ്കളങ്കതയും സ്നേഹവും കണ്ട മാവേലിയുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. മാവേലി തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അച്ചു അത്ഭുതത്തോടെ നോക്കി നിൽക്കെ തൻ്റെ കയ്യിലെ സ്വർണ്ണ കിരീടം ഊരി മാറ്റിവെച്ച് അച്ചു ഉണ്ടാക്കിയ ചെറിയ കളിമൺ കിരീടം ശിരസിലണിഞ്ഞു. മാവേലി അച്ചുവിനോട് പറഞ്ഞു, ആഡംബരങ്ങളെക്കാളും സമ്പത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ഇതുപോലുള്ള ശുദ്ധമായ സ്നേഹമാണ്. രാജാവ് അവനെ അനുഗ്രഹിച്ചു. അച്ചുവിൻ്റെ വീട് പെട്ടെന്ന് തന്നെ ഐശ്വര്യത്താൽ നിറഞ്ഞു. അച്ചു സന്തോഷത്താൽ തുള്ളിച്ചാടി. ഈ കഥ നമുക്ക് നൽകുന്ന പാഠമെന്താണെന്നോ, ആത്മാർത്ഥമായ സ്നേഹവും ഭക്തിയുമാണ് ഏത് വലിയ സമ്മാനങ്ങളെക്കാളും വിലപ്പെട്ടത്.
1: ആൻലിയ ബോബി ജോർജ് ഒരു കവിത ചൊല്ലാൻ പോവാണ് കേട്ടോ.

ളിച്ചൊരോണം മച്ചാൻ കളിക്കുവാൻ മച്ചിങ്ങെ മൂത്ത ചെന്തെങ്ങും തിരിഞ്ഞു നടന്നൊരോണം അത്തം കറുക്കുകിൽ ഓണം വെളുക്കുമെന്നങ്ങാടിയിൽ വെച്ചു കേട്ടൊരോണം ഉണ്ടായിരുന്നൊരോണം ഓർക്കുവാൻ സുഖമുള്ളൊരോണം ഉണ്ടായിരുന്നൊരോണം ഒത്തിരി രസമുള്ളൊരോണം.

തെളിച്ചൊരോണം, പാഴ്മുളം പാത്തിയാൽ ഓണവില്ലുണ്ടാക്കി നായമ്പകമേള വിട്ടൊരോണം, പാടിക്കരിക്കാടി നേടുന്ന ചൊല്ലുള്ള വേള പെരുന്തുള്ളലിൻ്റെ ഓണം. ഉണ്ടായിരുന്നൊരോണം മലരിൻ്റെ മണമുള്ളൊരോണം, ഉണ്ടായിരുന്നൊരോണം ഒത്തിരി രസമുള്ളൊരോണം, ഉണ്ടായിരുന്നൊരോണം മലരിൻ്റെ

0: എന്താണെന്ന് നോക്കിയാലോ.
1: പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത് എന്ന് ഞാൻ എൻ്റെ മുത്തച്ഛനോട് ചോദിച്ചപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പഞ്ഞമാസമായ കർക്കിടകത്തിന് ശേഷമുള്ള ചിങ്ങമാസത്തിലാണ് ഓണമെത്തിയിരുന്നത്. വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ കാലത്തും ആളുകൾ ഉള്ളതുകൊണ്ട് ഓണം സന്തോഷത്തോടെ ആഘോഷിച്ചിരുന്നു. വില കൂടിയ പൂക്കൾക്ക് പകരം പറമ്പുകളിൽ നിന്ന് പറിച്ചെടുക്കുന്ന തുമ്പ, തെച്ചി, മുക്കുറ്റി, കൊങ്ങിണി തുടങ്ങിയ കാട്ടുപൂക്കളാണ് ഉപയോഗിച്ചിരുന്നത്. ചോറും പയർ, മരച്ചീനി, ചക്ക, താൾ, തകര തുടങ്ങിയ ഇലക്കറികളും ചേർത്തുള്ള ലളിതമായ സദ്യയാണ് ഉണ്ടാക്കിയിരുന്നത്. പായസത്തിന് പകരം ശർക്കരയോ തേങ്ങയോ ചേർത്ത വിഭവങ്ങളായിരുന്നു പ്രധാനം. പണച്ചെലവില്ലാതെ പന്തുകളി, കിളിത്തട്ട്, വടംവലി, കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം എന്നിവയിലൂടെയാണ് ഗ്രാമീണർ സന്തോഷം പങ്കുവച്ചിരുന്നത്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ശേഷിയില്ലാതിരുന്നതിനാൽ തോർത്തോ മുണ്ടോ അലക്കി വെളുപ്പിച്ച പഴയ വസ്ത്രങ്ങളോ ആണ് ഓണക്കോടിയായി അണിഞ്ഞിരുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിലും കൂട്ടായ്മയും പങ്കുവെക്കലുമായിരുന്നു അന്നത്തെ ഓണാഘോഷത്തിൻ്റെ പ്രധാന ഭംഗി. അന്നത്തെ കാലത്തെ ഓണത്തെക്കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത്. അങ്ങനെയൊരു കാലമുണ്ടായിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഇപ്പോൾ നമ്മൾക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ കൂട്ടുകാരെ.
0: ഇനി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം.

0: ഇനി ആൻലിയെ നമ്മളോട് എന്താ പറയണേന്നൊന്ന് കേട്ടാലോ.
1: കൂട്ടുകാരെ, ഓണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആശയം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത്തം പത്തോണമാണ്. അത്തത്തിന് തുടങ്ങുന്ന ഓണയൊരുക്കം 10-ാം നാൾ തിരുവോണത്തിന് കുട ചൂടും. ചിങ്ങത്തിലെ അത്തത്തിനാണ് പൂക്കളമിടുക. അത്തം കറുത്താൽ ഓണം വെളുക്കും. അത്തത്തിന് മഴയുണ്ടെങ്കിൽ തിരുവോണത്തിന് വെയിൽ പരക്കും. അത്തം വെളുത്തെങ്കിൽ തിരുവോണം മുഴുവൻ മഴ പെയ്യുമെന്നാണ് ഇതിനർത്ഥം. ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം. പിറ്റേ ദിവസം ഓണസദ്യക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അടുക്കളയിലെ തിരക്കിനിടയിൽ ഓണക്കോടി റെഡിയാക്കണം. ഉത്രാടപ്പാച്ചിൽ ഒരു ഒന്നൊന്നര പാച്ചിൽ തന്നെയാണ്. ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിൽ ഏകാദശി. പഞ്ഞക്കാലത്ത് ഓണം വന്നാൽ ഉള്ളതുകൊണ്ട് ആഘോഷിക്കും. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് നോമ്പ് നോറ്റ് നാമം ജപിച്ചിരിക്കും. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുരയാണ്. ഒരു ഓട്ടക്കാലണ പോലും കയ്യിലുണ്ടാവില്ല. ആർഭാടമായി ഓണം ആഘോഷിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരണകഞ്ഞി കുമ്പിളിൽ തന്നെ. പാവപ്പെട്ടവന് ഓണമായാലും ഉണ്ണി പിറന്നാലും കഷ്ടപ്പാട് തന്നെയാണ്. സദ്യയോ പുതിയ ഉടുപ്പുകളോ ഇല്ലാതെ സ്വന്തമായി ഓണം ആഘോഷിച്ചിരുന്ന ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു.
0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? എണ്ണക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കണ്ണിലെ കൃഷ്ണമണി. ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നാം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ഹരിശരൻ എന്നിവർ പാടിയത്. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം അശ്വിൻ ശിവദാസ്, സന്ദീപ് മേനോൻ, സന്ദീപ് മോഹൻ.

0: ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം. അടുത്ത പരിപാടി പദ്ധതികൾ ജനനന്മയ്ക്ക് അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
3: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ മൂന്ന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം പരിശീലനം കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. രണ്ട്, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. മൂന്ന്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ പകർന്നു കൊടുക്കുന്നതിന് സഹായിക്കുക. നാല്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തോടൊപ്പം സമ്പാദനവും എന്ന ആശയം പ്രാവർത്തികമാക്കുക. അഞ്ച്, ഗുണമേന്മയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. ആറ്, തൊഴിലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിൻ്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെൻറ്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ

0: നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 50 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903ആയി. 4247 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4ാമത്തെ വിമാനം നേപ്പാളിലെത്തി. 4ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം നാളെ ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഫോറം ലക്ഷ്യമിടുന്നത്. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ ഖേൽ കെ മൈതാൻമേയും പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, OJ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 5183 പ്രൈമറി സ്കൂളുകളെ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂളുകളിൽ പൊതുവായി ഒരു ഡിജിറ്റൽ പഠന ഇടം ക്രമീകരിക്കുകയും ഏറ്റവും കുറഞ്ഞത് 2 കമ്പ്യൂട്ടറുകൾ പ്രവർത്തന സജ്ജമാവുകയും ചെയ്തിട്ടുള്ള വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകളുടെ പട്ടിക കൈറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66ാമത് സ്ഥാപക ദിനാഘോഷം നാളെ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മനുഷ്യജീവന് മുഖ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. റാപ്പിഡ് റെസ്പോൺസ് ടീം ശക്തിപ്പെടുത്തി നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ VC സുനിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടപെടൽ. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ നൊവാക് ജോക്കോവിച്ച് പുറത്തായി. 24 തവണ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യനായ ജോക്കോവിച്ച് ആദ്യമായാണ് US ഓപ്പണിന്റെ ആദ്യ റൌണ്ടിൽ പുറത്താകുന്നത്. അർജന്റീനയുടെ മരിയാനോ നവോൺ ആണ് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 307 പോയിന്റ് ഇടിഞ്ഞ് 76957ലും നിഫ്റ്റി 95 പോയിന്റ് നഷ്ടത്തിൽ 24080ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1080 രൂപ കുറഞ്ഞ് 114960 രൂപയും ഗ്രാമിന് 14370 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ VV രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100ഓളം ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും വീണ്ടും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. പറപ്പിയാർകുടിയിൽ നിന്നുമാണ് പനിബാധിതയായ 40കാരിയെ ചുമന്നുകൊണ്ടുപോയത്. 7 കിലോമീറ്റർ ദൂരമാണ് ഇവർ രോഗിയുമായി ഒറ്റയടിപ്പാതയിലൂടെ നടന്നത്. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. മേയർ വി വി രാജേഷ് പങ്കെടുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭർത്താവ് ഉദ്യോഗം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഇണം പകർന്ന് ജി വേണുഗോപാൽ പാടിയത്.

0: In India, he said the agreement will provide irrigation water to lakhs of farmers in large rural areas of Bihar and Jharkhand, along with drinking water for the people. The draft electoral roll for Delhi was published today after the completion of the Special Intensive Revision SIR. According to the draft electoral roll, out of 1,45,10,299 electors, a total of 97,53,577 voters have submitted the enumeration forms. The electoral body stated that 47,56,722 enumeration forms could not be collected due to absent, shifted, dead or duplicate electors found during house-to-house visit by booth-level officers. Citizens can download the draft rule from ceodelhi.gov.in. Odisha remains under the grip of intense monsoon activity with heavy to extremely heavy rain reported from several parts of the state. We have more from our correspondent.
1: The India Meteorological Department has issued a red warning for Sundargarh and Keonsar and an orange warning for Jharsuguda, Bargarh, Sambalpur, Deogarh, Angul and Mayurbhanj for today. The red warning will continue for Sundargarh and Keonsar tomorrow, with orange warning remaining in force for the same six districts. The IMD says the well-marked low-pressure area over the northwest Bay of Bengal and adjoining West Bengal North Odisha coast is likely to move west-northwestwards across North Odisha and Gangetic West Bengal during the next 24 hours. Extremely heavy rain is forecast at isolated places today and very heavy rain tomorrow. Meanwhile, the flood situation continues to disrupt normal life in parts of Jajpur, Kendrapada and Bhadrak. Prakash Das for Akashvani News, Bhubaneswar.
0: The India Meteorological Department, IMD, has forecast very heavy rainfall over Chhattisgarh tomorrow. Relief and rescue operations continue in Nepal following devastating flash floods, but security personnel are facing shortages of specialized equipment, body bags, ropes and helicopters. The floods triggered by a suspected ice and rock avalanche near the Nepal-Tibet border last week swept through the Bhotikoshi River corridor, destroying homes, roads and bridges and damaging hydropower projects. Nepal's National Disaster Risk Reduction and Management Authority says the death toll has risen to 939, while more than 4,200 people remain untraceable. Nearly 21,000 personnel from the Nepal Army, Nepal Police and Armed Police Force are engaged in rescue operations across the affected areas. The Red Cross estimates that more than 90,000 people have been affected. Meanwhile, India has deployed specialized rescue and forensic teams to assist Nepal. A 19-member Indian forensic team is helping with the DNA analysis to identify victims, while an Indian tunnel rescue team is assisting in operations at hydropower sites. Indian experts are also helping locate hundreds of workers believed to be trapped or missing at hydropower projects. This is Akashvani. You are listening to the news at 9.
2: For news and updates anytime, anywhere, follow us on X at AIR News Alerts and on Facebook at All India Radio News.
0: So benchmark domestic equity indices ended 0.4% down today. We have a report.
3: The Sensex declined 307 points to close at 76,957. Nifty dropped 95 points to settle at 24,080. Earlier, the markets opened on a weak note as escalating geopolitical tensions in West Asia and rising crude oil prices weighed on investor sentiment. In the forex market today, rupee appreciated by 22 paise to close at 95 rupees and 17 paise against the US dollar. With Drishti's report, this is Lalema Aneja Dang for Akashwani News.
0: In football, India began their Under-20 Asian Cup 2027 qualifying campaign on a winning note, defeating Syria 1-0 at Tashkent today. Singer Mayum Shami scored the decisive goal in the 86th minute to give India all 3 points in their opening Group B match. India have been placed in Group B alongside hosts Uzbekistan, Syria and Bangladesh. India will play their next match against host Uzbekistan on Thursday. Lionel Messi today announced his retirement from international football, bringing an end to a 20-year Argentina career that included a World Cup triumph, 2 Copa America titles and a record 207 appearances for his country. Messi said the decision has been on his mind since the World Cup final defeat to Spain before the death of his father further convinced him it was time to step away. The 39-year-old revealed the decision in a statement posted on his official Instagram account, confirming that he would no longer wear the Argentina jersey after one of the most celebrated international careers in football history. Messi said the decision had been painful, particularly because of the emotional bond he has shared with the national team and Argentina supporters throughout his career. He led his country to the World Cup title in 2022 after years of near misses, and also helped Argentina win 2 Copa America crowns. In the US Open, 24-time Grand Slam champion Novak Djokovic suffered a first-round exit in the men's singles for the first time. Djokovic went down against Argentina's Mariano Novoa in New York this morning. He had also not lost his opening match at any Grand Slam since 2006 Australian Open. In the women's singles, Venus Williams was also knocked out in the first round of her 26th US Open appearance. In table tennis, India's Ankur Banerjee has won his maiden men's title at the WTT Feeder Olomouc tournament in Czech Republic. The world number 78 defeated third seed Denis Kozul of Slovenia 3-1 in the final. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with Russian President Vladimir Putin in Bishkek, focusing on trade, energy and defense, says India backs every effort to end war in Ukraine. Prime Minister Modi stresses freedom of navigation and civilian protection during meeting with Iran President Masoud Pezeshkian. Prime Minister also meets Kyrgyz Republican Armenian leaders to address SCO summit tomorrow. India's GDP jumps to 7.8% in the first quarter of current fiscal despite global headwinds. Bihar and Jharkhand reach agreement on Son River water sharing, settling long-standing dispute. Relief and rescue efforts in Nepal flash flood tragedy hit by equipment shortage as death toll crosses 900. Over 4,000 remain missing. And Lionel Messi announces retirement from international football. And that's all in the news at 9. Good night.
4: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. എൻവയൺമെന്റൽ ഫോറൻസിക്സ് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം കേൾക്കാം. ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ജോർജ് വർഗീസ്.
5: എൻവയൺമെന്റൽ ഫോറൻസിക്സ് എന്ന സാങ്കേതിക ശാഖയെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ലഘുപ്രഭാഷണത്തിന്റെ ഉദ്ദേശം. കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കോടതിയിൽ തെളിയിക്കുന്നതിനും ശാസ്ത്രതത്വങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പൊതുവായി ഫോറൻസിക്സ് എന്ന് പറയുന്നത്. ഫോറൻസിക് എന്ന പദത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് പുരാതന റോമാ സാമ്രാജ്യത്തിലായിരിക്കും. റോമൻ ഫോറം എന്നത് റോമാ നഗരത്തിലെ ജനജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. ആളുകൾ കൂടിച്ചേരുന്ന ഈ പൊതുസ്ഥലത്തു വെച്ചായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ കുറ്റവിചാരണകൾ നടന്നിരുന്നത്. കുറ്റാരോപിതരും ആരോപിക്കുന്നവരും ഫോറത്തിൽ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കുകയും തുടർന്ന് ഏറ്റവും വിശ്വാസയോഗ്യമായി തങ്ങളുടെ ഭാഗം അവതരിപ്പിച്ച ആൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതുമായിരുന്നു രീതി. ഫോറത്തെ സംബന്ധിച്ച് എന്ന അർത്ഥത്തിലാണ് ഫോറൻസിക് എന്ന പദം രൂപപ്പെട്ടത്. ഇത് കാലക്രമേണ ഫോറൻസിക് സയൻസ് എന്ന പേരിൽ നാം ഇന്ന് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരായി മാറുകയാണുണ്ടായത്. ഒരാളുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണത്തെക്കുറിച്ച് തെളിവ് ശേഖരിക്കുന്ന വൈദ്യശാസ്ത്ര മേഖലയാണല്ലോ ഫോറൻസിക് മെഡിസിൻ. അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സാങ്കേതിക ശാഖയാണ് സൈബർ ഫോറൻസിക്സ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ശാഖ ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇങ്ങനെ പ്രത്യേക വൈദഗ്ധ്യം വേണ്ട മേഖലകളിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അതാത് മേഖലയിലെ വിദഗ്ധരുടെ സേവനം ആവശ്യമാണ്. പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് തെളിവ് ശേഖരിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് എൻവയോൺമെന്റൽ ഫോറൻസിക്സ്. മറ്റു പല നൂതന സാങ്കേതിക ശാഖകളെയും പോലെ തന്നെ എൻവയോൺമെന്റൽ ഫോറൻസിക് എന്ന സാങ്കേതിക ശാഖയുടെയും തുടക്കം അമേരിക്കയിലായിരുന്നു. വ്യാവസായികവൽക്കരണത്തിൻ്റെയും ശാസ്ത്ര പുരോഗതിയുടെയും ഫലമായി ധാരാളം പുതിയ രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടുകയും വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്ത നൂറ്റാണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട്. ഈ ഉത്പാദന പ്രക്രിയയും തുടർന്നുള്ള ഉപയോഗവും രാസമാലിന്യങ്ങളുടെ ഒരു കുത്തൊഴുക്കിന് തന്നെ കാരണമായി. പലപ്പോഴും ഈ രാസവസ്തുക്കളുടെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുള്ള അജ്ഞത അവയുടെ തെറ്റായ നിർമ്മാർജ്ജനത്തിന് കാരണമായി. മണ്ണിൽ വലിയ കുഴികളെടുത്ത് അതിലിട്ട് മൂടുക എന്ന എളുപ്പവഴിയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മിക്കപ്പോഴും സ്വീകരിക്കപ്പെട്ടത്. ഇതുമൂലം ഭൂഗർഭജലം മലിനമാവുകയും അത് ഉപയോഗിക്കുന്നവർക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടുകയും ചെയ്തു. പല രാസമാലിന്യങ്ങളും മണ്ണിൽ നിന്ന് ആവിയായി അന്തരീക്ഷവായുവിൽ കലരുകയും അങ്ങനെ ജീവവായു പോലും വിഷമയമാവുകയും ചെയ്തു. പലരും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് അടിമപ്പെട്ടു. രാസമലിനീകരണമാണ് രോഗാവസ്ഥയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇതിനെതിരെ പൊതുജന പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു. മണ്ണിൽ കുഴിയെടുത്തു മൂടിയ രാസമാലിന്യങ്ങൾ ലൗക്കനാൽ എന്ന സ്ഥലത്ത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ക്യാൻസറിന് കാരണമായെന്ന കണ്ടെത്തൽ 1970s അമേരിക്കയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. രാസമാലിന്യ നിക്ഷേപത്താൽ മലിനമായ സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ സർക്കാരിന് നിയമനിർമ്മാണം നടത്തേണ്ടി വന്നു. സൂപ്പർ ഫണ്ട് ലെജിസ്ലേഷൻ എന്ന പേരിൽ വിഖ്യാതമായ നിയമം മലിനമായ സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന് ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനും മലിനീകരണത്തിന് കാരണക്കാരായ കമ്പനികളിൽ നിന്ന് ഈ ഫണ്ടിലേക്ക് തുക ഈടാക്കുന്നതിനും വ്യവസ്ഥ ചെയ്തു. ഓരോ കമ്പനിയും തങ്ങളുടെ മലിനീകരണത്തിനനുസൃതമായ തുകയായിരുന്നു ഫണ്ടിലേക്ക് അടക്കേണ്ടിയിരുന്നത്. ഒന്നിൽ കൂടുതൽ കമ്പനികൾ മാലിന്യം നിക്ഷേപിച്ച സ്ഥലങ്ങളിൽ കമ്പനികൾ അടക്കേണ്ട തുക പലപ്പോഴും തർക്കവിഷയമായി. പല കമ്പനികളും മാലിന്യത്തിലുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം കുറച്ചു കാണിക്കാനും എന്നാൽ മറ്റുള്ളവരുടെ പങ്ക് കൂട്ടിക്കാണിക്കാനും ശ്രമിച്ചു. ഇതിന് അവർ ശാസ്ത്രതത്വങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സഹായം തേടി. ഈ സാഹചര്യമാണ് എൻവയോൺമെൻ്റൽ ഫൊറൻസിക്സ് എന്ന സാങ്കേതിക ശാഖയുടെ പിറവിക്ക് കാരണമായത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പൊല്യൂട്ടർ പേയ്സ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ നിലവിലുണ്ട്. മലിനീകരണത്തിന് ഉത്തരവാദികളായവരിൽ നിന്ന് പരിസ്ഥിതിയെ പൂർവാവസ്ഥയിലാക്കുന്നതിന് വേണ്ടിവരുന്ന ചിലവും മലിനീകരണം കൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിവരുന്ന തുകയും ഈടാക്കുക എന്നതാണ് ഈ തത്വത്തിൻ്റെ സാരാംശം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ രാജ്യത്ത് ഈ തത്വത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നിലധികം വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തത്വത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ മലിനീകരണത്തിന് കാരണക്കാരായ എല്ലാവരെയും കണ്ടെത്തുകയും മലിനീകരണത്തിൽ ഓരോരുത്തർക്കും എത്രമാത്രം പങ്കുണ്ടെന്ന് തീർച്ചപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ഇവിടെയാണ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് പ്രസക്തമാകുന്നത്. വിവിധ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആരൊക്കെയാണ് മലിനീകരണത്തിന് ഉത്തരവാദികളെന്നും ഓരോരുത്തരും ഏതെല്ലാം മാലിന്യമാണ് പുറന്തള്ളിയതെന്നും എത്രമാത്രം അളവിൽ പുറന്തള്ളിയെന്നും ഒരു എൻവയോൺമെന്റൽ ഫൊറൻസിക് വിദഗ്ധൻ കണ്ടെത്തുന്നു. ശരിയായ തീരുമാനങ്ങളെടുക്കുന്നതിന് കോടതികളെ ഇത് സഹായിക്കുന്നു. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട പൊല്യൂട്ടർ പേയ്സ് തത്വത്തിൽ അധിഷ്ഠിതമായ ശക്തമായ നിയമങ്ങളാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും എൻവയോൺമെന്റൽ ഫൊറൻസിക്സ് എന്ന സാങ്കേതിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായത്. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം മലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ രൂപപ്പെട്ടു വരുവാനുള്ള കാലതാമസമാണ്. മലിനീകരണം നടന്ന ശേഷം മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ദശകങ്ങളോ കഴിഞ്ഞ ശേഷമായിരിക്കും അവയുടെ പ്രത്യാഘാതം അനുഭവവേദ്യമാകുന്നത്. അപ്പോഴായിരിക്കും അതിനെതിരെ പരാതികളും ഉയരുന്നത്. പക്ഷേ അപ്പോഴേക്കും കുറ്റവാളികളിലേക്ക് നയിക്കുന്ന തെളിവുകൾ പലതും നഷ്ടപ്പെട്ടിരിക്കാം. ഇതുമൂലം സാധാരണ കുറ്റാന്വേഷണ രീതികൾ ഇവിടെ പര്യാപ്തമാവാതെ വരും. ഒരു എൻവയോൺമെന്റൽ ഫൊറൻസിക് വിദഗ്ധൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ സാഹചര്യമാണ്. ഇതിനെ തരണം ചെയ്യാൻ പല നൂതന സാങ്കേതിക വിദ്യകളും മോഡലിംഗ് രീതികളും ഉപയോഗിക്കേണ്ടി വരും. രാസപദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും കമ്പനികൾ സൂക്ഷിക്കുന്ന രേഖകളുടെ പരിശോധന മുതൽ ഏറ്റവും പുതിയ അനാലിസിസ് രീതികൾ വരെ ഫൊറൻസിക് അന്വേഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ചിലപ്പോൾ കമ്പനികളുടെ അകത്തു കടന്നുള്ള പരിശോധനയ്ക്ക് നിയന്ത്രണങ്ങളുണ്ടായേക്കാം. അത്തരം അവസരങ്ങളിൽ പുറമേ നിന്നും മണ്ണിൻ്റെയോ ജലത്തിൻ്റെയോ വായുവിൻ്റെയോ സാമ്പിളുകൾ ശേഖരിച്ച് അവയുടെ അനാലിസിസ് വഴിയും മോഡലിംഗ് വഴിയും കൃത്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ രൂപപ്പെടുത്തുന്നു. ഒരു സ്ഥലത്ത് തള്ളപ്പെട്ട മാലിന്യം ജലമാർഗമോ വായുമാർഗമോ ദൂരസ്ഥലങ്ങളിൽ പ്രത്യാഘാതത്തിന് കാരണമാകുന്നത് സാധാരണമാണ്. ഇത്തരം അവസരങ്ങളിൽ മാലിന്യത്തിൻ്റെ സഞ്ചാരമാർഗം മോഡലിംഗ് വഴി വിശകലനം ചെയ്ത് അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ഈ സാങ്കേതിക വിദ്യകളുടെ ശരിയായ ഉപയോഗം കുറ്റവാളികളിലേക്ക് നയിക്കുന്നതിനും കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ഫൊറൻസിക് വിദഗ്ധനെ സഹായിക്കുന്നു. പുറന്തള്ളപ്പെട്ട മാലിന്യത്തിൻ്റെ രൂപമാറ്റമാണ് മറ്റൊരു വെല്ലുവിളി. പല രാസവസ്തുക്കളും പുറന്തള്ളപ്പെട്ട ശേഷം സൂര്യപ്രകാശത്തിൻ്റെയോ സൂക്ഷ്മജീവികളുടെയോ പ്രവർത്തനത്താലോ മറ്റു കാരണങ്ങളാലോ പുതിയ രാസവസ്തുക്കളായി മാറ്റപ്പെടാറുണ്ട്. രാസവസ്തുക്കൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയെല്ലാം രൂപമാറ്റം സംഭവിക്കാം എന്ന അറിവ് എൻവയോൺമെന്റൽ ഫൊറൻസിക്സിൽ ഏറെ പ്രധാനമാണ്. ഈ അറിവിൻ്റെ അഭാവത്തിൽ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരുക ഏറെ പ്രയാസകരമായിരിക്കും. സാങ്കേതിക പരിജ്ഞാനത്തിന് പുറമേ അതാതു രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവും ഒരു ഫൊറൻസിക് വിദഗ്ധന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ലഭിക്കുന്ന തെളിവുകൾ വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ച് കോടതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര പ്രധാനപ്പെട്ട തെളിവാണെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കാത്തതുമൂലം അത് കോടതിക്ക് സ്വീകാര്യമല്ലാതായിത്തീരാം. ചുരുക്കത്തിൽ ഏറെ അറിവും വിശകലന പാഠവും വേണ്ട സാങ്കേതിക മേഖലയാണ് എൻവയോൺമെൻ്റൽ ഫോറൻസിക്സ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സാങ്കേതിക ശാഖയായി എൻവയോൺമെൻ്റൽ ഫോറൻസിക്സ് ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി സർക്കാരിൻ്റെ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിയേണ്ടതുണ്ട്. 2010 ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പൗരനെ പ്രാപ്തമാക്കുന്ന ഒരു നിയമമാണ്. മലിനീകരണം മൂലം നമുക്ക് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാൽ ഉത്തരവാദികളായവരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ നമ്മൾ അർഹരാണ്. പക്ഷേ ഇതിനായി മലിനീകരണത്തിന് ഉത്തരവാദികളായവരെ കൃത്യമായി കണ്ടെത്തുകയും അവരുടെ പ്രവൃത്തിയാണ് നമ്മുടെ കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഒരു എൻവയോൺമെൻ്റൽ ഫോറൻസിക് വിദഗ്ധൻ്റെ സേവനം ഇതിന് ആവശ്യമായി വന്നേക്കാം. അതായത്, നിലവിലുള്ള പല പരിസ്ഥിതി നിയമങ്ങളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ എൻവയോൺമെൻ്റൽ ഫോറൻസിക്സിൻ്റെ സഹായം ആവശ്യമായേക്കാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏത് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും എൻവയോൺമെൻ്റൽ ഫോറൻസിക്സ് ഉപയോഗപ്പെടും. അന്താരാഷ്ട്ര പോലീസ് സംഘടനയായ ഇന്റർപോൾ തങ്ങളുടെ ഒരു പഠന റിപ്പോർട്ടിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻപ്രകാരം മയക്കുമരുന്ന് വ്യാപാരം, കള്ളപ്പണം, മനുഷ്യക്കടത്ത് എന്നിവ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യ മേഖലയാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ളത്. 91 മുതൽ 258 ശതകോടി അമേരിക്കൻ ഡോളർ വരെയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ വാർഷിക മൂല്യം. മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പുറമെ അപൂർവ ഇനങ്ങളിൽപ്പെട്ട ജീവജാലങ്ങളുടെ നിയമവിരുദ്ധമായ വിപണനം, വനംകൊള്ള തുടങ്ങിയ എല്ലാ പരിസ്ഥിതി സംബന്ധമായ കുറ്റകൃത്യങ്ങൾക്കും കൃത്യമായി അന്വേഷിക്കുന്നതിന് എൻവയോൺമെൻ്റൽ ഫോറൻസിക് രീതികൾ പര്യാപ്തമാണ്. മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ അന്വേഷിക്കുന്നതിന് സഹായകരമാകുന്ന ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ മാനുവൽ ഇന്റർപോൾ തയ്യാറാക്കി 2 വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാനുവലിൻ്റെ ഉപയോഗം അന്വേഷണ രീതികളുടെ സ്വീകാര്യത ഉറപ്പുവരുത്തുവാൻ സഹായിക്കും. നിരന്തരം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയിലാണ് നാം വസിക്കുന്നത്. സഹജീവികളോടുള്ള കരുതലും ഉത്തരവാദിത്വത്തോടെയുള്ള പെരുമാറ്റവുമാണ് മലിനീകരണ നിയന്ത്രണത്തിനുള്ള ശാശ്വത പരിഹാരം. ഇതോടൊപ്പം തന്നെ നിയമലംഘകരോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും പ്രധാനമാണ്. പരിസ്ഥിതിയെ തകർക്കുന്ന നിയമലംഘകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാനും അവർക്ക് അർഹമായ ഏറ്റവും കഠിന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുവാനും എൻവയോൺമെൻ്റൽ ഫോറൻസിക്സ് എന്ന സാങ്കേതിക ശാഖ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ സാങ്കേതിക ശാഖയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധവും.
4: എൻവയോൺമെൻ്റൽ ഫോറൻസിക്സ് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജോർജ് വർഗീസ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

അപ്പൈ ജോധ്പുക്കറും സാവനി രവീന്ദ്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം രഞ്ജിത് സിനിമ. അജീഷ് ദാസന്റെ വരികൾ, മിഥുൻ അശോകന്റെ സംഗീതം.

0: ആകാശവാണി.
1: ആകാശവാണി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ, അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
2: ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ അഗത്തിയിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണനെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഔട്ട്റീച്ച് പരിപാടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ പഞ്ചായത്തീരാജ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഭിലക്ഷ് ലിഖി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി.
3: അച്ഛനായി, അമ്മയായി, ആണ്ടവനായി നാം എല്ലാ ദിവസങ്ങളും പൂജിക്കുന്ന ഭാരത അമ്മയുടെ തിരുപാദങ്ങളെ നമസ്കരിച്ചു കൊണ്ടു, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലക്ഷദ്വീപ് ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എൻ അനദർ റെവല്യൂഷൻ ഇൻ ദ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആഫ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സി സുബ്രഹ്മണ്യം. നൗ അണ്ടർ ദി ഗ്രേറ്റ് ലീഡർഷിപ്പ് ഓഫ് അവർ Prime Minister, India is undergoing for a big revolution, that is Blue Revolution, and I am very proud to be a part of it. On this great occasion, the dignitaries who are sharing the dais with me, our Honorable Minister of Fisheries, Animal Husbandry and Dairying and Panchayat Raj, Sriman Rajiv Ranjan Singh Ji, Honorable Union Minister of State for Fisheries, Animal Husbandry and Dairying and Panchayat Raj, Professor S.P. Singh Bahal Ji, Honorable Administrator of Lakshadweep and Daman and Diu, Sriman Praful K. Patel Ji, Secretary Department of Fisheries of Union Government, Dr. Abhilaksh Likhi Ji, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമസ്കാരം. ഐ ആം പ്ലീസ് ടു ബി ഹിയർ അറ്റ് അഗത്തി ഐലൻഡ് ഫോർ ദിസ് ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാം. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ടു ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഈസ് ട്രൂലി എ ജുവൽ ഓഫ് അവർ നേഷൻ, അവർ മദർ ഭാരത്. ലക്ഷദ്വീപ് ലാൻഡ് ഏരിയ ഈസ് ഓൺലി 32 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ബട്ട് ഇറ്റ് ഇസ് നിയർലി ഹാവിംഗ് 145 കിലോമീറ്റേഴ്സ് ഓഫ് കോസ്റ്റൽ ലൈൻ. A lagoon area of 4,200 square kilometers. That's why I said this blue revolution is going to make a big economical change, economical development in Lakshadweep history. Territorial waters extending over 20,000 square kilometers. An exclusive economic zone of about 4 lakh square kilometers. Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. Today's program reflects the collective resolve of the Union Government, the Lakshadweep administration, our scientific institutions and our fishing communities to move towards a new era of growth, sustainability and prosperity in island fisheries history. And the blue economic revolution is to take off from today. Previously, we have to approach the government. There will be lacuna in getting the support. Now Modi ji has changed the trend. Now the government is coming to you to give you the schemes, and our development oriented administrator of Lakshadweep and our two ministers, both the Singh ji's, are ready to help you in any every way so that the blue revolution can take place in our Lakshadweep. When this scheme was taken up, the blue revolution was taken up by our honorable Prime Minister Sriman Narendra Modi ji, he has said that the blue chakra in our national flag represents the potential of the blue revolution, the ocean economy. In the last 10 years, ഡ്യൂ ടു ദി വിഷൻ ഓഫ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിജി, ഇന്ത്യാസ് ഫിഷറീസ് ആൻഡ് അക്വാ കൾച്ചർ സെക്ടർ ഹാസ് എമർജ്ഡ് ആസ് ദി ട്രൂ സൺറൈസ് സെക്ടർ ഓഫ് അവർ ബ്ലൂ എക്കോണമി. ഐ ആം very glad to note that the fisheries development projects with a total outlay of over 62 crores have been approved for Lakshadweep under Pradhan Mantri Matsya Sampada Yojana. Are you happy about the scheme? I want to ask you. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production. The sector supports the livelihoods of nearly 3 crore fishermen and fishing farmers and contributes significantly to food security and nutrition in our country. The fish production reached 195 lakh tons, means the protein rich food security is strengthened. We all should thank God for giving such a wonderful coastal line and the sea area for producing more and more fish. The Union Budget 2025-26 recognized this untapped potentiality and announced an enabling framework for sustainable harnessing of fisheries from the exclusive economic zone and the high seas. This progressive framework enables our fishermen to venture confidently into the new frontiers of sea. It gives priority to giving letter of authorization to fisheries cooperatives, fish farmer producer organizations, and the Indian fishermen. This is the greatest advantage of our fisheries rules for the exclusive economic zone and the guidelines for fisheries in the high seas. I am very proud to mention here that India's seafood today reaches more than 120 countries. During the last financial year alone, our exports touched an impressive of more than 73,000 crores of rupees through our seafood exports alone. The world has developed confidence in the quality of Indian seafood. That is the greatest achievement of all of us. The main thanks to you all, the fisherman community, who are doing this, and I am sure this high seas initiative will contribute more in a very big, great way to the export growth of our seafood exports. The fisheries potentiality of Lakshadweep is estimated at over 1 lakh tons, including about 94,000 tons of tuna and tuna like species. That is the most wanted in Japan and the other foreign export markets. Our objective must be to harness this potential scientifically, sustainably, and for the benefit of the island communities. The digital authorization systems, vessel tracking, international certification, and other steps will help Indian seafood command even greater respect in premium global export markets. Friends, as we pursue a growth, we must never forget our responsibility towards nature. The sea has nourished humanity for thousands of years. It is our sacred duty to preserve it for thousands of years more. Sustainable fishing is a moral responsibility, and the new guidelines of our ministry are a positive step in that direction. It is rightly emphasized compliance with conservation measures and a firm stand against illegal, unreported, and unregulated fishing. Government is here to help us, and we have to follow the regulations to help the government to do better service for the people. We are now moving towards the goal of Viksit Bharat by 2047. Yes, it is called by our great Prime Minister Narendra Modi ji. So 2047 Viksit Bharat cannot be achieved unless each sector has to do its part. Our farmers need to strengthen our food security. Our scientists expand the frontiers of knowledge. Our entrepreneurs have to create wealth. Young people view fisheries as an inherited occupation. But today I urge the youth to view it as a modern profession driven by science, technology and innovation and global opportunity. I urge our institution to continue supporting our fishing community with knowledge, technology and finance. Dear brothers and sisters, let us move forward with the confidence together. Together, let us build a stronger coastal Bharat. Together, let us build a stronger India. Once again, my appeal to all of you, after the Green Revolution, there is no starvation deaths in India. After White Revolution, there is no shortage of milk anywhere in our country. And I am sure this is the third part of Indian development. This blue economic revolution will benefit every fishing community. And the day has changed, as I mentioned earlier. Here, the ministers are sitting for you. Here, the administrator is sitting for you to help you out. You should come forward and you should use this golden opportunity to make the blue revolution a bigger success than the green and white revolutions. This is my humble request to you, all of you. Jai Hind, long live Mother Bharat, long live Lakshadweep. Thank you, everyone.
2: തുടർന്ന് വർണ്ണ മത്സ്യങ്ങളുടെ ഉത്പാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മ പദ്ധതി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിന് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു.
1: കൊച്ചി കാക്കനാട് 25 വർഷത്തെ പ്രവർത്തനം പൂർത്തിയാക്കുന്ന രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും ഇൻഡസ്ട്രി അക്കാഡമിയ സമ്മിറ്റായ കോൺഫ്ലുവൻസ് 3.0 തുടക്കമിടാനാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. ഇന്ന് വൈകിട്ട് 4 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്.
3: അച്ഛനായി, അമ്മയായി, ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന ഭാരത അമ്മയുടെ തിരുപ്പാദങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട്, ടുഡേ ഓൺ ദി അക്കേഷൻ ഓഫ് ദി സിൽവർ ജൂബിലി ഓഫ് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് ദി ഇനാഗ്രേഷൻ ഓഫ് ദി കോൺഫ്ലുയൻസ് 3.0 ഇൻഡസ്ട്രി അക്കാഡമിയ സമ്മിറ്റ് ദി ഡിഗ്നറ്റീസ് ഷെയറിംഗ് ദി ഡയാസ് വിത്ത് മീ അവർ ഓണറബിൾ ഗവർണർ ഓഫ് കേരളം ആൻഡ് തമിഴ്നാടു ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം ശ്രീമാൻ വി ഡി സതീശൻജി, ഓണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് ദി മിനിസ്ട്രി ഓഫ് ടൂറിസം ശ്രീമാൻ സുരേഷ് ഗോപിജി, മൈ ഗുഡ് ഫ്രണ്ട്, ബട്ട് ഐ നോ ഹി ഈസ് മോർ ഫെമിലിയർ വിത്ത് യു എസ് ദി വൺ ഓഫ് ദി ടോപ്പ് സെലിബ്രിറ്റീസ് ഓഫ് മലയാളം സിനിമ. I know you will be clapping only for this. Honorable Minister of Higher Education, the young and dynamic Sriman Roji M. Janji, Professional and Manager, Rajagiri School of Engineering and Technology, Paulos Kidanganji, Director, Rajagiri School of Engineering and Technology, Father Dr. Prasanth ji, Honorable Vice Chancellor of Flinders University, Australia, the academic representative Dr. Colin Sterling ji, Principal of Rajagiri School of Engineering and Technology, Father Dr. Jason Paul ji, ennude priyapetta sagodari sagodaran mare എല്ലാവർക്കും നമസ്കാരം. ഐ എം പ്ലീസ്ഡ് ടു ബി ഹിയർ ടുഡേ ഫോർ ദി സിൽവർ ജൂബിലി ഓഫ് ദി രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് ദി ഇനാഗ്രേഷൻ ഓഫ് ദി
0: കൺഫ്ലുയൻസ് 3.0 ഇൻഡസ്ട്രി അക്കാഡമിയ എൻഗേജ്മെന്റ് ഓഫ് RSET with highlight on India impact of AI. Let me at the outset congratulate all the people of Kerala on the change, rather it is renamed as its original, that is Kerala becomes Keralam. And I was the chairing the Rajya Sabha when the bill was passed on 12th August 2026 in the last session of the parliament. On that day I could see the happiness on the face of all the members of Kerala cutting across the party that a historical error was now being corrected. Kerala has long been a ray of light for Bharat in terms of literacy, social development and human capital. I was very pleased to say Rajagiri institutions have not only created technocrats, it has created the chief minister, it has created the ministers, and I am sure it will create the new chief ministers, future chief ministers also. I see an academic community deeply rooted in values yet fearlessly marching forward technological excellence. 25 years is a stellar landmark in the journey of any institution. It is a moment to look back with pride at what has been built and to look forward with ambition towards what is yet to be achieved. RSET is a shining expression of the educational vision and apostolic commitment of the Carmelites of Mary Immaculate. The CMI congregation has made an enduring contribution to the intellectual, social, and spiritual fabric of our state and the nation. Today, this incredible brotherhood spans nearly 30 countries with around 3,000 members. Your educational footprint is impressive, running nearly 600 educational institutions from preschool to doctorate levels, including arts and science colleges, medical colleges, autonomous institutions, and two prestigious deemed to be universities. Beyond the classroom, your compassion manifests in nearly 500 social, cultural, and healthcare centers across the globe. This vast network is the living legacy of your founding father, Saint Kuriakose Elias Chavara. Saint Chavara was more than a religious leader. He was one of the greatest visionaries, social reformers, and innovators of 19th century India. At a time when systematic education was a luxury restricted to the privileged, Saint Chavara democratized the learning. That's why in every sections of the society, we are having the educated people all over Kerala today. I bow my head to Saint Chavara for having this long-term vision without expecting anything personally. That is what it is proved through so many institutions have come up. He championed adult literacy, promoted informal learning, and was a passionate advocate for the education of women, knowing that to educate a woman is to transform a family, and that will transform the entire society. Perhaps his most deeply moving contribution was the introduction of the midday meal, Uchakanji, in schools. Yes, those days, poverty was so much. So he has taken that great step. By providing food to poor students, he ensured that hunger would never stand in the way of a child's right to learn. We are living through an era of profound technological development. In such a landscape, education cannot be merely be about memorizing information or earning a professional certificate. True education must help our youth to think critically, live responsibly, relate compassionately, and contribute meaningfully. We can't produce the simply graduates. We have to understand what is the really required in the society or in the market. How close is our education to the needy of the market? The efficiency should be improved to the need of the market or the society. We are completing in engineering and going out, then only we start learning practically everything. We should put an end to it. Our syllabus and the industrial need, there must be very close correlation. Then only the success of a student is coming up. Dear students, we all are fortunate to be studying at a time when our great country is reclaiming its rightful place in the global stature. Bharat today is marching confidently towards the vision of our Honorable Prime Minister Sriman Narendra Modi ji of a Viksit Bharat by 2047. Higher education has also seen a tremendous expansion in the last 12 years due to the visionary efforts of our Honorable Sriman Narendra Modi ji. Since 2014, 16 Indian Institutions of Information Technology, 8 central universities, 8 Indian Institute of Management, 7 Indian Institute of Technology, Indian Institute of Science Education and Research, 1 National Institute of Technology, and 12 new AIIMS medical colleges have been established all over the country. Before 12 years, there was only one AIIMS college. Now we got 12 AIIMS college, and I am sure Kerala is also going to get one AIIMS in the near future. Bharat today have more than 1,425 universities, 54,000 colleges, and 16,850 standalone institutions. There has also been an increase in women's enrollment in higher education from 1.57 crore in 2014-15 to 2.24 crore in 2023-24, which is a massive 42.2% increase since 2014 to 2015. Wherever I go, I have seen the girl students are getting more gold medals, whether it is in Kashmir or whether it is in Kanyamari or in Trivandrum. That doesn't make much difference. Any university you go, at least 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves. And I must also commend your initiative for the Confluence the Academia Industry Summit. Blending rigorous academic learning with bold entrepreneurship is exactly what Bharat needs. Today, as we position ourselves as a global hub for technology and startups, as we all know, in Kerala, education at one level is very well established. We have to concentrate now on the higher education, not only degrees higher education, but we have to concentrate on research-oriented education that will change the entire society of Kerala. See, we all know that today the second largest economy in the world is China. What was China 25 years before, and what is China today is incomparable. Previously, they were copying down everything. Now, they are not only copying down, they are innovating and they are improving. That how that is possible? Because of the rise in the higher education standards make China more innovative. So it demands an open mind to new knowledge, the responsible and ethical use of technology, innovative teaching methods, deeper interdisciplinary research, and meaningful international collaborations while staying deeply connected with our roots and cultural ethos. My message to the teachers is that you are the anchors of this great vision. You are not just teaching syllabus. You are the real great shapers of characters of the young men and women. To the parents, I must say that your partnership with this institution is vital in nurturing the leaders of tomorrow. And to my dear students, I say that you are the trustees of our country's future. In this age of AI, the rapid change while using AI to accelerate the growth of our country, never lose your capacity for empathy. Let us values of Saint Chavaras ji guide your conscience, and let the motto of Rajagiri ignite your ambition. Build technologies that uplift the poorest of the poor and make Bharat very proud. And my humble request, wherever I am going, I am always making this request to all young students: your brain should be controlled by your own brain only, not by any narcotic drugs. Say no to drugs. That is my humble request to all of you. This was told to me by my mother when I was 6 years or 7 years old. Never take anything in your life which will control you. At the time, I understand about 90%. Then I asked her repeatedly. She told me, "You must know what you are doing. That is where your success is lying." That I have never touched a liquor anywhere. So why I am telling this? For temporary pleasure will spoil the great hopes. We should always move towards great goals. We should become, God has given a very good life for all of us, but we must utilize it for ourselves as well as for the benefit of the society and the humanity as a whole. I congratulate the entire Rajagiri family, the CMI fathers, and the faculty, and the alumni, and the parents, and the young students on your glorious Silver Jubilee. May the next 25 years be even more luminous, filled with groundbreaking innovations and profound service to the society. Thank you. Jai Hind. Long live Mother Bharat. Long live Keralam. My only small appeal to our Chief Minister, that I know in Kerala, the land is a scarce commodity. But you have to develop Keralam with more opportunities. That is, traditional industry may not be possible because of the land cost. High-tech industries should come here to Keralam because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Keralam should come up. All the Keralites should come and settle in Keralam. That is my wish. And that is what is Vikshit Bharat. With these words, I once again pray to the God. God should give every wealth, every health, every happiness to all of us. Thank you. Nanni Namaskaram.
1: ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ, ജനപ്രതിനിധികൾ, കോളേജ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. ആകാശവാണി
4: ഇപ്പോൾ ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം.
5: ആദ്യം കമല മനോഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയായ കഞ്ചദളായ ദാക്ഷി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം. എന്തുകു പെഡല ശങ്കരാഭരണം രാഗത്തിൽ ത്യാഗരാജകൃതി ആദിതാളം.

0: ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

കാസനോവ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന, സംഗീതം ഗൗരി.

0: Czech Republic. The world number 78 defeated third seed Denny Kozul of Slovenia 3-1 in the final. Ankur had earlier secured the men's doubles gold with compatriot Akash Pal. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.